എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഞാൻ യോഗത്തിൽ വിവരിച്ചു കൊടുത്തു. സദസ്യരുടെ ചോദ്യങ്ങൾക്ക് സമാധാനം പറയുകയും ചെയ്തു. വൈകുന്നേരം 8 മണിക്കാണ് യോഗം നടത്തപ്പെട്ടത്. നടപടികൾ ഏതാണ്ട് അവസാനിക്കാറായപ്പോൾ വലിയ വടിയുമായി ഒരു പഠാൻ പ്രസംഗവേദിയിലേക്ക് ഓടി വന്നു. അപ്പോൾ തന്നെ വിളക്കുകളെല്ലാം കെടുത്തപ്പെടുകയും ചെയ്തു. സ്ഥിതി പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. സെയ്ദ് ഡോട്ട് മുഹമ്മദ് അധ്യക്ഷന്റെ മേശയിൽ കയറി നിന്ന് ലഹള ശമിപ്പിക്കുവാൻ ശ്രമിച്ചു. പ്രസംഗവേദിയിലുള്ളവരിൽ ചിലർ എന്നെ രക്ഷിക്കുവാൻ വേണ്ടി എന്റെ ചുറ്റും നിന്നു. ദേഹോപദ്രവമുണ്ടാകുമെന്ന് ഭയപ്പെട്ട സുഹൃത്തുക്കൾ ഭവിഷ്യത്തുകളെ നേരിടുവാൻ തയ്യാറായിട്ടാണ് വന്നിരുന്നത്. അവരിൽ ഒരാളുടെ പക്കൽ ഒരു കൈത്തോക്കുണ്ടായിരുന്നു. അതുകൊണ്ടയാൾ വെടിവെച്ചു. ഇതിനിടെ റസ്തംജി കഴിയുന്നത്ര വേഗത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി വിവരം സൂപ്രണ്ട് അലക്സാണ്ടറെ അറിയിച്ചു. അദ്ദേഹം ഒരു കൂട്ടം പോലീസുകാരെ അയച്ചു. പോലീസ് ജനക്കൂട്ടത്തിലൂടെ എനിക്കൊരു വഴിയുണ്ടാക്കി എന്നെ രസ്തംജിയുടെ ഇടത്തേക്ക് കൊണ്ടുപോയി. പിറ്റേന്ന് രസ്തംജി ഡർബനിലുള്ള പത്താന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി അവർക്ക് എന്റെ മേലുള്ള ആക്ഷേപത്തെ എന്നോട് നേരിട്ട് പറയുവാൻ ആവശ്യപ്പെട്ടു. ഞാനവരെ നേരിട്ട് സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും വലിയ ഫലമൊന്നും ഉണ്ടായില്ല. ഞാൻ ഇന്ത്യക്കാരെ വഞ്ചിച്ചിരിക്കുന്നു എന്നൊരു പഴയ ധാരണ അവർക്കുണ്ട്. ആ വിഷം നീക്കം ചെയ്യുന്നതുവരെ അവരോട് വാദിക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. ശങ്കാവ്യാധി വാദങ്ങൾ കൊണ്ടോ വിശദീകരണങ്ങൾ കൊണ്ടോ മാറ്റാവുന്നതല്ല. അന്ന് തന്നെ ഞാൻ ഡർബനിൽ നിന്ന് ഫീനിക്സിലേക്ക് പോയി. തലേന്ന് എന്നെ കാത്തു നിന്നവർ ഞാൻ തനിച്ചു പോകുന്നത് സമ്മതിക്കാതെ അവരെന്നെ ഫീനിക്സിലേക്ക് അനുഗമിക്കുവാൻ ഉദ്ദേശിക്കുന്നുവെന്ന് അറിയിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എന്റെ കൂടെ പോരുകയാണെങ്കിൽ എനിക്കത് തടയുവാൻ വയ്യ. പക്ഷേ ഫീനിക്സ് ഒരു കാടാണ്. അവിടുത്തുകാർ നിങ്ങൾക്ക് ഭക്ഷണം പോലും തന്നില്ല എങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? സുഹൃത്തുക്കളിൽ ഒരാൾ മറുപടി പറഞ്ഞു, ഇത് ഞങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഞങ്ങളെ നോക്കുവാൻ വേണ്ടത്ര പ്രാപ്തി ഞങ്ങൾക്ക് തന്നെയുണ്ട്. ഞങ്ങൾ സൈനിക വൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ നിങ്ങളുടെ കലവറ കൊള്ള ചെയ്യുന്നതിനെ തടയാൻ ആരുണ്ട്? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ഫീനിക്സിലേക്ക് എന്നെ അനുഗമിച്ചു. സ്വയം നിയമിതമായ അംഗരക്ഷാ സൈന്യത്തിന്റെ നേതാവ്, നെറ്റാളിൽ ജനിച്ച തമിഴനും ഇന്ത്യക്കാരുടെ ഇടയിൽ ഗുസ്തിക്കാരനെന്ന നിലയ്ക്ക് പ്രസിദ്ധനുമായ ജാക്ക് മുതലിയായിരുന്നു. ഗുസ്തിയിൽ അയാൾക്കു തുല്യനായി തെക്കേ ആഫ്രിക്കയിൽ വെള്ളക്കാരനോ മറ്റു നിറക്കാരനോ ആയ ഒരാളുമില്ലെന്ന് അയാളും അയാളുടെ കൂട്ടുകാരും വിശ്വസിച്ചിരുന്നു. തെക്കേ ആഫ്രിക്കയിൽ വളരെ കൊല്ലമായി മഴയുള്ളപ്പോൾ ഒഴിച്ച് മറ്റെല്ലാ കാലത്തും പുറത്തു കിടന്നുറങ്ങുകയായിരുന്നു എന്റെ ശീലം. ആ ശീലം മാറ്റുവാൻ ഞാനിപ്പോൾ തയ്യാറുമായിരുന്നില്ല. അതിനാൽ ഈ സ്വയം നിയമിതമായ അംഗരക്ഷകന്മാർ രാത്രി മുഴുവൻ കാവൽ നിൽക്കുവാൻ തീർച്ചപ്പെടുത്തി. ഞാൻ അവരെ കളിയാക്കി അവരുടെ ഉദ്ദേശത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അവരുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് രക്ഷയുള്ളതായി തോന്നാൻ തക്കവണ്ണം ദുർബലനായിരുന്നു ഞാനെന്ന് സമ്മതിച്ചേ തീരൂ. കാവൽക്കാർ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ അത്ര സുഖമായി ഉറങ്ങുവാൻ എനിക്ക് കഴിയുമായിരുന്നുവോ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. വല്ല ശബ്ദവുമുണ്ടായാൽ ഞാൻ ഞെട്ടിപ്പോയേനെ എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഈശ്വരനിൽ വിട്ടുമാറാത്തൊരു വിശ്വാസമുണ്ടെന്നാണ് എന്റെ വിചാരം. മരണം ജീവിതത്തിലെ ഒരു വലിയ മാറ്റം മാത്രമാണെന്നും അതിലധികം ഒന്നുമല്ലെന്നും അതുകൊണ്ട് അത് എപ്പോൾ വരുമ്പോഴും സ്വാഗതം ചെയ്യപ്പെടേണ്ടതുമാണെന്നുള്ള അഭിപ്രായത്തിന് വളരെ കാലമായി ഞാൻ എന്റെ ബുദ്ധിയുടേതായ ഒരു സമ്മതം നൽകിയിട്ട് മൃത്യുഭയം ഉൾപ്പെടെയുള്ള സർവഭയത്തെയും എന്റെ ഹൃദയത്തിൽ നിന്ന് വലിച്ചെറിയുവാൻ മനഃപൂർവമായി ഒരു തീവ്ര ശ്രമം ചെയ്തിട്ടുണ്ട്. എങ്കിലും ചിരവിരഹിതനായ ഒരു സുഹൃത്തിനെ കാണുമെന്നറിയുമ്പോൾ സന്തോഷിച്ചേക്കാവുന്നതുപോലെ മരണത്തെ സമീപിക്കുക എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കാതിരുന്ന സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായതായി ഞാൻ ഓർക്കുന്നു. ഇങ്ങനെ ബലവാനാകാനുള്ള ശ്രമമുണ്ടായിരുന്നിട്ടും മനുഷ്യൻ പലപ്പോഴും ദുർബലനായി തന്നെ വർത്തിക്കുന്നു. ഹൃദയത്തിലേക്ക് ചുഴിഞ്ഞു പ്രവേശിക്കാതെ തലച്ചോറിൽ നിൽക്കുന്ന അറിവ് ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിൽ വലിയ ഉപയോഗമൊന്നുമുള്ളതല്ല. അത്രയുമല്ല, പുറമേ നിന്നുള്ള സഹായം ലഭിക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ആത്മീയ ശക്തി മിക്കവാറും ആവി പോലെ പുറത്തേക്ക് പോകുന്നു. ഇത്തരം പ്രലോഭനങ്ങളെ ഒരു സത്യാഗ്രഹി സദാ കാത്തുകൊണ്ടിരിക്കണം. ഫീനിക്സിലായിരുന്ന കാലത്ത് ഞാനൊരു കാര്യം ചെയ്തു. സന്ധിക്കെതിരായി പറഞ്ഞ വിമർശനങ്ങൾക്കും അതിന്റെ നേരെ കൊണ്ടുവന്ന ആക്ഷേപങ്ങൾക്കും സമാധാനം പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഒപ്പീനിയനിലേക്കായി രണ്ടുപേർ തമ്മിൽ നടന്ന ചോദ്യോത്തരങ്ങൾ എന്ന നിലയ്ക്ക് എഴുതപ്പെട്ട ഒരു ലേഖനമുൾപ്പെടെ സന്ധിയെപ്പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ തീർക്കുവാൻ വളരെയേറെ എഴുതി.
ഈ

0: ചോദ്യോത്തരങ്ങൾ നിറഞ്ഞ ലേഖനം വളരെ ഫലമുണ്ടാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സന്ധ്യയെപ്പറ്റി ചില ഇന്ത്യക്കാർക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ ആപൽ ഫലങ്ങളിലേക്ക് നയിക്കുമായിരുന്നുവെങ്കിൽ ഈ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ച ശേഷം അധികനാൾ തുടർന്നില്ല. സന്ധ്യയെ സ്വീകരിക്കുകയോ ത്യജിക്കുകയോ ചെയ്യേണ്ടിയിരുന്നത് ട്രാൻസ്വാൾ ഇന്ത്യക്കാർക്ക് മാത്രമാണ്. അവരുടെ നേതാവും ദാസനുമായ ഞാനെന്ന പോലെ അവരും ഒരു പരീക്ഷണഘട്ടത്തിലായിരുന്നു. അവസാനം സ്വേച്ഛാ രജിസ്റ്റർ ചെയ്യാത്ത ഒരൊറ്റ ഇന്ത്യക്കാരനും ഇല്ലെന്നായി. രജിസ്ട്രേഷൻ ഉദ്യോഗസ്ഥന്മാർക്ക് തങ്ങളുടെ പ്രവൃത്തി ദുഷ്കരമായി തീരുമാറ് രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷകന്മാരുടെ വലിയൊരു തിക്കും തിരക്കും ഉണ്ടായി വന്നു. അങ്ങനെ ഇന്ത്യക്കാർ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ സന്ധിയിൽ തങ്ങൾ നിറവേറ്റേണ്ട ഭാഗം നിറവേറ്റി. ഗവൺമെന്റിന് പോലും അത് സമ്മതിക്കേണ്ടി വന്നു. തെറ്റിദ്ധാരണ കഠിനമായിരുന്നുവെങ്കിലും അതിന്റെ വ്യാപ്തി പരിമിതമായിരുന്നുവെന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞു. ചില പഠാന്മാർ അക്രമം കാട്ടിയപ്പോൾ വലിയൊരു ഇളക്കമുണ്ടായെന്നതിൽ സംശയമില്ല. എന്നാൽ അപഗ്രഥനം ചെയ്യപ്പെടുമ്പോൾ ഇത്തരം ഹിംസാപരങ്ങളായ ഇളക്കങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് കാണാം. മിക്കപ്പോഴും അവ താൽക്കാലികം മാത്രമായിരിക്കും. എങ്കിലും ഹിംസയുടെ മുമ്പാകെ നാം അധീരരായി പോവാനിടയുള്ളതുകൊണ്ട് ഹിംസ ഇന്ന് ലോകത്തിലെ ഒരു ശക്തിയാണ്. എന്നാലും നാം ഹിംസയെപ്പറ്റി ശാന്തമായി ആലോചിക്കുന്നുവെങ്കിൽ അധീരതയ്ക്ക് ഒരു കാരണവുമില്ലെന്ന് കാണാം. മിർ ആലോവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും എന്റെ ശരീരത്തെ മുറിപ്പെടുത്തുന്നതിന് പകരം അതിനെ നശിപ്പിച്ചു കളയുക തന്നെ ചെയ്തു എന്ന് വിചാരിക്കുക. ഇന്ത്യക്കാർ മനഃപൂർവ്വം ശാന്തമായും കുലുക്കമില്ലാതെയും വർത്തിച്ചുവെന്നും ആ ഉപദ്രവം ചെയ്തവർക്ക് അവരുടെ അറിവിനനുസരിച്ച് മറ്റു പ്രകാരത്തിൽ പെരുമാറുവാൻ കഴിവില്ലെന്ന് കണ്ട് അവർക്ക് മാപ്പ് കൊടുത്തുവെന്നും വിചാരിക്കുക. ഇത്തരം ഉത്കൃഷ്ടമായൊരു മനോഭാവം ഇന്ത്യക്കാർക്ക് ദോഷം ചെയ്യുന്നതിന് പകരം തീർച്ചയായും ഗുണമാണ് ചെയ്യുക. എന്നെ സംബന്ധിച്ചാണെങ്കിൽ സത്യാഗ്രഹം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ ഒട്ടും അന്വേഷിക്കേണ്ടി വരാതെ മൃത്യുവിനെ നേരിടുവാൻ കഴിയുക എന്നതിനേക്കാൾ നല്ലതായി ഒരു സത്യാഗ്രഹിക്ക് ഒന്നും തന്നെ സംഭവിക്കാനില്ല. വെറുപ്പിനിടമില്ലാത്തതും ആത്മവിശ്വാസം നിത്യനിയമമായിരിക്കുന്നതും ആർക്കും മറ്റൊരുത്തന്റെ നേരെ പ്രതീക്ഷാപൂർവം നോക്കേണ്ടതില്ലാത്തതും നേതാക്കന്മാരും അനുഗാമികളില്ലാത്തതുമായ സത്യാഗ്രഹ പ്രസ്ഥാനത്തിൽ ഒരു ഭടന്റെ മരണം ആലസ്യമുണ്ടാക്കുന്നതിന് പകരം സമരത്തെ പ്രബലമാക്കും. ഈ സത്യാഗ്രഹ പ്രസ്ഥാനത്തെ പോലെയുള്ള ഒരു സമരത്തിൽ മാത്രമേ ഈ അഭിപ്രായങ്ങളൊക്കെ സത്യമായിരിക്കൂ. സത്യാഗ്രഹികളുടെ നിരന്തര പരിശ്രമ ഫലമായി എല്ലാ ഇന്ത്യക്കാരും അനുവാദപത്രത്തിനായി രജിസ്റ്റർ ചെയ്തു. ഇന്ത്യക്കാർ സന്ധ്യയുടെ ഭാഗം പൂർത്തിയാക്കി. ഭരണാധികാരികളോ? നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം.
1: ഇനിയൊരു ഭജൻ.

0: ആകാശവാണി സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: സഞ്ചാരി
2: ശ്രോതാക്കളെ, കഴിഞ്ഞയാഴ്ച സഞ്ചാരിയിൽ പ്രശോഭിന്റെ നേപ്പാൾ വിശേഷങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് അല്ലെ? എങ്കിലിതാ ബാക്കി വിശേഷങ്ങൾ കേട്ടോളൂ.
3: എന്തായാലും വളരെ അഹസികമായിരുന്നു, അതേ സമയത്ത് വളരെ സന്തോഷം നൽകുന്ന യാത്രയും കൂടെ ആയിരുന്നു അല്ലേ?
4: അതിൽ മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് തന്നെ മനാങ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് സാധാരണ ആൾക്കാർ അന്നപൂർണ ബേസ് ക്യാമ്പിലേക്കുള്ള ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ല വണ്ടി പോകുന്നത് ഈ മനാങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരെ പോവാം. അവിടെ നിന്നാണ് ഈ അന്നപൂർണ ബേസ് ക്യാമ്പ് വഴി നമുക്ക് മുസ്താങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താൻ പറ്റും. അതൊരു ട്രക്ക് റൂട്ടാണ്. അപ്പം ഇവിടെ നിന്നാണ് നോർമലി വണ്ടിയിൽ വരുന്ന ഒരു മാക്സിമം ഇതുവരെ വന്നിട്ട് ഇവിടെ നിന്ന് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. ഇവിടെ നിന്ന് താഴെ ബേസിസാർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവരും ലെങ്തി ട്രക്ക് ചെയ്യുന്നവരുമുണ്ട്, ഷോർട്ട് ട്രക്കായിട്ട് ചെയ്യുന്നവരുമുണ്ട്. മനാങ്ങില് ഞാൻ പോകുമ്പോൾ ബിദാൻ്റെ സീനിയറായിട്ട് പഠിച്ച സ്കൂളിൽ പഠിച്ച ഒരു പുള്ളി അവിടെ ഒരു ഹോം സ്റ്റേ നടത്തുന്നുണ്ട്. മനാങ്ങില് പോകുമ്പോൾ പുള്ളിയായിട്ട് തന്നെ ടച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയെ വിളിച്ചിട്ട് ഞങ്ങൾ അവിടെയാണ് വരുന്നത് എന്നുള്ള നേരത്തെ പറഞ്ഞായിരുന്നു. പുള്ളിയും പുള്ളിയുടെ ഒരു ഫ്രണ്ട് കൂടെ പാർട്ണർഷിപ്പിലാണ് അവിടെ ഹോം സ്റ്റേ നടത്തുന്നത്. ഞങ്ങൾ ഈ മനാങ്ങിൽ പോയി. തലേ ദിവസം ഫുൾ ക്ലിയർ ആയിട്ട് എന്നുവെച്ചാൽ ഫുൾ കാണാം, നമുക്ക് റോഡ് കാണാം, എല്ലാം ദൂരെ നിന്ന് അന്നപൂർണ 2, 3 ഗംഗപൂർണ ഇതെല്ലാം കാണാൻ പറ്റും. ഓൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, അന്ന് എനിക്ക് നല്ല ഉറക്കം ആക്ച്വലി ശരിയായില്ല. ഞാനൊരു 3 മണിക്കൊക്കെ എണീച്ച് നോക്കുമ്പോൾ പുറത്ത് എന്തോ വീണുണ്ടെന്ന്. ജനൽ തുറക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിന്ന സ്ഥലം ഫുൾ വൈറ്റ്, രാത്രി ഒരു സ്നോഫോള്, ഒരു ലൈറ്റ് ഒരു സ്നോഫോള് തുടങ്ങി. ഏകദേശം ഒരു 4 മണിക്ക് ആ സമയമായിക്കാണ് ഞാൻ എണീച്ചപ്പം ഇങ്ങനെ ജസ്റ്റ് ഒരു വെട്ടം കണ്ട് ഒന്ന് തുറന്നു നോക്കിയിരുന്നു. എൻ്റെ ഒരു ഫോട്ടോ ഇപ്പോഴും ഞാൻ വെച്ചിരുന്നു, തലേ ദിവസം നിന്നെടുത്ത ഫോട്ടോ ഉള്ള അതേ സ്ഥലത്ത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഫുൾ വൈറ്റ് ആണ്. ബൈക്ക് ഫുൾ വൈറ്റ്, ചുറ്റുവട്ടം കംപ്ലീറ്റ് വൈറ്റ്, മഞ്ഞ് പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ മഞ്ഞ് പെയ്തത് ആദ്യമായിട്ട് ഈ ഒരു നേപ്പാൾ ട്രിപ്പിൽ മഞ്ഞ് പെയ്യുന്നത് ലൈവായിട്ട് കാണുന്ന, അല്ലെങ്കിൽ മഞ്ഞിൽ കൂടെ ഓടിച്ചത് ഈ മനാങ് എന്ന് പറഞ്ഞ സ്ഥലം. അതാണ് ഒരു ദിവസത്തെ വ്യത്യാസം കൊണ്ട് എന്തുമാത്രം ആ ടെറൈൻ മാറിപ്പോയെന്നുള്ളത് ഭയങ്കര ഒരു ഇതാണ്. സ്നോ കണ്ടില്ല, സ്നോയിൽ കൂടെ ഓടിച്ചതേ ഉള്ളൂ എന്നുള്ളൊരു വിഷമത്തിൽ വന്നതാണ്. പിറ്റേ ദിവസം ആ വിഷമം അങ്ങ് മാറി.

അത്രയ്ക്ക് ഫുൾ സ്നോഫോൾ നല്ലൊരു ലെവലിൽ വീഴ്ന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങൾ യാത്ര തന്നെ ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് ഒരു ദിവസം കൂടെ അവിടെ സ്റ്റേ ചെയ്യണോ എന്നുള്ള ആലോചനയിലായിരുന്നു. ഫ്രണ്ട് പറഞ്ഞു തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് ക്ലിയർ ആവുകയാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നതാണ് നല്ലത്, വേറെ ഒന്നും കൊണ്ടല്ല. ക്ലൈമറ്റ് വേഴ്സ് ആയി കഴിഞ്ഞാൽ സ്നോഫോൾ കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റും, നിങ്ങൾ ഇവിടെ സ്റ്റക്ക് ആയിപ്പോകും. ഓൾറെഡി പെർമിറ്റ് ഞങ്ങൾക്ക് കുറച്ച് ദിവസം എന്ന് വെച്ചാൽ റിന്യൂ ചെയ്യാനുള്ള ടൈമും ആയി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലും കാരണത്തിൽ ഈ പെർമിറ്റ് റിന്യൂ ചെയ്യാനുള്ള കറക്റ്റ് ടൈമിന് പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഫൈന് അങ്ങനെ എന്തെങ്കിലും വരവോ എന്നുള്ള ഒരു ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശരി, കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒന്ന് ക്ലിയർ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഓൺ ദ വേ മഞ്ഞ് പെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, സ്നോഫോളിൽ കൂടെ തന്നെയാണ് വണ്ടി ഓടിച്ചത്, വളരെ കെയർഫുള്ളായിട്ട് ഓടിക്കുന്നത്. പക്ഷേ അതും ഒരു എക്സ്പീരിയൻസ് ആണ്. ചെറുതായിട്ട് ഹെൽമെറ്റിന്റെ ആ വൈസർ ഒന്ന് പൊക്കി വെക്കുമ്പോൾ നമ്മളെ കണ്ണിലേക്ക് അല്ലെങ്കിൽ നമ്മളെ മുഖത്തേക്ക് ചെറുതായിട്ട് പറയുമ്പോൾ നല്ല രസമുള്ള കാര്യം, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അതിലുപരി ആ കിട്ടുന്നൊരു എന്താണ് ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷനിൽ നമുക്ക് ഫിസിക്കൽ പെയിൻ എല്ലാം ഓട്ടോമാറ്റിക്കലി കുറച്ചൊന്ന് മറന്നുപോകും. അങ്ങനെ ഓടിച്ച് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ പിന്നെ സ്നോഫോൾ എന്ന് പറയും. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു ഹെയർ പിൻ ഉണ്ട്, അത് ആണ് ഞങ്ങൾ തിരിച്ച് കയറുമ്പോൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സ്നോഫോളിലൂടെ വീഴ്ന്നു കഴിഞ്ഞാൽ നല്ല സ്ലിപ്പറി ആയിരിക്കും, ഓൾറെഡി മഡെല്ലാം ആയിട്ട് നല്ല സ്ലിപ്പറി ആയിട്ട് കിടക്കുകയായിരുന്നു. ഇപ്പൊ ചെളിയും ഒരുപാട് മഞ്ഞും കൂടെ ആയി കഴിഞ്ഞാൽ ചെളി തീരെ അങ്ങ് ബുദ്ധിമുട്ടായി, നമുക്ക് മുകളിൽ കയറാൻ പറ്റില്ല എന്നുള്ളതിന്. പക്ഷേ എന്തോ സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങളത് മേളിൽ കയറിയതിനു ശേഷം ഞങ്ങൾ ഹെൽമെറ്റ് എടുത്ത് ഒരു ഒറ്റ ഒരു കൂക്കലായിരുന്നു അവിടെ നിന്ന് സന്തോഷം കൊണ്ട്. അതൊരു ഭയങ്കര ഒരു അച്ചീവ്മെന്റ്, കാരണം നമ്മൾ കയറി നിന്ന് നോക്കുമ്പോൾ താഴെ ഫുൾ സ്നോ ആണ്. അപ്പൊ അതൊരു വല്ലാത്തൊരു ഫീലായിരുന്നു. നമ്മൾ അത്രയും ഈ ഒരു ടൈം കൊണ്ട് ഞങ്ങൾ പോയി അത് കണ്ടു അത് കോൺക്വർ ചെയ്ത് തിരിച്ച് വന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ്. എന്താ പറയാ, പുള്ളി ഇടയ്ക്ക് ചോദിക്കും എന്താണ് ഫീലിംഗ്. ഞാൻ ഫീലിംഗ് ബിയോണ്ട് വേർഡ്സ് ആണ്, നമുക്കത് എന്താണ് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ്.

0: നമ്മൾ പലപ്പോഴും ഹിമാലയ ഇപ്പുറത്തു നിന്നാണല്ലോ, ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണല്ലോ കാണുന്നത്.
1: അതെ
0: ശരിക്കും ഇത് അങ്ങനെയല്ല, മറ്റൊരു വ്യൂ ആണ്
1: അതെ,
0: ഹിമാലയത്തിൻ്റെത്.
1: ആ ഒരു റേഞ്ചിൻ്റെ, അതായത് ഇപ്പോൾ മേജർ ഒരുപാട് ട്രക്കിംഗ് സ്പോട്ട് കംപ്ലീറ്റ് നേപ്പാളിലാണുള്ളത്. മാക്സിമം മൗണ്ടൻ പീക്സ് വരുന്നത് ഈ നേപ്പാളിലാണ്, ഇൻക്ലൂഡിംഗ് മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, ലോത്സേ, മാച്ചു പിച്ചർ. അത് ഏറ്റവും പൊക്കറയിൽ നിന്ന് കാണാൻ പറ്റുന്ന ഫിഷ് ടെയിൽ എന്ന് പറഞ്ഞ ആ ഒരു മൗണ്ടൻ, അതൊരു ഭയങ്കര ഒരു ഇതായിരുന്നു. നമ്മൾ രാവിലെ എന്താ വിൻഡോ തുറന്ന് നോക്കുമ്പോൾ കാണുന്നൊരു ഹിമാലയമാണ്. ഇന്നിതാണെങ്കിൽ നാളെ വേറെ മറ്റൊന്നായിരിക്കും. അപ്പൊ അതൊരു കൺകുളിർക്കയുള്ള ആ കാഴ്ചകളാണ് ഭയങ്കര ഒരു ഒരു എക്സ്പീരിയൻസ്. എന്ന് വെച്ചാൽ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല രണ്ടാമത് ഇങ്ങനൊരു ഇതിൽ വന്ന്, ഒന്നും പ്ലാൻ ചെയ്യുന്ന യാത്രകളല്ലോ, അല്ലെങ്കിൽ ഇത് കാണണമെന്ന് മനസ്സിൽ എല്ലാവർക്കും ആഗ്രഹമുണ്ടെങ്കിലും പെട്ടെന്ന് പ്ലാൻ ചെയ്തു വന്നു, ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അതാ എൻ്റെ ഫ്രണ്ട് കൂടെ ഉള്ളത് കൊണ്ടാണ്. യാത്ര ചെയ്യുമ്പോൾ ഡോക്യുമെന്റേഷൻ വളരെ മടിയുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഇപ്പം ഞാൻ എൻ്റെ വലിയ യാത്ര പോയിട്ടും ഞാൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ഫുട്ടേജസ് കയ്യിലുണ്ട്. ഞാൻ ഒരിക്കലും ഒരു വീഡിയോ ആക്കി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ അങ്ങനെ ഇടുക എന്നുള്ള ഒരു പ്ലാനിലൂടെയല്ല യാത്ര തുടങ്ങിയത് തന്നെ. അപ്പം നമുക്ക് കാണാം, ഒരിക്കലും യാത്ര ചെയ്യുകയും ഇതും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചെയ്യുന്നവരുണ്ടായിരിക്കും, പക്ഷേ എന്നെ കൊണ്ട് അത് സാധിക്കില്ല. നമ്മൾ കാണുന്ന കാഴ്ചകൾ ഏറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള സമയത്ത് നമ്മൾ എൻജോയ് ചെയ്യാതെ പോകും. അത് ബുദ്ധിമുട്ടായതുകൊണ്ട് എടുക്കും. നമ്മൾ ഓടിക്കുമ്പോൾ വെറുതെ ഒരു ഗോപ്രോ ഹെൽമെറ്റിൽ വെക്കുക, അല്ലെങ്കിൽ ഒരിടത്ത് ഇരിക്കുമ്പോൾ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യുക. അങ്ങനെ കുറച്ച് ബിറ്റ്സ് എല്ലാം ഈ നേപ്പാളിൻ്റെ ട്രിപ്പിൻ്റെ. വേറെ ഒന്നുമില്ല, ഞങ്ങളെ ഹൈ എൻഡ് ക്യാമറ ഗിയർസ് അങ്ങനെ ഒന്നുമില്ല. ഫോണിലും ഞങ്ങളുടെ ചെറിയ ഗോപ്രോ രണ്ടുപേരുടെയിലും ഉണ്ടായിരുന്നു, ഒരു 360 ക്യാമറയും പുള്ളിയുടെ ഉണ്ട്. ഇതിലൊക്കെ എടുത്ത വീഡിയോസ് വെച്ചിട്ട് പുള്ളി ഒരു ചെറിയൊരു ഡോക്യുമെൻ്ററി പോയിന്റ്, പുള്ളിയുടെ ഒരു യൂട്യൂബ് ചാനല്, പുള്ളി ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എടുത്ത വീഡിയോസ് റീവാച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ പോയ ഇതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മകൾ.
0: തീർച്ചയായിട്ടും ഒരു പാട്ടിന്റെ ഇടവേളയിലേക്ക് നമുക്കൊന്ന് പോവാം.

0: അപ്പോൾ ഇന്ത്യ ഒട്ടാകെയും ഇപ്പോൾ നേപ്പാളിലും ഇങ്ങനെ ബൈക്കിൽ വളരെ സാഹസികമായ യാത്ര പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പലർക്കും ചോദിക്കാൻ തോന്നുന്ന ചോദ്യം, ഒരു പക്ഷേ യാത്രയും താല്പര്യമുള്ള തോന്നുന്ന ചോദ്യം, ഇതിനെ എടുത്ത തയ്യാറെടുപ്പുകൾ എന്തൊക്കെയായിരുന്നു?
1: ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ടുള്ള വാഗമൺ യാത്ര മുതൽ എൻ്റെ തയ്യാറെടുപ്പ് ആരംഭിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഞാൻ പറഞ്ഞല്ലോ, അപ്പം നമുക്ക് യാത്ര ചെയ്തപ്പോൾ നമുക്ക് ഇരിക്കാൻ സീറ്റിൻ്റെ ഒരുപാട് ലോങ് റൈഡിൽ ഒരുപാട് ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഉള്ള വേദന എങ്ങനെ നമുക്ക് മാറ്റാം, ഫോൺ ചാർജ് ചെയ്യുക. അപ്പം അത് എൻ്റെ ഈ വലിയ യാത്ര ഞാൻ തുടങ്ങുമ്പോഴത്തേനും കുറേ സാധനങ്ങൾ, ആവശ്യമുള്ളതും ഇല്ലാത്തതായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ബാഗിൽ, അതായത് ഒരു സാഡിൽ ബാഗ്, ബാക്കിലല്ലാതെ ഒരു ബാഗ്, തോളിലൊരു ബാഗ്, അങ്ങനെ ഭയങ്കര, എന്ന് വെച്ചാൽ ലഗേജ് ഇപ്പം ഡേ വണ്ണ് തുടങ്ങിയ ഞാനും എന്താ പറയുക, ഒരു 1 ഇയർ കഴിഞ്ഞതിന് ശേഷമുള്ള ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒഴിവാക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ. അപ്പം അതാണ്, ഈ യാത്ര ചെയ്താണ് നമുക്കൊരു എക്സ്പീരിയൻസ് വന്നത്. ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഇന്ന സാധനം അല്ലെങ്കിൽ ഇന്ന രീതിക്ക് നമുക്ക് ചിന്തിച്ചാൽ ഇന്ന രീതിക്ക് നമുക്കത് ചെയ്യാൻ പറ്റും. ഈ യാത്രയിൽ പോയപ്പോൾ ഇന്ന ബുദ്ധിമുട്ട് നമുക്ക് ഫേസ് ചെയ്ത് നെക്സ്റ്റ് യാത്ര വരുമ്പോൾ നമുക്കത് എങ്ങനെ ഒഴിവാക്കാം, ആ ഇന്ന ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പോയ ചെറിയ ചെറിയ യാത്രകളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടി നന്നാക്കുന്നത്, എനിക്കൊന്ന് പഞ്ചർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിൽ ഞാൻ പഞ്ചർ ഒട്ടിക്കാനുള്ള പഞ്ചറിനുള്ള ടൂൾസോ പഞ്ചർ കിറ്റോ ഒന്നും ഞാൻ ഈ വലിയ ട്രിപ്പിലെടുത്ത്, ഈ 505 ദിവസം ട്രാവൽ ചെയ്തിട്ട് എനിക്ക് 0 പഞ്ചറാണ് ഉണ്ടായത്. ഒരു പഞ്ചർ പോലും എനിക്ക് കിട്ടിയിട്ടില്ല, അതിനുള്ള ടൂൾസും ഞാൻ എടുത്തിട്ടില്ല. അപ്പം ഞാനിങ്ങനെ പറയാം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, ഈ ഒരൊറ്റ സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടൂൾസും എടുക്കുന്നില്ല, അത് അവിടെ തന്നൊക്കെയാണ്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എന്ത് വേണോ ചെയ്യാം. പക്ഷേ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് തോന്നില്ല, 2 പ്രാവശ്യം ടയർ ചേഞ്ച് ചെയ്ത് ആ ഒരു ഇത്ര 1.5 വർഷത്തിനിടയ്ക്ക് എനിക്ക് 1 പ്രാവശ്യം പോലും ഇത്രയും ഡിഫിക്കൽട്ട് ട്രെയിൻസ്, ഇത്രയും റഫായിട്ടുള്ള റോഡ്, ഇത്രയും സ്ഥലങ്ങളിൽ പോയിട്ട് ഒരിടത്തുനിന്ന് പോലും ഒരു പഞ്ചർ കിട്ടിയിട്ടില്ല. പിന്നെ മാക്സിമം വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്യാൻ ശ്രമിക്കും. ഇപ്പം എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ, ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ നല്ല മെക്കാനിക്കിനെ കിട്ടിയില്ല എന്നില്ല, ചിലപ്പോൾ മെക്കാനിക്ക് ഇല്ലാത്തടത്ത് വെച്ചിട്ടേക്ക് നമുക്ക് വണ്ടിക്ക് ഒരു ചെറിയ പ്രശ്നം വരുന്നത്. അപ്പോൾ മാക്സിമം ചെറിയ ചെറിയ കാര്യങ്ങൾ വണ്ടിയിലത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഞാൻ ഒരുപാട് എന്ന് വെച്ചാൽ ചെയ്യുമ്പോഴത്തേനും അവർ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ ലോക്കൽ സർവീസ് സെൻ്ററിൽ കൊടുക്കുമ്പോൾ അവരുടെ കൂടെ നിന്ന് ഇതൊക്കെ എന്തൊക്കെയാണ് ഇങ്ങനെ പഠിച്ച് ഇത് ചെയ്താൽ ശരിയാവും, ഇന്ന ഓയിലിന് പകരം ഇന്ന ഓയിൽ യൂസ് ചെയ്താൽ കൊള്ളാം, ടൈറ്റ് ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കണം, ലൂബ് ചെയ്യുമ്പോൾ ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലൈഫ് കിട്ടും, ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മാക്സിമം കാര്യങ്ങളെല്ലാം നമുക്ക് വണ്ടിക്കുള്ള വെയർ ആൻഡ് ടെയർ ഒഴിവാക്കി കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റും. വണ്ടിയെക്കുറിച്ച് ആദ്യം അറിയുക, അങ്ങനെ പിന്നെ യാത്ര ചെയ്യുമ്പോൾ വേണ്ട കയ്യിൽ കരുതേണ്ട സാധനങ്ങൾ, മരുന്നുകൾ, ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ തന്നെ ഏത് ടൈപ്പാണ് നല്ലത്, പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് രാവിലെ കഴുകിയിട്ട് അപ്പം അകത്തിടുന്ന ജാക്കറ്റിന് അകത്തിടുന്ന ഡ്രസ്സ് എപ്പോഴും ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ടൈപ്പിലിടുന്ന നൈലോൺ മെറ്റീരിയലുള്ള എന്താ ടീഷർട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം കഴുകി വൈകുന്നേരം ചെല്ലുന്നിടത്തുനിന്ന് കഴുകി ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 50 ഉണങ്ങും. മോയ്സ്ചർ വിങ്കിങ് ഇതുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. അപ്പം അങ്ങനെയൊക്കെ പല ഇത് പലയിടത്തുനിന്നും ഇപ്പം ചിലവ് ഈ യാത്രയിൽ തന്നെ പഠിച്ച കുറേ കാര്യമുണ്ട്. കുറച്ച് ലഗേജ് കൂടുതലെടുത്ത് ഇത്രയും ലഗേജിൻ്റെ ആവശ്യമില്ല, ഇന്ന ഇന്നതൊക്കെ ഒഴിവാക്കിയ കുറച്ചുകൂടെ ലൈറ്റ് ആവും, കൊണ്ടുപോകാൻ എളുപ്പമാണ്. അങ്ങനെ കോമ്പാക്റ്റ് ആയിട്ട് പാക്ക് ചെയ്ത് എനിക്കൊന്ന് ലാസ്റ്റ് ഞാൻ വീടെത്തുമ്പോഴത്തേനും എൻ്റെ ബൈക്ക് എന്ന് പറഞ്ഞൊരു മിനി ഹോം തന്നെയായിരുന്നു. വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ എന്നാൽ ഓവർ വെയിറ്റും അല്ല, ഒറ്റ ബാഗിലാണ്. ഞാൻ പോയപ്പോൾ 3-4 ബാഗ് കൊണ്ടുപോയ ഞാൻ തിരിച്ചു വന്നപ്പോൾ വെള്ളം കുടിക്കാനുള്ള ഒരു ഹൈഡ്രേഷൻ ബാഗും ഒരു സാഡിൽ ബാഗ് മാത്രമാണ് എൻ്റെ ഉണ്ടായിരുന്നത്. അതിലേക്ക് ചുരുങ്ങി. അതാണ് ഈ യാത്രയിൽ നിന്ന് നേടിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ലൈറ്റായിട്ട് ലൈറ്റ് പാക്കിങ് എത്രത്തോളം ലൈറ്റ് ആക്കാന്നുള്ളത് ഈ പോയ വഴിക്ക് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്.
0: നമ്മൾ ഈ സോളോ ട്രിപ്പാണല്ലോ, നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരുപക്ഷേ കൂടെ ആരും ഇല്ല എങ്കിൽ ഒരുപക്ഷെ ചെവിയിലൊരു സംഗീതം ചിലപ്പോൾ കേൾക്കുന്നത് അല്പം സന്തോഷം നൽകുന്ന കാര്യമായിരിക്കാം, അങ്ങനെ ഏതെങ്കിലും പാട്ടുകൾ കേൾക്കാറുണ്ടോ?
1: ഞാൻ യാത്ര ചെയ്യുമ്പോൾ ആക്ച്വലി പാട്ട് കേൾക്കാറില്ല, കാരണം നമ്മുടെ ഒരു ഡിസ്ട്രാക്ഷൻ ആയിരിക്കും റൈഡിന്. പക്ഷേ എവിടെയെങ്കിലും പോയി ഇരിക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് ബോധഗയയിൽ ഞാൻ പോയപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അതുപോലെ ബ്രെഡ് ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള കുറച്ച് പൈസ സേവിങ് മൈൻഡ് കൂടെ ആയതുകൊണ്ടാണെന്ന് വേണേൽ പറയാം, ഒരു ഓർ ബ്രെഡ് മേടിച്ച് കുറച്ച് ജാം കയ്യിലുണ്ടായിരുന്നു, അതിങ്ങനെ എടുത്ത് ടി വിയുടെ ഒരു ചെറിയൊരു പ്രോഗ്രാമിൽ നീ എൻ സ്വർഗ സൗന്ദര്യമേ അതിൻ്റെ ഒരു റീപ്രൈസ് പാട്ട് ഉണ്ടായിരുന്നു, ഒരു ഫീൽ ഗുഡ് പാട്ട് പോലെ കേട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ പാട്ട് കേട്ടോണ്ടാണ് കുറച്ച് നല്ല സ്ലോ ആ ഒരു ഒഴുക്കിൽ പോകുന്നത്, ഭയങ്കര ഒരു രസമുള്ള ഒരു പാട്ടായിട്ട് തോന്നി.

0: മറ്റൊരു കൺസേൺ ആളുകൾക്ക് ഒരുപക്ഷെ ചോദിക്കാവുന്നത് പല സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്, ഇത് നമുക്ക് അറിയുന്ന സ്ഥലങ്ങളാവണമെന്നില്ല. അപ്പോൾ ഇത് യാത്ര സേഫ് ആയിരിക്കുമോ, എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ, ഇങ്ങനത്തെ പേടിയായിരിക്കും ഒരുപക്ഷെ പലരെ യാത്ര എന്നൊക്കെ പിന്നോട്ട് വലിക്കുന്നത്. അതും ബൈക്ക് പോലൊരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് പിന്നെയും കുറച്ചുകൂടെ പേടിക്കണമല്ലോ. അപ്പോൾ വീട്ടുകാർക്ക് പേടിയുണ്ടാവും. ഈ പേടി എങ്ങനെ മറികടന്നത്?
1: ഞാനത് വീട്ടിൽ തന്നെ ഒരുപാട് നാൾ കഴിഞ്ഞ് പറഞ്ഞൊരു ഇൻസിഡന്റ്. യാത്ര ചെയ്ത് 30 ദിവസമായപ്പോൾ ഞാൻ ബോംബെയിലെത്തി. ബോംബെയിലെത്തി അവിടെ 2 ദിവസം തങ്ങിയതിന് ശേഷം ഞാൻ എത്തുന്നത് എനിക്ക് തോന്നുന്നു ഈ ഗണേശ് വിസർജൻ ആ ഒരു ടൈമിനാണ്. അപ്പോൾ അതെല്ലാം കണ്ട് അവിടെ കുറച്ച് ഫ്രണ്ട്സ്, നമ്മുടെ ഈ ബൈക്കിംഗ് ഗ്രൂപ്പുണ്ട്, അതിൻ്റെ ഒരു വിങ് നമ്മുടെ ബോംബെയിലും ഉണ്ട്. അവിടെ ചെന്നപ്പോൾ അവരെയൊക്കെ മീറ്റ് ചെയ്തു. ഞാൻ സ്റ്റേ ചെയ്ത ഒരു ഹോസ്റ്റലിലാണ്. അപ്പോൾ അങ്ങനെ അവിടുത്തെ യാത്രകളെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് എൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസിക്കിലേക്ക് ഞാൻ പോവുകയാണ്. അത് ഇഗത്പുരി എന്ന് പറഞ്ഞൊരു ഗാർഡ് റോഡ് വഴിയാണ് പോകുന്നത്. അവിടെ നെറ്റ്വർക്ക് കവറേജോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, നല്ല മഴയാണ്. ഞാൻ ബോംബെയിൽ നിന്ന് ഇറങ്ങിയ ടൈം തൊട്ട് മഴയായിരുന്നു. ഇഗത്പുരി ഗാർഡ് ഏതാണ്ട് പകുതി എത്തിയപ്പോഴത്തേനും ഫ്രണ്ടിലൊരു കാറ് പോവുകയായിരുന്നു. അവരുടെ ഫ്രണ്ടിലൊരു വലിയൊരു പോത്ത്ഹോൾ കണ്ടിട്ട് ഈ പുള്ളി അങ്ങ് സഡൻ ബ്രേക്ക് ചെയ്തു. എനിക്ക് അത്രയും സഡനായിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ബ്രേക്ക് ചെയ്തെങ്കിലും സ്കിഡ് ചെയ്ത് പുള്ളിയുടെ വണ്ടിയുടെ പുറകുവശത്ത് പോയി പിടിച്ച്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ പിറകെ വേറൊരു കാറുണ്ടായിരുന്നു. ഈ കാറ് വന്ന് എൻ്റെ വണ്ടിയുടെ പുറകെ ഇടിച്ച് ഞാൻ ഈ രണ്ട് വണ്ടിയുടെ ഇടയിൽ സാൻഡ്വിച്ച് പോലെ ആയിപ്പോയി. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലായി ഞാൻ വിഴുന്നു, വണ്ടി കംപ്ലീറ്റ് തകർന്നു. ഞാനിങ്ങനെ റോഡിൽ കിടക്കുമ്പോഴത്തേനും ഞാനിങ്ങനെ കിടന്നിട്ട് കാണണമെന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടി മൊത്തത്തിൽ തകർന്ന് എന്ന് വെച്ചാൽ ഫുൾ പ്ലാസ്റ്റിക്, ഓൾമോസ്റ്റ് പ്ലാസ്റ്റിക് പാർട്സ് വെച്ചിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ലഗേജിന് ഞാനൊരു കാരിയർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് മടങ്ങി ആ ഇടിയുടെ ആഘാതത്തിൽ അത് മടങ്ങി ബാക്കിലിരുന്ന ലഗേജ് ഫ്രണ്ടിൽ വന്നു. ഫ്രണ്ടിലത്തെ കംപ്ലീറ്റ് ഫെയറിങ്സ് എല്ലാം തകർന്ന് ഞാൻ കിടക്കുമ്പോൾ ഇതാണ് കാണുന്നത്. ഫോർച്ചുനേറ്റ്ലി ഞാൻ ഫുൾ ഗിയറിലായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരവ് പറ്റിയതായിട്ടൊന്നും ഒന്നും തോന്നില്ല. ഒരവൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ എന്നാലും എന്തോ പറ്റി. അതൊന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു. പെട്ടെന്ന് ഞാൻ എങ്ങനെ ഈ ബാക്കിൽ നിന്ന് വന്ന വണ്ടി നിർത്തി, ആ ഫ്രണ്ടിൽ വന്ന വണ്ടി പുള്ളി അങ്ങ് വിട്ടുപോയി. ബാക്കിൽ വന്ന ആള് ഹസ്ബൻഡും വൈഫും മോളുമായിട്ട് പുള്ളി ഇരുന്നതാണ്. അപ്പൊ പുള്ളി ഇറങ്ങി എന്നെ ഒന്ന് എണീപ്പിച്ച് എന്തെങ്കിലും പറ്റിയോ, വെള്ളം എന്തെങ്കിലും കുടിക്കാൻ വേണമെന്ന് വെച്ചാൽ ഞാൻ ഫോൺ നോക്കുമ്പോൾ ഫോണിന് റേഞ്ച് ഇല്ല, ആരെ വിളിക്കണമെന്ന് അറിയത്തില്ല, പുള്ളിയുടെ ഫോണിലും റേഞ്ച് ഇല്ല. എന്തോ ഭാഗ്യത്തിന് അവിടെ നിന്ന് ഞാൻ നോക്കിയപ്പോൾ കുറേ നേരം ഞാൻ ആ സൈഡ് റെയിലിംഗിൽ കുറച്ച് നേരം ഇരുന്നിട്ട് ഞാനിത് പ്രോസസ്സ് ചെയ്യാണ്. തുടങ്ങി 30 ദിവസം ആയതേ ഉള്ളൂ, പകുതി വഴി പോലും ആയില്ല. ബോംബെയിലെത്തി അടുത്ത ദിവസം എനിക്ക് ഇങ്ങനെയാണ് പറ്റിയത്. ഇനി ഇവിടുന്ന് മുന്നോട്ടുള്ള യാത്ര എങ്ങനെ, ഇതിൻ്റെ കിട്ടുമോ, അല്ലെ എൻ്റെ വണ്ടി ഓടിക്കുന്ന കണ്ടീഷനിലാക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ഭയങ്കര കാര്യങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ എന്താണ് നമുക്ക് വിഷം വന്ന് കരയണേ ആ ഒരു ലെവലില്ല. പക്ഷേ അതിനപ്പുറം അങ്ങ് പോയി. അപ്പോൾ ആ കണ്ണിൽ നിന്ന് കരച്ചിൽ വരുന്നുമില്ല, ബട്ട് നമ്മൾ വേറെന്തോ ഒരു ട്രാൻസ് സ്റ്റേറ്റിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് പുള്ളി എന്നെ കുലുക്കി വിളിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് ആ ഒരു നമ്മൾ റിയാലിറ്റിയിലേക്ക് വന്ന് ഞാൻ അടുത്തുള്ള സ്ഥലത്ത് നോക്കുമ്പോൾ തൊട്ടടുത്തൊരു കാറ് ബ്രേക്ക് ഡൗൺ ആയിട്ട് ആള് കാറിൻ്റെ അകത്തിരിക്കുകയാണ്. പുള്ളി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ അടുത്ത് ഞാൻ ഓടി ചെന്നിട്ട് പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഫോണുണ്ടോ, ഒന്ന് റേഞ്ചുള്ള ഫോണുണ്ട്, എനിക്കൊന്ന് കോൾ ചെയ്യാനെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു. അപ്പം നോക്കിയപ്പോഴത്തേന് പുള്ളിയുടെ BSNL ആണ്. ആ അത്രയും റിമോട്ടായിട്ടുള്ള സൈഡിൽ അതിന് റേഞ്ച് കണ്ടു. പെട്ടെന്ന് ഞാൻ ബോംബെയിൽ ഉള്ള ആ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ ദീപ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പം ദീപിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി ഇഗത്പുരി ഘാട്ടിൽ വെച്ചിട്ടാണ്. നാസിക്കിന് ഇവിടുന്ന് ഓൾമോസ്റ്റ് എനിക്കൊന്നൊരു കുറച്ച് ദൂരേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്കൊന്ന് 1 hour ഡ്രൈവോ 1.5 hour ഡ്രൈവേ ഉള്ളൂ നാസിക്ക് വരെ. അപ്പോൾ അതാണ് അടുത്ത സ്ഥലം, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ഞാനിങ്ങനെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു വെയിറ്റ് ചെയ്യാം, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. പുള്ളി ഉടനെ, നമുക്ക് ഈ ബൈക്കിംഗ് ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കണക്ടിവിറ്റിയാണ്. ഇപ്പം തന്നെ ഈ ബൈക്കിംഗ് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, എന്താ പറയുക, ഓരോ സ്റ്റേറ്റിനും ഓരോ ഗ്രൂപ്പുണ്ട്. കോമൺ ആയിട്ടുള്ള ഈ ഓൾ ഇന്ത്യ റൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരുടെ ഒരു ഗ്രൂപ്പുണ്ട്, അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്. ഇതിൽ പുള്ളി ഒരു ക്വറി ഇട്ടിങ് ട്രിപ്പിന് ഇറങ്ങിയ ഒരു പുള്ളി ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ എന്ന് വെച്ചാൽ വണ്ടി ഒരു ആക്സിഡന്റ് പറ്റി മൊത്തത്തിൽ ഇരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നു ഒരു വിത്തിൻ ഹാഫ് ആൻ അവർ മറ്റേ ഫോണിലേക്ക് ഒരുപാട് കോൾസ് ആണ് പല സ്ഥലങ്ങളിൽ നിന്ന്. ഈ നാസിക്കിൽ നിന്ന് തന്നെ ഒരു 3 പേര് എന്നെ വിളിച്ചത്, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി ഒരു കുഴപ്പമില്ല, നിങ്ങളെ നിൽക്കുന്ന ലൊക്കേഷൻ ഉദ്ദേശം പറഞ്ഞാൽ മതി, ഞങ്ങൾ അവിടേക്ക് ടോയിങ് വെഹിക്കിൾ അയക്കാം, നിങ്ങൾ അതിലെല്ലാം സാധനങ്ങൾ അത് കയറ്റിയിട്ട് നിങ്ങൾ ആ വണ്ടിയിൽ കയറി

0: നിങ്ങളങ്ങ് വന്നാൽ മതി, ഏറ്റവും അടുത്ത നാസിക്കിലുള്ള നമുക്ക് വണ്ടി വന്നിട്ട് നോക്കാം എന്ത് ചെയ്യണമെന്നുള്ളത്. ഞാൻ പിന്നെ വണ്ടി ഒന്ന് ഒതുക്കി വെച്ച് നോക്കി, വണ്ടിയിലെ ഫ്രണ്ടിലെ ഫെയറിംഗ് പാർട്സ് എല്ലാം ഒടിഞ്ഞു പോയതും ബാക്കിലെത്തതും മടങ്ങിയതല്ലാതെ വണ്ടി ഓടിക്കുന്നതിന് വലിയ പ്രശ്നമില്ല. എന്ന് വെച്ചാൽ ഹാൻഡിൽ ഒന്ന് തിരിഞ്ഞിട്ടുണ്ട്, എന്നാലും ഓടിക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഈ പുറക് വശത്ത് വന്ന് ഇടിച്ച പുള്ളി എന്തോ നല്ലൊരു മനുഷ്യനാണ്. പുള്ളി ഓടി വണ്ടി നിർത്തി, ആദ്യം എന്നെ നിർത്തി ഒന്ന് എണീപ്പിച്ചിരുത്തിട്ട് പുള്ളി അങ്ങ് വിട്ടുപോയി. അപ്പൊ ഞാൻ വെച്ച് പുള്ളി പോയതായിരിക്കും, ആക്ച്വലി പുള്ളി പോയതല്ല, ഫ്രണ്ടിൽ പോയ വണ്ടിയെ ഓടിച്ച് പിടിച്ച് കാര്യം ധരിപ്പിച്ചിട്ട് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ അവര് നിർത്തി വണ്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് അവരെ അങ്ങ് പോയി. എന്തായാലും ഫോട്ടോ എടുത്ത് പുള്ളി അവിടെ നിന്ന് തിരിച്ചിങ്ങി വന്ന് എന്നിട്ട് പറഞ്ഞ്, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നാസിക്കിലോട്ടാണ് പോകുന്നത്, നിങ്ങളെ ലഗേജൊക്കെ ഒരു കാര്യം ചെയ്ത് എൻ്റെ കാറിലോട്ട് എടുത്തിട്ട് ഞാനും കൂടെ വരാം, എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത് അവിടെ കൊണ്ടുവന്ന് ആക്കിത്തരാം. എനിക്ക് ഈ പറഞ്ഞല്ലോ ഒരു പരിചയമില്ലാത്ത ഒരാൾ വണ്ടി പുറകിലൊന്ന് ഇടിക്കുകയും ചെയ്ത് എൻ്റെ ലഗേജെല്ലാം പുള്ളിയുടെ വണ്ടിക്കകത്ത് ഇടാൻ പറയുന്നു, ഇട്ട് കഴിഞ്ഞാൽ പുള്ളി വണ്ടിയും കൊണ്ട് പോവുമോ? മനസ്സിൽ പല കാര്യങ്ങളാണ് ഓടുന്നത്. അപ്പം നമ്മളൊരു ഇൻസ്റ്റിങ്ക്റ്റില് ശരി ഇനി എന്ത് പോകാനിരിക്കുന്നില്ല, ഇത് ഏതാണ്ട് നമുക്ക് എന്തോ പറഞ്ഞ ട്രിപ്പ് ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥയിൽ എന്തോ ആവട്ടെ എന്ന് പറഞ്ഞ് പുള്ളിയുടെ പറയുക, പുള്ളി വണ്ടി ഇപ്പം എൻ്റെ ഇപ്പോഴും ആ വീഡിയോ ഞാൻ ഗോപ്രോ ഓൺ ചെയ്തുകൊണ്ട് എനിക്ക് തെളിവ് വേണമല്ലോ പുള്ളിയുടെ വണ്ടിയുടെ ഇത് കാണാൻ വേണ്ടിയിട്ടെന്നുള്ള ഇതിൽ ഞാൻ ഗോപ്രോ ഓൺ ചെയ്ത് അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. പുള്ളി വണ്ടി ഫ്രണ്ടിലെ ഓടിച്ച് പോകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്, ഗ്ലാസ്സിൽ കൂടെ കാണാം. ഈ മഴയത്താണ് ഇപ്പോൾ പല കാര്യങ്ങളും മനസ്സിൽ വന്നു, കരച്ചിലാണ്, എൻ്റെ കൂട്ടത്തിൽ വണ്ടി ഓടിക്കുന്നു, ഓടിച്ച് നാസിക്കിലെത്തി. പറഞ്ഞാൽ വിശ്വസിക്കില്ല, രണ്ട് ദിവസം കൊണ്ട് വണ്ടി ഫുൾ പണിഞ്ഞു. ഡേ 3 ഞാൻ അടുത്ത റൈഡിന് വേണ്ടിയിട്ട് റെഡിയാണ്. അത് ഈ ഗ്രൂപ്പിൻ്റെ ഒരു സഹായം കൊണ്ട് സാധനങ്ങൾ, അവിടെ പരിചയപ്പെട്ട മുകുൽ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട്, പുള്ളി സാധനങ്ങളെല്ലാം പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ ഉള്ളൊരു അതായത് ഒരു സർവീസ് സെൻറ്ററിലൊരു ബായി ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഈ വണ്ടി കംപ്ലീറ്റ് സർവീസ് ചെയ്ത് അനിൽ എന്നാണ് പുള്ളിയുടെ പേര്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പുള്ളി നമ്മുടെ സർവീസ് സെൻ്ററിൻ്റെ അടുത്ത് ഞാനൊരു ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വരും. പുള്ളി ഭയങ്കര കമ്പനിയായിട്ട് ലാസ്റ്റ് പറഞ്ഞ് കുറച്ച് ദിവസം കൂടെ നിന്നിട്ട് വീട്ടിൽ നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞതാണ്. ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. പുള്ളി സൺഡേ ഒക്കെ ആകുമ്പോഴത്തേന് വീഡിയോ കോൾ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. സുഖമായിട്ടിരിക്കുന്ന വൈഫ്, രണ്ട് കുട്ടികളുണ്ട്, അവരെല്ലാവരെയും മറ്റ് ടച്ചാണ്. അതാണ് ഈ ഒരു പുള്ളി രണ്ട് ദിവസം കൊണ്ട് വണ്ടി റെഡിയാക്കി തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ വരുമ്പോഴത്തേനും ആക്ച്വലി അവർ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ പാക്ക് ചെയ്ത് ട്രെയിനിൽ കയറ്റി നാട്ടിൽ വിടാനുള്ള പരിപാടിയിലായിരുന്നു, ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നില്ലെങ്കിൽ. പക്ഷേ എൻ്റെ ഒരു വിൽ പവർ കണ്ടിട്ട് അവർക്ക് തോന്നി അല്ല പുള്ളി അത് ചെയ്യും എന്നുള്ള ഇതിലാണ്. പിന്നെ അവർക്കും ഒരു ഇൻട്രസ്റ്റഡ് ആയി, അവർ ആ രണ്ട് ദിവസം കൊണ്ട് കംപ്ലീറ്റ് പാർട്സും സോഴ്സ് ചെയ്ത് ബ്രാൻഡ് ന്യൂ വണ്ടി, സെയിം കളർ, ഈവൻ കളറ് ബ്ലാക്ക് ആയിരുന്ന ആ സമയത്ത് അവൈലബിൾ ഉണ്ട്, ഫെയറിംഗ് എല്ലാം ബ്ലാക്ക് ആക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അവരെന്തോ ഒരുപാട് സ്ഥലത്ത് ട്രൈ ചെയ്ത് എൻ്റെ യെല്ലോ ബൈക്കായിരുന്നു, ആ യെല്ലോ പാർട്സ് തന്നെ സോഴ്സ് ചെയ്ത് അവൈലബിൾ ആക്കി രണ്ട് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഡേ 3 അവിടെ നിന്ന് വീണ്ടും യാത്ര ചെയ്യണം. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരാണ്, അവർക്ക് എന്നെ സഹായിക്കണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ആ ഫോൺ തരണം, അല്ലെങ്കിൽ ആ ഫോൺ ഒരു ദിവസം ഉള്ള പരിചയം വെച്ചിട്ടാണ് അവർ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നത്. അതൊക്കെ നോക്കുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഒരു ബ്ലെസ്സിങ് ഇപ്പം പല രീതിക്ക് കിട്ടുന്നത്. അപ്പോൾ ആൾക്കാർക്ക് അത്രയും ഇതാണ്, നമ്മൾ വിചാരിക്കും പോലെയല്ല പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ആൾക്കാരുടെ മെൻറ്റാലിറ്റി. നമ്മൾ നല്ലതായിട്ട് ആൾക്കാരെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ അതിനെ ഇരട്ടി നല്ലതായിട്ട് ആൾക്കാർ നമ്മളെ ട്രീറ്റ് ചെയ്യുള്ളൂ എന്നാണ് എൻ്റെ ഈ മൊത്തത്തിലുള്ള ട്രിപ്പിന്. എല്ലായിടത്തുനിന്ന് ഒരിടത്തുനിന്ന് പോലും ആൾക്കാരുടെ ഒരു ഭാഗത്ത് നിന്ന് എനിക്കൊരു നെഗറ്റീവ് ഉണ്ടായിട്ടില്ല.
1: നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ഥലം കാണുക എന്നതിലുപരിയായിട്ട് ആളുകളെ കണക്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ അങ്ങയുടെ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.
0: അതെ.
1: മറ്റൊരു ചോദ്യം ഉള്ളത്, ഇപ്പോൾ ഇത് നമ്മൾ ഇത്രയധികം യാത്ര ചെയ്തു, ഏകദേശം 1.5 വർഷത്തോളം എടുത്തു ഇന്ത്യ മൊത്തം ചുറ്റിക്കറങ്ങാൻ വേണ്ടി, 1 മാസത്തോളം എടുത്തു നേപ്പാൾ ചുറ്റിക്കറങ്ങാൻ വേണ്ടി. ഇപ്പോൾ ഇതിലുണ്ടാകുന്ന ഒരു എക്സ്പെൻസ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് മീറ്റ് ചെയ്തത്?
0: ഞാൻ ജോലി ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ ജോലി രാജിവെച്ചിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് കുറച്ച് ഇതുപോലെ സേവിങ്സ്, അന്ന് യാത്ര തുടങ്ങണമെന്ന് പ്ലാന് ഇട്ടപ്പോൾ തന്നെ കുറച്ച് കുറച്ച് ക്യാഷായിട്ട് ഞാനിങ്ങനെ സേവ് ചെയ്ത് കുറച്ച് എമൗണ്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സ് ഈ യാത്ര വലിയ യാത്രയായപ്പോൾ ഫ്രണ്ട്സ് സഹായിച്ചിട്ടുണ്ട്, എൻ്റെ ഫാമിലി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടേതായ കോൺട്രിബ്യൂഷൻസ്, ഈവൻ റോഡിൽ പോകുന്ന ഒരാൾ ഒരു നേരത്തെ ആഹാരം എനിക്ക് തന്നു കഴിഞ്ഞാൽ അവരും ഒരു രീതിക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് വേണം പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, മാക്സിമം ചിലവ് ചുരുക്കി പറ്റുമെന്നുള്ള സ്ഥലത്തല്ല ഞാൻ ടെൻറ്റും എല്ലാം കൊണ്ടുപോയാണ് സ്റ്റേ ചെയ്യുക, എന്ന് വെച്ചാൽ വില്ലിങ് ആയിരുന്നുള്ള രീതി. പല സ്ഥലങ്ങളിൽ ഇവിടുന്ന് തുടക്കം ഞാൻ അങ്ങനെ ടെൻറ്റൊന്നും ചെയ്തിട്ടില്ല, കാരണം എനിക്കൊരു കൺസേൺ ഉണ്ട് സേഫ്റ്റി പ്രശ്നം, ബുദ്ധിമുട്ട് എന്തൊക്കെയൊക്കെ വരുമോ എന്നുള്ളത്. ആദ്യമായിട്ട് ടെൻറ്റ് സ്റ്റേ ചെയ്തതെന്ന് പറയുമ്പോൾ നേപ്പാളിലേക്ക് കടക്കണതിന് തൊട്ട് മുന്നേ, ഒരു രണ്ട് ദിവസം മുന്നേ ഒരിടത്താണ് ആദ്യമായിട്ട് സ്റ്റേ ചെയ്തത്. ഒരാളുടെ വീട്ടിൻ്റെ മുറ്റത്ത് ചെറിയൊരു ടെൻറ്റ് പിച്ച് ചെയ്ത് അത് അവർ പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീച്ചപ്പോഴത്തേനാണ് ഇതുപോലെ പറഞ്ഞത്. അവർക്ക് നമ്മൾ അറിഞ്ഞുകൂടല്ലോ നമ്മൾ എങ്ങനെയാ ഉള്ള ആളാണ്, നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത്. പുള്ളി ഒരു ഇൻഡ്യൂഷൻ വെച്ചിട്ട് പറമ്പിൽ ഒരു ചെറിയൊരു ടെൻറ്റ് പിച്ച് ചെയ്യാൻ വേണ്ടി വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ടെൻറ്റ് പിച്ച് ചെയ്യാനുള്ള ഒരു സ്പേസ് തന്നാണ് പുള്ളി ഓക്ച്വലി പറഞ്ഞത്. ഇപ്പം പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അകത്ത് അതാണ് വെൽക്കമിംഗ് ആണ്, പിന്നെ നമുക്ക് അവരെ കുറ്റം പറയാനും പറ്റത്തില്ല. ഒരാൾ വന്ന് റാൻഡം ആയിട്ട് നമ്മുടെ അടുത്തായിരുന്നാലും ടെൻറ്റ് പിച്ച് ചെയ്യാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരണം, നമ്മൾ കൊടുക്കണമെന്നും നിർബന്ധമില്ല. അപ്പം അതേപോലെയാണ്. പക്ഷേ എന്നാലും ഫുഡെല്ലാം അവരെനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഈ സേവിങ്സ് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ പറഞ്ഞല്ലോ നമ്മൾ ഇന്നലെ സ്പോൺസേർഡ് റൈഡ് എന്നുള്ളതിനൊക്കെയല്ലേ

0: എൻ്റെ സ്വന്തം എക്സ്പെൻസ് ഞാൻ തന്നെയാണ് കവർ ചെയ്ത് ഈ യാത്രയെല്ലാം ചെയ്തത്. പിന്നെ അതിനുശേഷം ഞാൻ ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കിട്ടിയ കുറച്ച് കുറച്ച് എമൗണ്ട് ഇതെല്ലാം വച്ചിട്ടാണ് ഞാൻ രണ്ടാമത് നേപ്പാൾ ട്രിപ്പ് ചെയ്യുന്നത്.
1: ഇങ്ങനെ പോയ സ്ഥലങ്ങളിൽ പൊതുവെ ജസ്റ്റ് ഇങ്ങനെ പോകുന്ന ഇത്രയധികം കിലോമീറ്ററുകൾ, നൂറുകണക്കിന് കിലോമീറ്റർ ദിവസം യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ തോന്നുക?
0: ഞാൻ ഈ ബീച്ച്, എല്ലാവരും ഒന്നീ ബീച്ച് അല്ലെങ്കിൽ മൗണ്ടൻ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ പൊതുവെ ഒരു മൗണ്ടൻ ഗൈ ആണെന്ന് വേണം എൻ്റെ ഒരു ഇത് വെച്ചിട്ട്. എനിക്ക് മല അങ്ങനത്തെ കാര്യങ്ങളെല്ലാം യാത്ര ചെയ്യാനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ആ ഒരു സ്ഥലം, അപ്പോൾ നമുക്കൊരു വൈകുന്നേരം അല്ലെങ്കിൽ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്ത് നമ്മളൊരു ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ചെല്ലുന്നു, അവിടുന്ന് ചെറിയൊരു വൈകുന്നേരമാണെങ്കിൽ ഒരു ചായ കയ്യിൽ പിടിച്ച് ആ പുറത്തിരുന്ന് അവിടുത്തെ ചുറ്റുമുള്ളൊരു കാഴ്ച, ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ പോയി അവിടെ ഒരു ചെറിയൊരു ചായക്കടയിൽ നിന്ന് ഒരു ചായ കൂടി വാങ്ങിച്ച് പുറത്ത് വന്നിരുന്ന് ആ ഈവനിങ് സൺസെറ്റ് ആസ്വദിച്ച് അതും കുടിച്ച് റെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും, അങ്ങനെ ഒരുപാട് കൗണ്ട്ലെസ് ആണ് അങ്ങനത്തെ അനുഭവങ്ങളുള്ളത്. അപ്പോൾ ഈ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു സ്ഥലം എത്തുമ്പോൾ നമ്മളറിയാതെ അവിടെ പോയിരുന്നിട്ട് ഇതാണ് എന്ന് വെച്ചാൽ ലൈഫിൽ ഇതെങ്കിലും എക്സ്പീരിയൻസ്. അതായത് നമ്മൾ ഈ ഒരു പഴയൊരു സെയിങ് ഉണ്ട്, നമുക്ക് മൂന്ന് കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ഒരുമിച്ച് കിട്ടൂല. നമുക്ക് ആരോഗ്യം, സമയം, പണം, ഇത് മൂന്നും നമ്മളെ ഒരു സ്റ്റേജിലും നമുക്ക് ഒരുമിച്ച് കിട്ടത്തില്ല. പറ്റുമെന്നുള്ള രണ്ട് കമ്പോണൻസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ മാക്സിമം അത് എൻജോയ് ചെയ്യുക ചെയ്യുക. എന്താ പറയുക, നമ്മൾ പ്രായമാകുമ്പോൾ ഇതൊന്നും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ്, എല്ലാവർക്കും പ്രായമാകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുള്ളത്. നമ്മൾ ഞാൻ ലിറ്ററലി പറയുകയാണെങ്കിൽ നമ്മളൊരു മൂലയ്ക്ക് വടിയും കുത്തി ഇരിക്കുമ്പോൾ നമ്മൾ ബാക്കിൽ നമ്മളെ ലൈഫിൽ എന്ത് ചെയ്തു എന്ന് നമ്മൾ പിറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. അറ്റ്ലീസ്റ്റ് ഐ ഹാവ് ഡൺ സംതിങ് ഇൻ മൈ ലൈഫ് ടൈം എന്നുള്ളൊരു തോന്നൽ, അതൊരു വലിയ ഒരു അച്ചീവ്, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ്. നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയല്ലോ നമ്മുടെ ഈ ഒരു ലൈഫിൽ വെച്ചിട്ട്, ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ചെയ്തു, അത് ചെറിഷ് ചെയ്ത്. ഇനി പോയില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു മെമ്മറീസിൽ കൂടെ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റും എന്നുള്ളത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്.
1: തിരിച്ചപ്പോൾ ഏത് വഴിയാണ് തിരിച്ച് ഇന്ത്യയിലേക്ക് കയറിയത്?
0: തിരിച്ചു വരുന്നത് ഹൈവേ ആണ്. പുള്ളിക്കാരൻ്റെ വൈഫ് കാഠ്മണ്ഡുവിലാണ് താമസിക്കുന്നത്. പുള്ളി കല്യാണം കഴിച്ചിരിക്കുന്നത് നേപ്പാളിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. ആളുടെ പേര് ശിഖ എന്നാണ്. നേരെ പൊക്ര പോയി, അവിടുന്ന് കാഠ്മണ്ഡു വന്ന് പുള്ളിക്കാരിയുടെ വീട്ടിൽ താമസിച്ച് അവിടെ നിന്ന് നേരെ ഹൈവേ എടുത്ത് 2 days കൊണ്ട്, അതായത് 10 days കൊണ്ട് ഈ കാഠ്മണ്ഡു ഞങ്ങൾ എത്തിയത്, 2 days കൊണ്ട് ഞങ്ങൾക്ക് കാഠ്മണ്ഡു നിന്ന് വെളിയിൽ ഇറങ്ങാം. അവിടെ നിന്ന് നേരെ പുള്ളിയുടെ വീട്ടിലേക്കുള്ള കാക്കട് ബിത്ത എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡർ ഉണ്ട്, അവിടെ ആ ബോർഡർ വഴിയാണ് ഞങ്ങൾ എക്സിറ്റ് ചെയ്ത് പുള്ളിയുടെ വീട്ടിൽ പോയി റെസ്റ്റൊക്കെ എടുത്ത് എന്നിട്ട് ഞാൻ തിരിച്ച് യാത്ര ട്രിവാൻഡ്രത്തേക്ക്.
1: തീർച്ചയായിട്ടും ഈ നമ്മുടെ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് പ്രചോദനം കൊടുക്കുന്ന ഒരു വാക്കാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇനി അങ്ങും അങ്ങയുടെ ബൈക്കും എങ്ങോട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നത്?
0: എൻ്റെ വലിയ ആഗ്രഹം ഇന്ത്യ കണ്ടു കഴിഞ്ഞ്, ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇനിയും പെൻഡിങ് ഉള്ള ഒരു ആഗ്രഹം, ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് മെയിൻ ലാൻഡ്. ഇപ്പം ഓൾ ഇന്ത്യ നമ്മൾ റൈഡ് ചെയ്തു എന്ന് പറഞ്ഞാലും ഇന്ത്യ മൊത്തം റൈഡ് ചെയ്തു എന്ന് വെച്ചാൽ ഇല്ല. കാരണം മെയിൻ ലാൻഡ് കണക്ട് ചെയ്യാത്ത രണ്ട് സ്ഥലങ്ങളുണ്ട്, ആൻഡമാനും നിക്കോബാറും. അവിടെ നമ്മുടെ വണ്ടി കൊണ്ടുപോകാൻ പറ്റിയാൽ ഭയങ്കര ഒരു എന്താണ് പറയുക, ഒരു സന്തോഷം. അപ്പോഴാണ് കറക്റ്റ് ഓൾ ഇന്ത്യ ട്രിപ്പ് എന്ന് പറയണമെങ്കിൽ ഈ രണ്ട് സ്ഥലത്തും കൂടെ പോകുമ്പോഴത്തേനും. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ബൈക്കിലല്ലാതെ പോലും ആൻഡമാനിലും നിക്കോബാറിലും പോയിട്ടില്ല. അപ്പോൾ അതുകൂടെ പോവുകയാണെങ്കിൽ എന്താ പറയുക, ലക്ഷദ്വീപ്, ആൻഡമാൻ, നിക്കോബാർ, ലക്ഷദ്വീപ്, ഇതിൽ ഇവിടെ കൂടെ നമ്മുടെ ബൈക്കിൽ എനിക്ക് ത്രൂ ഷിപ്പാണെങ്കിൽ നമ്മുടെ ബൈക്ക് അവിടെ കൊണ്ട് ഇറക്കി യാത്ര ചെയ്യാൻ പറ്റിയാൽ ആ ഒരു ബക്കറ്റ് ലിസ്റ്റ് ടിക്ക് ചെയ്യാം എന്ന്. ഒരുപാട് ചെറിയ ചെറിയ ചെറിയ യാത്രകളുണ്ട്, പല പല റൂട്ടുകൾ, പല രാജ്യങ്ങളിൽ കൂടെ വണ്ടി ഓടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അതൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് എന്താ, ഒരുപാട് പ്രിപ്പറേഷൻസ് വേണം, ഒരുപാട് കാശ് ചിലവുള്ള കാര്യമാണ്. നമ്മളാ ഈ നമ്മുടെ ഒരു രാജ്യത്തൂടെ ട്രാവൽ ചെയ്യണതിൻ്റെ അത്രയും ഈസി ആയിരിക്കത്തില്ല. അതല്ല, ആഗ്രഹങ്ങളുണ്ടല്ലോ, പല ആഗ്രഹം നമുക്കുണ്ട്. പക്ഷേ എന്നാലും ഓൾ ഇന്ത്യ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് പിന്നെ ലക്ഷദ്വീപ് ഇവിടെ രണ്ടിടത്തും കൂടെ നമുക്ക് ബൈക്കിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ പറ്റും.
1: തീർച്ചയായിട്ടും ആ ഒരു അച്ചീവ്മെൻറ്റൂടെ ഉടനെ സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ പരിപാടിയിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പേ ആകാശവാണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി അങ്ങേക്കൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാമോ?
0: ഞാൻ ബേസിക്കലി ഒരു മോഹൻലാൽ ഫാനാണ്, അപ്പോൾ മോഹൻലാൽ പാട്ട് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്.

0: ചന്ദ്രശോഭിന്റെ വിശേഷങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്കും ബൈക്കിലൊരു യാത്ര ചെയ്യണം എന്ന് തോന്നിയോ? നേപ്പാൾ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു.
1: ടീം സഞ്ചാരി:
0: മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂൺ 8, അതായത് തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആകാശവാണി, സമയം 10 മണി. ഇപ്പോൾ NHM സ്പോൺസർ പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്,
1: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി. റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് June 5, ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി സംരക്ഷണം എന്നത് ഈ ദിനാചരണത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നാണോ? പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് മനുഷ്യന് മാത്രം ഇവിടെ സുഖമായി ജീവിക്കുവാൻ സാധിക്കുമോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ, പരിസ്ഥിതിയുടെ ആരോഗ്യം തന്നെയല്ലേ മനുഷ്യന്റെയും ആരോഗ്യത്തിന് നിദാനമാകുന്നത്? മാറി മാറി വരുന്ന കാലാവസ്ഥയും വർദ്ധിച്ചു വരുന്ന മലിനീകരണവും ഇന്ന് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് വലിയൊരു ഭീഷണി തന്നെയാണ്. നാം ശ്വസിക്കുന്ന വായുവും കഴിക്കുന്ന ഭക്ഷണവും കുടിവെള്ളവുമെല്ലാം തന്നെ പ്രകൃതിയുടെ വരദാനങ്ങളാണ്. എന്നാൽ ഇവയെല്ലാം മലീമസമായാലോ? അത് നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവും എന്നത് സുനിശ്ചിതമാണ്. ഈ ദിനാചരണത്തിന്റെ പ്രമേയത്തെ ആസ്പദമാക്കി ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
3: റേഡിയോ ഹെൽത്തിലെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്കായി ഭാവിക്കായി പ്രയത്നിക്കാം എന്നതാണ് 2026 ലോക പരിസ്ഥിതി ദിന പ്രമേയം. June 5 ആണ് ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ അത് കാലാവസ്ഥാ മാറ്റത്തിന് കാരണമാകും. കാലാവസ്ഥാ മാറ്റമുണ്ടായാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക, അതിനെ ചെറുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നതാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാലാവസ്ഥാ മാറ്റം എന്താണ്? ഭൂമിയുടെ താപനില ഉയരുകയും മഴ, കാറ്റ്, കാലാവസ്ഥ രീതികൾ എന്നിവയിൽ ദീർഘകാല മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് കാലാവസ്ഥാ മാറ്റം, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച്. ലോകമെമ്പാടുമുള്ള അതിശക്തമായ ചൂടിൻ്റെയും ഉഷ്ണതരംഗങ്ങളുടെയും ദൈർഘ്യവും തീവ്രതയും വർദ്ധിക്കുന്നതുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം വളരെ വേഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കാരണം അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുന്നതിനും മഴയുടെ അളവ് വ്യത്യാസപ്പെടുന്നതിനും മഴക്കാലവും വേനൽക്കാലവും മുറുതെറ്റി വരുന്നതിനും കാരണമാകുന്നു. ഇത്തരം വ്യത്യാസങ്ങൾ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നു. ആദ്യമായിട്ട് അമിതമായ ചൂട് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആഗോള താപനില ഉയരുമ്പോൾ മനുഷ്യ ശരീരത്തിന്റെ ചൂട് നിയന്ത്രിക്കുന്ന സംവിധാനം കൂടുതൽ കൂടുതൽ പ്രവർത്തനരഹിതമാവുകയും ഗുരുതരവും അപ്രതീക്ഷിതവുമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. വിയർപ്പ് അല്ലെങ്കിൽ രക്തക്കുഴലുകളുടെ വികാസം വഴി ശരീരത്തിന് സ്വയം

തണുപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ ചൂടുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കൂടുതൽ വഷളാകുന്നു. ആദ്യം തന്നെ നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു. അത് കഴിയുമ്പോഴേക്കും ചൂടുകൊണ്ടുള്ള ക്ഷീണം, അമിതമായ വിയർപ്പ്, തലകറക്കം, ക്ഷീണം, പോക്കാനം, വേഗത്തിലുള്ള നാഡിമിടിപ്പ് എന്നിവയാണ് ഇതിൻ്റെ സവിശേഷതകൾ. വീണ്ടും ചൂടിൽ സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ഹീറ്റ് ബേൺസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതായത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചൂടുകൊണ്ടുള്ള പൊള്ളൽ. വീണ്ടും കൂടിയ ചൂട് ഏൽക്കുകയാണെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് തന്നെ ഉണ്ടാകാം. ഏറ്റവും കഠിനമായ താപസംബന്ധമായ അസുഖമാണിത്. ശരീരത്തിൻ്റെ താപനില നിയന്ത്രണം പൂർണ്ണമായും പരാജയപ്പെടുന്നതിനാൽ ശരീരത്തിൻ്റെ താപനില 105 ഡിഗ്രി സെൽഷ്യസ് കവിയാൻ കാരണമാകും. ജീവൻ അപകടപ്പെടുത്തുന്ന ഒരവസ്ഥയാണിത്. ഇത് അബോധാവസ്ഥ, ആശയക്കുഴപ്പം, അപസ്മാരം, അവയവങ്ങളുടെ പരാജയം എന്നിവയിലേക്ക് നയിച്ചേക്കാം. മരണവും സംഭവിക്കാം. ഇതിനു പുറമെ ജീവിതശൈലി രോഗങ്ങളുടെ സങ്കീർണമാകലും ഇത് മൂലം ഉണ്ടാകാം. അമിതമായ ചൂട് ഹൃദയത്തെയും വൃക്കകളെയും ബുദ്ധിമുട്ടിക്കുന്നു. ഇത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ആസ്മ, പ്രമേഹം, ഗുരുതരമായ വൃക്ക തകരാറുകൾ തുടങ്ങി വിട്ടുമാറാത്ത പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. അപകട സാധ്യത കൂടുതലുള്ളവർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ വയോജനങ്ങൾ, കുട്ടികൾ, ഗർഭിണികൾ, ദീർഘകാല രോഗമുള്ളവർ, പുറം ജോലിക്കാർ എന്നിവരാണവർ. ഇനി പൊതുജനങ്ങൾ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണം എന്ന് നോക്കാം. ആദ്യമായിട്ട് ചൂടിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കുക. ദിവസത്തിലെ ഏറ്റവും ചൂട് കൂടിയ സമയത്ത് പുറത്തു പോകുന്നതും കഠിനമായ ജോലികൾ ചെയ്യുന്നതും ഒഴിവാക്കുക. അതായത് ഉച്ചയ്ക്ക് 11 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3-4 മണി വരെ ചൂട് കൂടുതലാണ്, ആ സമയം ഒഴിവാക്കുക. ഈ സമയത്ത് തണലിൽ നിൽക്കാൻ ശ്രദ്ധിക്കാം. സൂര്യപ്രകാശത്തിന്റെ താപനില 10-15 ഡിഗ്രി വരെ ചിലപ്പോൾ കൂടുതലാകാം. അപ്പോൾ പകൽ സമയത്ത് 2-3 മണിക്കൂർ നേരം വരെ തണലത്ത് നിൽക്കുന്നത് നല്ലതാണ്. ഔദ്യോഗിക ചൂട് മുന്നറിയിപ്പുകൾ അറിഞ്ഞിരിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കാനും ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്, വീട് തണുപ്പുള്ളതായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. രാത്രിയിൽ ഇരുട്ടിന് ശേഷം പുറത്തെ താപനില വീടിനുള്ളിലുള്ളതിനേക്കാൾ കുറവായിരിക്കുമല്ലോ. ആ സമയത്ത് ജനാലകൾ തുറന്ന് പുറത്തുള്ള വായു അകത്തോട്ട് കടത്തിവിടുക. അങ്ങനെ വീട് തണുപ്പിക്കുക. എന്നാൽ കൊതുകുകൾ കയറാതിരിക്കാൻ മുൻകരുതലുകളെടുക്കുക. പകൽ സമയത്ത് പുറത്തെ താപനില വീടിനുള്ളിൽ ഉള്ളതിനേക്കാൾ കൂടുതലായിരിക്കുമ്പോൾ ജനാലകൾ അടച്ച് നേരിട്ട് സൂര്യപ്രകാശം കയറുന്നത് തടയുക. കഴിയുന്നത്ര വൈദ്യുതി ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക. എന്നാൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാകുമ്പോൾ മാത്രം വൈദ്യുത ഫാനുകൾ ഉപയോഗിക്കാം. 40 ഡിഗ്രി സെന്റിഗ്രേഡിന് മുകളിലുള്ള താപനിലയിൽ ഫാനുകൾ ശരീരത്തെ ചൂടാക്കും, അതുകൊണ്ട് അത്ര നല്ലതല്ല. എയർ കണ്ടീഷനിങ് ഉപയോഗിക്കുകയാണെങ്കിൽ താപനില 27 ഡിഗ്രി സെൽഷ്യസ് ആയി സജ്ജീകരിക്കുക. ഇതിനോടൊപ്പം ഒരു ഇലക്ട്രിക് ഫാൻ കൂടി ഓൺ ആക്കുക. ഇത് മുറി 4 ഡിഗ്രി സെൽഷ്യസ് തണുപ്പുള്ളതായി തോന്നിപ്പിക്കും. വൈദ്യുതി ബിൽ ലാഭിക്കുകയും ചെയ്യാം. ഇനി അടുത്തത്, ശരീരം തണുത്തിരിക്കാനും ജലാംശമുള്ളതായിരിക്കാനും ശ്രദ്ധിക്കണം. അയഞ്ഞതും നേരിയതുമായ വസ്ത്രങ്ങളും കിടക്കവിരികളും ഉപയോഗിക്കുക. തണുത്ത വെള്ളം കുളിക്കുക. നനഞ്ഞ തുണി ഉപയോഗിച്ച ചർമ്മം നനയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക എന്നിവ സഹായകരമായിരിക്കും. ഒറ്റയ്ക്ക് താമസിക്കുന്നവരും 65 വയസ്സിന് മുകളിലുള്ളവരും ഹൃദയം, ശ്വാസകോശം അല്ലെങ്കിൽ വൃക്ക രോഗങ്ങളുള്ളവരും പതിവായി വൈദ്യപരിശോധന നടത്തുന്നതും നല്ലതാണ്. ഇനി അടുത്തത്, വായു മലിനീകരണമാണ് മറ്റൊന്ന്. കാലാവസ്ഥ മാറ്റം എങ്ങനെയാണ് വായു മലിനീകരണം ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. വായു മലിനീകരണം എന്നാൽ വായുവിൽ മനുഷ്യർക്കും പരിസ്ഥിതിക്കും ദോഷകരമായ വാതകങ്ങൾ, പുക, പൊടി, രാസവസ്തുക്കൾ എന്നിവയുടെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയാണ്. ഉയർന്ന താപനില വായുവിലെ ഓസോൺ പോലുള്ള മലിനീകരണ വസ്തുക്കളുടെ അളവ് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. വായു മലിനീകരണത്തിന് വേറെയും കാരണങ്ങളുണ്ട്. വാഹനങ്ങളിൽ നിന്നുയരുന്ന പുക, പാചകത്തിന് വിറക്, ചാണകം എന്നിവ കത്തിക്കുമ്പോഴുണ്ടാകുന്ന പുക, മാലിന്യം കത്തിക്കുമ്പോഴുണ്ടാകുന്ന പുക, കാട്ടുതീ മൂലമുണ്ടാകുന്ന പുക എന്നിവ നമുക്ക് ചുറ്റും നിത്യേന സംഭവിക്കുന്ന കാരണങ്ങളാണ് ഈ അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നതിനും വായു മലിനീകരണത്തിനും കാരണമാകുന്നു. ഇതിനു പുറമെ വൈദ്യുതി ഉൽപ്പാദനം, വ്യവസായങ്ങൾ, കൺസ്ട്രക്ഷൻ വർക്ക് എന്നിവയും വായു മലിനീകരണവും ആഗോള താപനിലയും വർദ്ധിപ്പിക്കുന്നു. വായു മലിനീകരണവും കാലാവസ്ഥാ മാറ്റവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് പ്രധാന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളാണ്. വായു മലിനീകരണം മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്തൊക്കെയാണ്? ആഗോള താപനില, മഴയുടെ രീതി, ആവാസ വ്യവസ്ഥ എന്നിവയെ മാറ്റിമറിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം പകർച്ചവ്യാധികളുടെ വ്യാപനത്തെ വർദ്ധിപ്പിക്കുന്നു. ഉയർന്ന താപനിലയും മഴയിലെ മാറ്റവും

പ്രാണികളുടെ ആവാസ വ്യവസ്ഥകൾ വികസിപ്പിക്കുന്നു. കൊതുകുകൾ, ചെള്ളുകൾ തുടങ്ങിയ പ്രാണികൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഇതുവഴി മലമ്പനിയുടെ അണുക്കളും ഡെങ്കിപ്പനിയുടെ വൈറസുകളും വർദ്ധിക്കുന്നു. അങ്ങനെ പ്രാണിജന്യ രോഗങ്ങളായ മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പനി കൂടുതൽ പുതിയ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടും. ഏതൊക്കെ പകർച്ചവ്യാധികളാണെന്ന് ചോദിച്ചാൽ മലേറിയ, ഡെങ്കി, ചിക്കൻ ഗുനിയ, സിക്ക, ഇതിനു പുറമെ ലൈം ഡിസീസ്, വെസ്റ്റ്നൈൽ വൈറസ് എന്നിവയും ഫീവർ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ വനനശീകരണം, ജൈവ വൈവിധ്യ നഷ്ടം തുടങ്ങിയ ആവാസ വ്യവസ്ഥയുടെ ഘടനകളിൽ കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടാക്കുന്ന മാറ്റങ്ങൾ വന്യജീവികളെയും മനുഷ്യരെയും കൂടുതൽ അടുപ്പത്തിലേക്ക് നയിക്കുന്നു. ഈ ആവാസ വ്യവസ്ഥയുടെ വിഘടനം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗങ്ങൾ പകരാൻ ഇടയാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇനിയും നമ്മൾ കേട്ടിട്ടില്ലാത്ത പുതിയ രോഗങ്ങൾ, പുതിയ പനികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾക്ക് പുറമെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ജീവിതശൈലീ രോഗങ്ങളും വായുമലിനീകരണങ്ങൾ മൂലം കൂടുതലായി കണ്ടുവരുന്നു. വായുവിൽ പറന്നടക്കുന്ന രാസവസ്തുക്കൾ അടങ്ങിയ പുക, മൺതരികൾ, വിവിധ തരത്തിലുള്ള പൊടികൾ എന്നിവ അലർജി, തുമ്മൽ, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇതിനു പുറമെ ആസ്മ, COPD, ശ്വാസം മുട്ടൽ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയും ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ കണികകൾ ശ്വാസകോശത്തിൽ നിന്ന് രക്തപ്രവാഹത്തിൽ കയറുകയും അത് വിവിധ അവയവങ്ങളിലെത്തി ശ്വാസകോശ ക്യാൻസർ, ഹൃദ്രോഗം, പക്ഷാഘാതം, അവയവങ്ങളുടെ പ്രവർത്തന ശേഷിയിലുള്ള കുറവ് എന്നിവയും ഉണ്ടാക്കാൻ കാരണമാകുന്നു. മരണങ്ങളും വർദ്ധിക്കാൻ കാരണമാകും. വായുമലിനീകരണം കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? വായുമലിനീകരണം കുറയ്ക്കുന്നത് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും കൂട്ടായ ഉത്തരവാദിത്തമാണ്. വ്യക്തിഗതമായി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാഹന ഉപയോഗം കുറയ്ക്കുക, നടക്കുക അല്ലെങ്കിൽ സൈക്കിൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ പൊതുഗതാഗതം ഉപയോഗിക്കുക. വാഹനങ്ങൾ നന്നായി പരിപാലിക്കേണ്ടതുണ്ട്. വാഹനങ്ങളുടെ എമിഷൻ പരിശോധന നടത്തുക. പുക കൂടുതലായി പുറന്തള്ളുന്ന വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അവ ഉപയോഗിക്കാതിരിക്കുക. ഊർജം ലാഭിക്കുകയാണ് മറ്റൊരു കാര്യം. ആവശ്യമില്ലാത്ത ലൈറ്റുകളും ഉപകരണങ്ങളും ഓഫ് ചെയ്യുക. ഊർജം ലാഭിക്കുന്ന ഉപകരണങ്ങൾ 5-സ്റ്റാർ രീതിയിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക. സൗരോർജം പോലുള്ള ശുദ്ധ ഊർജ സ്രോതസ്സുകൾ പ്രോത്സാഹിപ്പിക്കുക. മാലിന്യങ്ങൾ കത്തിക്കാതിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്ലാസ്റ്റിക് ഇലകൾ, മാലിന്യങ്ങൾ എന്നിവ തുറസായ സ്ഥലങ്ങളിൽ കത്തിക്കരുത്. ശരിയായ മാലിന്യ സംസ്കരണം ഉറപ്പാക്കുക. അടുക്കളയിൽ ഗ്യാസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മറ്റ് വിറകുകളും ചാണകവും ഒക്കെ കത്തിക്കുന്നത് ഒഴിവാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മരങ്ങൾ നട്ടുപിടിപ്പിക്കലാണ്. വൃക്ഷങ്ങൾ വായുവിലെ മലിനീകരണ കണങ്ങളും കാർബൺ ഡയോക്സൈഡും ആഗിരണം ചെയ്യുന്നു. വീടുകളിലും സ്കൂളുകളിലും പൊതുസ്ഥലങ്ങളിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് വായുമലിനീകരണം കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇനി കാലാവസ്ഥാ മാറ്റവും ജലജന്യ രോഗങ്ങളും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. അതിരൂക്ഷമായ കാലാവസ്ഥ, വെള്ളപ്പൊക്കം, പേമാരി, സമുദ്ര താപനിലയിലെ വർധനവ് എന്നിവ ജലത്തിൻ്റെ ഗുണനിലവാരത്തെയും സൂക്ഷ്മജീവികളുടെ ആവാസ വ്യവസ്ഥയെയും സാരമായി ബാധിക്കുന്നു. അതിശക്തമായ മഴയും വെള്ളപ്പൊക്കവും മൂലം കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുന്നു. കൂടാതെ മലിനജലവും ശുദ്ധജലവും തമ്മിൽ കലരുന്നു. കടൽ നിരപ്പ് ഉയരാൻ കാരണം തീരപ്രദേശങ്ങളിലെ കിണറുകളിലും ഭൂഗർഭ ജലത്തിലും ഉപ്പുവെള്ളം കലരുന്നു. ഇതും ശുദ്ധജലത്തിൻ്റെ ലഭ്യതയെ ബാധിക്കുന്നു. ജലജന്യ രോഗങ്ങളുടെ വ്യാപനം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. ഉയർന്ന താപനില ബാക്ടീരിയ, വൈറസ്, പരാദജീവികൾ എന്നിവയുടെ വളർച്ച വേഗത്തിലാക്കുന്നു. ഇത് ജലസ്രോതസ്സുകളിലെ രോഗാണുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. വരൾച്ചയും ജലക്ഷാമവും സുരക്ഷിതമല്ലാത്ത ജലസ്രോതസ്സുകൾ ഉപയോഗിക്കാൻ ആൾക്കാരെ നിർബന്ധിതരാക്കുന്നു. ശുചിത്വ പ്രവർത്തനങ്ങൾ കുറയുന്നു. ഇതെല്ലാം തന്നെ ജലജന്യ രോഗങ്ങളുടെ വ്യാപനം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ വർദ്ധിക്കാൻ സാധ്യതയുടെ ഉള്ള ജലജന്യ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വയറിളക്കം, കോളറ, ഷിഗല്ല, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ്, എലിപ്പനി എന്നിവയാണ്. ഇതിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. തിളപ്പിച്ചതോ ശുദ്ധീകരിച്ചതോ ആയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പിട്ട് കഴുകുക, പ്രത്യേകിച്ച് മലമൂത്ര വിസർജനത്തിന് ശേഷം. ശൗചാലയങ്ങൾ ശരിയായി ഉപയോഗിക്കുക, ശരിയായി പരിപാലിക്കുക. വെള്ളപ്പൊക്കത്തിന് ശേഷം ജലസ്രോതസ്സുകൾ

0: വരൾച്ചയും വിളകളുടെ വളർച്ചയും ഉൽപ്പാദനവും കുറയ്ക്കുന്നു. ചില വിളകൾ നശിക്കുകയോ വിളവ് കുറയുകയോ ചെയ്യുന്നു. അസാധാരണ മഴയും വെള്ളപ്പൊക്കവും മൂലം കൃഷിഭൂമികൾ നശിക്കാനും വിളനാശം സംഭവിക്കാനും ഇടയാകുന്നു. കടൽ നിരപ്പ് ഉയരുന്നത് മൂലം തീരപ്രദേശങ്ങളിലെ കൃഷിഭൂമികളിൽ ഉപ്പുരസം വർദ്ധിക്കുകയും കൃഷിയോഗ്യമായ ഭൂമി കുറയുകയും ചെയ്യുന്നു. കീടബാധ കൂടുന്നത് കാരണം വിളകൾക്ക് കൂടുതൽ നാശനഷ്ടം സംഭവിക്കുന്നു. മാത്രമല്ല കീടനാശിനികളുടെ ഉപയോഗം വർദ്ധിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഇത് കാരണം ഭക്ഷണത്തിന്റെ ലഭ്യത കുറയുക മാത്രമല്ല പോഷക ഗുണം കുറയുകയും ചെയ്യുന്നു. ചില ധാന്യങ്ങളിലെ പ്രോട്ടീൻ, ഇരുമ്പ്, സിങ്ക് തുടങ്ങിയ പോഷക ഘടകങ്ങളുടെ അളവ് കുറയുകയും ചെയ്യാം. ആരോഗ്യപരമായ പ്രത്യാഖ്യാതങ്ങൾ എന്തൊക്കെയാണ്? പോഷകാഹാരക്കുറവ്, വരൾച്ച, മുരടിപ്പ്, ശരീരം ഭാരം കുറയിൽ വേസ്റ്റിംഗ്, അനീമിയ, രോഗപ്രതിരോധ ശേഷി കുറയിൽ രോഗസാധ്യത വർദ്ധിക്കൽ എന്നിവ ഉണ്ടാകുന്നുണ്ട്. ഇനി മാനസിക ആരോഗ്യം, അതും കാലാവസ്ഥ വ്യതിയാനം മൂലം ഉണ്ടാകുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ, കുടിയൊഴിപ്പിക്കൽ എന്നിവ മൂലം മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദരോഗം, ഡിപ്രഷൻ എന്നിവയും ഉണ്ടാകുന്നുണ്ട്. അവസാനമായി കാലാവസ്ഥയെ സംരക്ഷിക്കുന്നതിലൂടെ നമ്മുടെയും നാട്ടുകാരുടെയും ആരോഗ്യം സംരക്ഷിക്കൂ എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഞാൻ ഇതിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു.

ഇന്നത്തെ രാഗാമൃതത്തിൽ ഡോക്ടർ കെ ആർ ശ്യാമ പാടുന്ന കൃതികൾ കേൾക്കാം. വയലിൻ എ എൽ മഞ്ജുള രാജേഷ്, മൃദംഗം ഉടുപ്പി എസ് ബാലകൃഷ്ണൻ. ആദ്യമായി നാട്ടരാഗത്തിൽ ശ്രീ മഹാഗണപതി എന്നാരംഭിക്കുന്ന മയൂരം വിശ്വനാഥ ശാസ്ത്രികൾ രചിച്ച കൃതി ആദിതാളം.

0: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
1: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
0: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. എഴുത്തുകാരനും റിട്ടയേർഡ് ഹെഡ്മാസ്റ്ററുമായ ടൈറ്റസ് കടമ്പാട്ട് കഴിഞ്ഞ റേഡിയോ ഗ്രാമരംഗത്തിൽ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. തുടർന്ന് കേൾക്കാം.
2: തേവലക്കരയുടെ ചരിത്രത്തിൽ നിർണായക പങ്കുവഹിച്ച ഒരു സ്ഥാപനമാണ് തേവലക്കര കർഷക സർവീസ് സഹകരണ സംഘം. നാടിന്റെ കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടി 1956 ആരംഭിച്ച ഈ സംഘത്തിന്റെ സ്ഥാപക നേതാവായിരുന്നു ശ്രീ ജി മാധവൻ പിള്ള. ഇന്ന് ഉയർന്ന ഗ്രേഡുള്ളതും ആസ്തിയുള്ളതുമായ ഒരു ധനകാര്യ സ്ഥാപനമായി ഇത് മാറിയിരിക്കുന്നു. ഇനി ഈ ഗ്രാമത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികളായി പ്രവർത്തിച്ചവരെ ഒന്ന് പരിചയപ്പെടാം. ബാരിസ്റ്റർ എ കെ പിള്ള, മണലിൽ പീറ്റർ, കെ എ ലോറൻസ്, ദാമോദരം പിള്ള, മാധവൻ പിള്ള എന്നിവർ ഈ നാട്ടിൽ നിന്നും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരാണ്. ഇതിൽ ശ്രദ്ധേയനായി മാറിയ ഒരു വ്യക്തിയായിരുന്നു ബാരിസ്റ്റർ എ കെ പിള്ള. അദ്ദേഹം ഒരു അഭിഭാഷകനും പത്രപ്രവർത്തകനും ഗ്രന്ഥകാരനുമായിരുന്നു. 1893 ഏപ്രിൽ 16 തേവലക്കരയിൽ ജനിച്ചു. ഇനി ഈ ഗ്രാമത്തിൻ്റെ കൃഷിയും മത്സ്യബന്ധനവും ഒന്ന് പരിശോധിക്കാം. കയർ കർഷക മത്സ്യമേഖലകളിൽ തൊഴിലെടുത്ത് ജീവിക്കുന്നവരും മറ്റ് സ്വയം തൊഴിൽ സംരംഭങ്ങളും ഈ ഗ്രാമത്തിൻ്റെ മുതൽക്കൂട്ടാണ്. അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് തൊണ്ട് ചീയിച്ച് സ്ത്രീ തൊഴിലാളികൾ തീരത്തിട്ട് അതിനെ തല്ലിയെടുത്ത് മില്ലിൽ എത്തിച്ച് പിച്ചിയെടുക്കുന്ന സമ്പ്രദായം കയർ തൊഴിലാളികളുടെ സഹായത്തോടെ പിരിച്ച് കയർ ആക്കി വിവിധ കയർ ഉൽപ്പന്നങ്ങളാക്കി വിദേശത്തേക്ക് കയറ്റി അയക്കുന്നു. രാജ്യത്തിന് വിദേശനാണ്യം നേടിക്കൊടുക്കുന്ന പ്രവർത്തനത്തിൽ അങ്ങനെ തേവലക്കര ഗ്രാമവും പങ്കുചേർന്നു. ഒരു കാലത്ത് നെൽപ്പാട ശേഖരങ്ങൾ സജീവമായിരുന്നു. ഇന്നതെല്ലാം നഗരവൽക്കരണം വഴി ഇല്ലാതായി.

0: അഷ്ടമുടിക്കായലിൽ വള്ളവും വലയും ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിലൂടെ ഉപജീവനം നടത്തുന്ന അനേകം മത്സ്യത്തൊഴിലാളികൾ ഗ്രാമത്തിലുണ്ട്. പട്ടകടവ്, അരിനല്ലൂർ, കോയിവിള, പാവുമ്പ എന്നീ തീരപ്രദേശങ്ങളിലെ തൊഴിലാളികൾ വിവിധ ഇനത്തിലുള്ള വലകൾ ഉപയോഗിച്ച് വ്യത്യസ്ത തരത്തിലുള്ള മത്സ്യവിഭവങ്ങളായ കരിമീൻ, ചെമ്മീൻ, ഞണ്ട്, കക്ക, മുരിങ്ങ തുടങ്ങിയവ ശേഖരിച്ച് വിൽക്കുകയും വിദേശത്തേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്നു. കൂടാതെ ചൂട, കൊഞ്ച്, മറ്റ് കടൽ മത്സ്യങ്ങൾ ഉണക്കി പാക്കറ്റിലാക്കി വിപണിയിലെത്തിക്കുന്നു. ഇനി നമുക്ക് ആരാധനാലയങ്ങളും ആചാരങ്ങളും ഒന്ന് നോക്കാം. മതനിരപേക്ഷതയും മതസൗഹാർദ്ദതയിലും പേരുകേട്ട ദേവലോകക്കര എന്ന തേവലക്കര ഇന്ന് നാനാത്വത്തിലേകത്വം എന്ന മുഖമുദ്രയോടെ എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുവാനുള്ള ഇച്ഛാശക്തി നേടിയവരാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസുകാരുടെ വരവോടെ വാണിജ്യ രംഗത്തും ആത്മീയ രംഗത്തും വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. പലയിടങ്ങളിലും അവർ ദേവാലയങ്ങൾ സ്ഥാപിച്ചു. പട്ടകടവ് സെയിൻറ് ആൻഡ്രൂസ് ദേവാലയം, അരിനല്ലൂർ സെൻറ് ജോർജ് ദേവാലയം എന്നിവ അതിന് ഉദാഹരണങ്ങളാണ്. ഈ ദേവാലയങ്ങളിൽ ആളുകൾ ഒത്തുകൂടുകയും സമ്മേളിക്കുകയും ആരാധന നടത്തുകയും അങ്ങനെ നാടിന് പുതിയ ഉണർവുണ്ടാകുകയും ചെയ്തു. അതുപോലെ തന്നെ ഹൈന്ദവ ക്ഷേത്രങ്ങളും അക്കാലത്ത് ജനങ്ങളുടെ കൂടിച്ചേലലിനും സൗഹാർദ്ദതയ്ക്കും കാരണമായി. തൃശൂർ വടക്കൻ ഗുരുവായൂർ ക്ഷേത്രം പോലെ പിൽക്കാലത്ത് രൂപപ്പെട്ട തെക്കൻ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തേവലക്കരയിലെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് നേതൃത്വം വഹിച്ചത് കുമ്പളത്ത് ശങ്കുപ്പിള്ളയാണ്. ഇവിടെ നിന്നും എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വടക്കൻ ഗുരുവായൂരിലേക്ക് KSRTC ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് നടത്തുന്നുണ്ട്. 500 വർഷത്തെ പഴക്കമുള്ള മറ്റൊരു ക്ഷേത്രമാണ് അയ്യങ്കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രം. എന്നാൽ തേവലക്കരയിലെ ഏറ്റവും പഴക്കമേറിയ മറ്റൊരു ക്ഷേത്രമാണ് തേവലക്കര ശ്രീ ദേവി ക്ഷേത്രം. ഈ ഗ്രാമത്തിൻ്റെ കേന്ദ്രഭാഗത്ത് തലയെടുപ്പോടെ ഗോപുര സമുച്ചയമായി നിലകൊള്ളുന്ന ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഈ ക്ഷേത്രത്തെ ആക്രമിക്കുകയും സ്വർണ്ണാഭണ്ഡാരങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവസാനമായി, പടിഞ്ഞാറ് അറബിക്കടലിൻ്റെ തിരയടി ശബ്ദവും ടൈറ്റാനിയത്തിൻ്റെ സൈറൻ മുഴക്കവും കിഴക്ക് കല്ലടയാറും അഷ്ടമുടിക്കായലും സംഗമിച്ചൊഴുകുന്ന ചിലമ്പൊലി ശബ്ദവും കേട്ടുകൊണ്ട് ഗ്രാമവാസികൾ ജീവിതത്തോണി തുഴയുന്നു.
1: ഇനി ചുമട് താങ്ങി.
2: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: குட்டப்பாய்,
1: மாமா.
0: பிரகாசாருக்கு போக வேண்டிய அவசியம் இருக்கா? உறுதியாக தெரியுமா? வேற வழியே இல்லையா?
1: மாமா, எந்தெங்கிலும் பழுதுண்டி பணிக்கர் சார் இடபடில்லே. அல்ல, சாறு அனதிகிருதமாக ஒரு இடபடலும் நடத்தையுமில்ல. அதுவும் பரையணும். பேபி டீச்சர் எந்தா ஒன்றும் பராத்தது?
2: சங்கடம் கொண்டா குட்டப்பாய், பிரகாஷ் ஒரு நல்லவனா. ஆதியொക്കെ എനിക്ക് അത്ര പിടുത്തമില്ലായിരുന്നു, പിന്നെ പിന്നെ മനസ്സിലായി ഹൃദയമുള്ള ആളാണ്.
0: അതുതാൻ ടീച്ചർ, ഒരു പെരിയ പ്രശ്നം വന്നപ്പോൾ ടീച്ചറെ വെച്ച് മറ്റുമേ പ്രകാശ് സാർ ഒരു മുടിവെടുത്താറ്. എന്നെ അത് ആശ്ചര്യപ്പെടുത്തിയത്.
1: എന്നെയും എൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എപ്പോഴും സ്വീകരിച്ചിരുന്നു. എന്തും എന്നോട് ചോദിക്കും. അത് പ്രകാശേട്ടനെ വളരെയധികം സഹായിച്ചു.
2: അതെ അതെ, ഉപദേശത്തിൻ്റെ മഹത്വം പ്രകാശിന് ആദ്യം തന്നെ മനസ്സിലായി. അതൊഴിവാക്കിയതോടെ പ്രകാശ് രക്ഷപ്പെട്ടു. കുട്ടപ്പായിയുടെ ഉപദേശത്തിന്റെ വിശേഷം എന്നെ കൊണ്ട് പറയിക്കണ്ട.
0: അത് അങ്ങ് നിക്കട്ടെ ടീച്ചർ. പ്രകാശ് സാർ പോണതുക്ക് അപ്പുറം ഇങ്ക യാനാർക്കും ട്രസ്റ്റ് സെക്രട്ടറിയാ വരുവത്? കുട്ടപ്പായിക്ക് ഏതാവും തരുമോ?
1: ഒരു പിടിയുമില്ല മാമാ. അന്നപൂർണ ചേച്ചി വീണ്ടും വരുമോ എന്ന പേടി. എന്നാലേ എല്ലാരും ഒന്ന് വിറയ്ക്കും.
2: കുട്ടപ്പായി, എല്ലാരും എന്ന് പറഞ്ഞതിലെ ഊന്നൽ എനിക്ക് മനസ്സിലായി. അന്നപൂർണ ചേച്ചി എന്നെ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ശുദ്ധയാണ്. വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ വയ്ക്കില്ല.
0: ആൾ കടുമയാനുങ്ങളാക്കും. പ്രകാശ് സാറ് IAS ആണെന്നാല് എല്ലാ ഡിപ്പാർട്ട്മെന്റ് ആളുകൾക്കും നല്ല റെസ്പെക്ട് ഇരുന്നത് വിഷയങ്ങൾ നടപ്പാക്കതുക്ക് അത് ഉദവി ചെയ്തു.
1: പക്ഷേ പണിക്കര് സാറുള്ളതുപോലെ ആയിട്ടില്ല. സാറൊന്ന് വിരൽ ഞൊടിച്ച മന്ത്രിമാർ വരെ വാതിൽക്ക വന്ന് നിൽക്കും.
2: ഒന്ന് പോ കുട്ടപ്പായി, പണിക്കർ സാറിന് വിരലിനൊടിക്കലല്ലേ പണി. പ്രകാശൊട്ടും മോശമായിരുന്നില്ല. തീരുമാനമെടുക്കാൻ നല്ല മിടുക്കനാണ്. എല്ലാം നന്നായി പഠിക്കും. ആ, ഇനി ആരിതൊക്കെ ചെയ്യുമോ ആവോ.
0: ആ, യാർ വരണം എൻപത് പണിക്കർ സാർ തീരുമാനിപ്പാർ. അനാമിക മാഡത്തിക്ക് ചാർജ് വേണ്ടുമാനാൽ കൊടുക്കലാം. അപ്പടി തന്നെ.
1: അനാമിക ചേച്ചിക്ക് സാധ്യത കുറവാണ്. ചേച്ചി ഏറ്റവും ഇളയതല്ലേ. മാത്രവുമല്ല, സാറിനും അമ്മയ്ക്കും അനിച്ചേച്ചി ഇപ്പോഴും കളിക്കുട്ടിയാണ്.
2: നിങ്ങളൊക്കെ ആര് വരുന്നു എന്ന് ആലോചിക്കുന്നത്? ഞാനാണെങ്കിൽ പ്രകാശ് പോകുന്നതോർത്ത് സങ്കടപ്പെടുകയാണ്. എൻ്റെ ആങ്ങള തന്നെയായിരുന്നു പ്രകാശ്. ഒരു ശൂന്യത, മനസ്സിനൊരു വിങ്ങൽ.
3: അനു, അപ്പോ അത് ഉറപ്പിച്ചുവല്ലേ? പ്രകാശിന് പോയേ മതിയാവൂ.
4: അതെ ഫാദർ, പോയേ മതിയാവൂ. ഡെപ്യൂട്ടേഷൻ കാലാവധി കഴിഞ്ഞു. ദേ, പ്രകാശേട്ടൻ വരുന്നുണ്ട്. ഏട്ടാ, ടിക്കറ്റ് കിട്ടിയോ?
5: ആ, കിട്ടി. നമസ്കാരം ഫാദർ. കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കാനുണ്ടായിരുന്നു, ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ ടിക്കറ്റും കിട്ടി, നാളെ പുറപ്പെടും.
3: ഇത്ര പെട്ടെന്നോ? കഴിഞ്ഞ ആഴ്ച ഞാൻ നാട്ടിലില്ലാതെ പോയി. സങ്കടമായല്ലോ പ്രകാശ്.
4: പ്രകാശേട്ടൻ ഡൽഹിയിലായാലും ഇവിടെയായാലും ഒപ്പം നിൽക്കാം. പക്ഷേ ഇവിടെയുള്ളപ്പോൾ നമുക്ക് ആ പഴയ കാലം തിരിച്ചു കിട്ടിയിരുന്നു.
5: അത് നീ പറഞ്ഞത് ശരിയാ. സിവിൽ സർവീസിൻ്റെ ആലഭാരങ്ങളൊന്നും ഇല്ലാതെ എന്നോട് വഴക്ക് കൂടാനും കൂട്ടുകൂടാനൊക്കെ പറ്റിയിരുന്നു.
3: ഞാനും അതൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നു. പണിക്കര് സാറിൻ്റെ കുടുംബം പല കാരണങ്ങൾ കൊണ്ടും പ്രത്യേകതകളുള്ളതാ.
4: പ്രകാശേട്ടൻ പണ്ടേ കുറച്ച് സീരിയസാ. സംസാരം കുറവ്, എന്നാൽ വളരെ സ്വീറ്റ്. പണ്ടൊക്കെ ഞാൻ ചേച്ചിമാരോടൊക്കെ ശാഠ്യം പിടിക്കും, വഴക്കാവും. എനിക്ക് തല്ല് കിട്ടുന്നാവുമ്പോൾ പ്രകാശേട്ടൻ എന്നെ വിളിച്ചുകൊണ്ട് പോവും. പിന്നെ വളർന്നപ്പോഴും എത്ര വട്ടം ഞാൻ പാകതയില്ലാതെ ചെന്ന് ചാടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് എന്നെ കരകയറ്റ.
5: അയ്യേ, എന്താണ് ഇത്? കൊച്ചുകുട്ടികളുടെ കൂട്ട നിനക്ക് വേണ്ടി ഇടപെടുന്നത്, അത് ഞാനല്ലാതെ പിന്നെ ആരാണ്?
3: സഹോദര സ്നേഹം ഭൂമിയിലെ ഏറ്റവും പ്രിയങ്കരമായ ഒന്നാണ്. അങ്ങനെ ഒന്നില്ലാതാവുമ്പോഴേ നമ്മളതിൻ്റെ വില എത്രയായിരുന്നു എന്നറിയൂ.
4: ഫാദർ, എനിക്ക് പ്രകാശേട്ടൻ വെറും ചേട്ടനല്ല. ഡൽഹിയിലുണ്ടായിരിക്കുമ്പോൾ വേണമെങ്കിൽ എന്നെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കാമായിരുന്നു. എഴുത്തുകാരിയാണ് ഞാനിന്ന് എന്നോട് ആദ്യം പറഞ്ഞത് പ്രകാശേട്ടനാണ്. എൻ്റെ സ്വാതന്ത്ര്യം പ്രകാശേട്ടൻ്റെ നന്മ കൊണ്ട് കിട്ടിയതാണ്.
5: അനു, നീ എന്നെ സെന്റിമെന്റൽ ആക്കല്ലേ. എൻ്റെ കണ്ണ് നിറയുന്നു. ഫാദർ, ഇവളുടെ ചേട്ടനാണ് എന്നതിൻ്റെ പേരിൽ ഞാൻ എവിടെയൊക്കെ തലയുയർത്തി നിന്നിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ രണ്ടാമത്തെ വിലാസം അതാണ്. ഒന്നാമത്തേത് പണിക്കര് സാറിൻ്റെ മകൻ എന്നതാണ്. പിന്നേ വരൂ ഉദ്യോഗ പെരുമ.
3: പ്രകാശ് എവിടെയും പോകുന്നില്ല എന്നാണ് എൻ്റെ തോന്നൽ. വീണ്ടും ഇവിടെ തന്നെ വരുമെന്ന് എനിക്കറിയാം.
4: ഇവിടെ കോളേജിൽ ചേരേണ്ടിയിരുന്നില്ല. ഡൽഹിയിൽ പ്രകാശേട്ടൻ്റെ തണലി വിലച്ച് നടക്കായിരുന്നു.
5: നീ ഇടയ്ക്കിടെ അങ്ങോട്ട് പോരെ. ഫാദർ, തൽക്കാലം റെക്കോർഡ്സ് എല്ലാം ഇവിടെ ഏൽപ്പിക്കും. അച്ഛൻ ഒരു ഡിസിഷൻ എടുക്കും വരെ. ഉടൻ വരും തീരുമാനം. അനു, നീ ഇവിടെ വന്നിരിക്കേ എൻ്റെ അടുത്ത്. ഗംഗാരേട്ടാ, ഞാൻ നാളെ ഡൽഹിക്ക് പോകും.
6: പ്രകാശ് പോകുമ്പോൾ ഒരു നൊമ്പരം. തിരികെ വരും. എന്നാലും എൻ്റെ കുടുംബം ഇന്നിങ്ങനെ നിൽക്കുന്നത് പ്രകാശ് കാരണമാണ്.
5: അങ്ങനൊന്നും പറയല്ലേ ഗംഗാരേട്ടാ. മറ്റാരാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും.
6: അല്ല പ്രകാശേ, സ്വന്തം നില അപകടത്തിലാണെന്ന് കണ്ടാൽ ഒപ്പമുള്ളവരെ ഉപേക്ഷിക്കുന്നവരാണ് സാധാരണ അധികാരികൾ. പക്ഷെ പ്രകാശ് അങ്ങനെ ചെയ്തില്ല. എൻ്റെ ബേബി രക്ഷിച്ചു.
5: എന്താ ഗംഗാരേട്ടാ, ഗംഗാരേട്ടനും ബേബി ചേച്ചിയും ഈ വീട്ടിലെ അംഗങ്ങളല്ലേ?

0: ഞാൻ വീണ്ടും വരും. ഇവിടം വിട്ട് പോവാൻ വയ്യ.
1: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
2: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, എം ശിവകുമാർ, സന്തോഷ് തിരുമല, സന്ദീപ് സുരേഷ്, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
3: അടുക്കളയിൽ നിന്ന്
2: ഇന്ന് പഴയകാല അടുക്കള വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് പന്തളത്ത് നിന്നും മിനി വി.
4: ഗ്യാസ് അടുപ്പും ഇൻഡക്ഷൻ കുക്കറും ഹോബും ഒക്കെ പാചകത്തിന് ഉപയോഗിക്കുന്ന ഒരു കാലത്ത് പഴയകാല അടുക്കളയെക്കുറിച്ച് ഓർക്കാൻ ഒരു പ്രത്യേക രസമാണ്. ചെറുപ്പത്തിലെ ഞങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ തീ കത്തിക്കുകയായിരുന്നു രീതി. ഉണക്ക ചുള്ളികൾ, ചൂട്ട്, കൊതുമ്പ്, കോഞ്ഞാട്ട, ചിരട്ട എന്നിവയൊക്കെയായിരുന്നു അന്ന് സാധാരണയായി തീ കത്തിക്കാൻ ഉപയോഗിച്ചിരുന്നത്. വിറകടുപ്പ് എന്ന് പറഞ്ഞാലും വിറക് കിട്ടുന്ന വല്ലപ്പോഴും ഒരു ആഡംബരമായിരുന്നു. വല്ലപ്പോഴും മരം വെട്ടുമ്പോൾ മാത്രമാണ് വിറക് കത്തിക്കാൻ കിട്ടിയിരുന്നത്. അധികം ഉണങ്ങാത്ത ചുള്ളിയും ചൂട്ടും കൊതുമ്പും ഒക്കെ കൊണ്ട് തീ പിടിപ്പിക്കുക വളരെ ശ്രമകരമാണ്. മുളങ്കുഴൽ കൊണ്ടോ ഈറക്കുഴൽ കൊണ്ടോ ചെറിയ പൈപ്പ് കഷ്ണങ്ങൾ കൊണ്ടോ ഊതി ഊതി നന്നായി കഷ്ടപ്പെട്ടിട്ടാണ് തീ പിടിപ്പിക്കുക. അങ്ങനെ ഇരിക്കെ കുറച്ച് ഉണക്ക വിറക് തീ കത്തിക്കാൻ കിട്ടുന്ന വലിയ സന്തോഷമാണ്. അന്ന് അടുപ്പിന് തീ പിടിപ്പിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. മറ്റ് ദിവസങ്ങളിൽ മനസ്സിൽ അത്ര സന്തോഷമില്ലാതെ നടത്തുന്ന തീ പിടിപ്പിക്കൽ അന്ന് പാട്ടും പാടിയാണ് ചെയ്യുക. തീ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ആദ്യം രണ്ട് തേങ്ങാപ്പൂളാണ് ഇടുക. അടുക്കളയിലെ ഗണപതി ഹോമം എന്നാണ് അമ്മ പറഞ്ഞിരുന്നത്. ഗണപതിയെ പ്രസാദിപ്പിച്ച് കഴിഞ്ഞാണ് പിന്നെ പാചകം തുടങ്ങുന്നത്. അത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് വരികയില്ല എന്നായിരുന്നു വിശ്വാസം. അടുപ്പ് കത്തിയാൽ ആദ്യം അരി അടുപ്പത്തിടും, പിന്നെയാണ് കൂട്ടാനിനെ പറ്റി ആലോചിക്കുക. ഇന്നത്തെ പോലെ പച്ചക്കറി വില കൊടുത്ത് വാങ്ങുന്ന പതിവൊന്നും ആ കാലത്തില്ലായിരുന്നു. പറമ്പിൽ നിന്നും താള്, കൂമ്പ്, പിന്നെ പൊട്ടുകായൽ, പിണ്ടി എന്നിവയൊക്കെ ശേഖരിച്ച് കൊണ്ടുവന്ന് അതുകൊണ്ടാണ് കൂട്ടാനും തോരനുമൊക്കെ ഉണ്ടാക്കുന്നത്. പറമ്പിൽ പച്ചക്കറി കൃഷി ചെയ്യാറുണ്ടായിരുന്നു. അതിൻ്റെ വിളവെടുപ്പ് കാലത്ത് അവയും കറിക്ക് ഉപയോഗിക്കുമായിരുന്നു. ചേന, ചേമ്പ്, കാച്ചിൽ, കിഴങ്ങ്, കപ്പ, മുരിങ്ങയില ഇവയൊക്കെ പറമ്പിൽ കാണുമായിരുന്നു. കപ്പ പറിച്ചാൽ പിന്നെ പല രൂപത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. ചെണ്ടമുറിയൻ, പിന്നെ കൊത്തി എരിഞ്ഞ് പുഴുക്ക് പോലെ ഉണ്ടാക്കുന്ന ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ചെണ്ടമുറിയൻ അടുത്ത നേരത്തേക്കാകുമ്പോഴേക്കും അത് ചെറുതായി അരിഞ്ഞ് അല്ലെങ്കിൽ കൈകൊണ്ട് ചെറുതായി ഉടച്ച് കടുക് വറുത്തിട്ട് ഉപ്പുമാവ് രൂപത്തിലും ഉപയോഗിക്കുമായിരുന്നു. പിന്നെ കപ്പ കൊണ്ട് കപ്പ പപ്പടം, ഉണക്കക്കപ്പ, വാട്ടുകപ്പ, വറ്റലുകൾ എന്നിങ്ങനെ പല രൂപത്തിൽ കപ്പ സൂക്ഷിച്ച് വയ്ക്കുമായിരുന്നു. ചക്കക്കാലമായാൽ പിന്നെ എല്ലാത്തിനും ചക്കയായിരുന്നു. ഇടിച്ചക്ക തോരൻ, ചക്കപ്പുഴുക്ക്, ചക്കയുടെ കൂഞ്ഞ് തോരൻ, മുള്ളു കളഞ്ഞ് ആ ചക്ക മടൽ കൊണ്ട് തോരൻ എന്നീ പല രൂപത്തിലുണ്ടാക്കുമായിരുന്നു. ചക്കയുടെ മുള്ളും ചകിണിയും ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങൾ കൊണ്ടും കറികളും തോരനും ഉണ്ടാക്കാമെന്നായിരുന്നു അമ്മ പറഞ്ഞിരുന്നത്. ചക്ക ഉപ്പേരി, ചക്ക വരട്ടി എന്നിങ്ങനെ അത് പല രൂപത്തിലും ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കുമായിരുന്നു. പിന്നെ ചക്ക വരട്ടിയതെടുത്ത് ചക്ക പായസം ഉണ്ടാക്കുക, ഇടയ്ക്ക് തേങ്ങാപ്പാൽ ചേർത്ത് അങ്ങനെയും ഉണ്ടാക്കുമായിരുന്നു. പറമ്പിൽ നിന്ന് കറിക്കും തോരനും ഒന്നും കിട്ടാത്ത ദിവസങ്ങളിൽ ചമ്മന്തിയും മോരും ഉപ്പിലിട്ടതുമാണ് കൂട്ടാൻ. ചമ്മന്തി അരയ്ക്കാൻ ഇന്നത്തെ പോലെ മിക്സിയോ ഒന്നും ഇല്ല, അരകല്ലിൽ അമ്മി കൊണ്ടാണ് അരയ്ക്കുന്നത്. ചമ്മന്തിക്കുള്ള സാധനങ്ങളും തേങ്ങയും എല്ലാം അരകല്ലിൻ്റെ പുറത്ത് വെച്ച് ചെറിയ ഈ കമുകിൻ്റെ പാള കൊണ്ട് തട്ടിയാണ് ഇടുന്നത്. അങ്ങനെയാണ് ചമ്മന്തി അരച്ചുകൊണ്ടിരുന്നത്. അരി അരയ്ക്കാൻ ആട്ടുകല്ലാണ് ഉപയോഗിച്ചിരുന്നത്. ആട്ടുകല്ലിൽ അരയ്ക്കാൻ കല്ലുകൊണ്ടുള്ള കുഴവിയാണ് ഉപയോഗിച്ചിരുന്നത്. നെല്ല് വീട്ടിൽ തന്നെ പുഴുങ്ങി കുത്തിയാണ് അരി ഉണ്ടാക്കുന്നത്. പുഴുങ്ങി ഉണക്കിയ നെല്ല് കിട്ടുന്ന തവിട് വെള്ളത്തിൽ കലക്കി പശുവിന് കാടിയായിട്ടും കൊടുക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ചെറുപ്പത്തിലെ അടുക്കള കാര്യങ്ങൾ.
3: വായനശാലകളിലൂടെ
2: ആറ്റിങ്ങൽ കൊല്ലാമ്പുഴ ഫ്രണ്ട്സ് അസോസിയേഷൻ ലൈബ്രറിയെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത്

0: മോഹൻലാൽ.
1: ഈ ലൈബ്രറി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് പ്രകൃതി രമണീയമായ ആറ്റിങ്ങലിന്റെ ടൗണിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള നമ്മുടെ 1721 ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട നമ്മുടെ കൊല്ലമ്പുഴ ഭാഗത്താണ്. ഇവിടെയാണ് നമ്മുടെ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ പരദേവതയൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ രമണീയമായ സ്ഥലത്താണ് ഈ ഗ്രന്ഥശാല സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് സത്യത്തിൽ ജനകീയ കൂട്ടായ്മയുടെ ഫലമായിട്ടാണ്, അതായത് നാട്ടുകാരുടെ ഒത്തുചേരലിന്റെ ഫലമായിട്ടാണ് ഈ ഒരു പ്രസ്ഥാനം കൊല്ലമ്പുഴയിൽ രൂപം കൊള്ളുന്നത്. സത്യത്തിൽ ഇത് ആദ്യം ഇവിടെ അല്ലായിരുന്നു. കുറച്ചുകൂടി 2 കിലോമീറ്ററും കിഴക്കോട്ട് മാറി ഒരു വാടക ഇടിയ മുറിയിലാണ് 1951 സെപ്റ്റംബർ 16 ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത്. 54 ഇത് കൊല്ലമ്പുഴയിലേക്ക് മാറ്റിയത്. അപ്പോഴും വാടക കെട്ടിടത്തിലായിരുന്നു. ഈ സമയത്താണ് നമ്മൾ ഇതിനെ വായനശാലയായിട്ട് രൂപമാറ്റം വരുത്തുന്നത്. പിന്നെ 1967 അവിടെ ഈ സമയത്തുള്ള ഉണ്ടായിരുന്ന ചെറുപ്പക്കാരുടെയൊക്കെ ഒരു കൂട്ടായ സമഫലമായി ഇതിനെ ഒരു ഗ്രന്ഥശാലയാക്കി മാറ്റിയത്. തുടർന്ന് അങ്ങോട്ട് 1968 നമ്മുടെ ഗ്രന്ഥശാല സംഘവുമായിട്ട് അഫിലിയേറ്റ് ചെയ്യുന്നത്. അതിന്റെ രജിസ്റ്റർ നമ്പർ 34-39. തിരുവാറാട്ടുകാവി ദേവി ക്ഷേത്രത്തിന്റെ ദേവസ്വം ബോർഡ് വകയുള്ള സ്ഥലം അവിടെ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് 2 സെന്റ് സ്ഥലം ദേവസ്വം ബോർഡ് കെട്ടിടം പണിയാനായി ഗ്രന്ഥശാലയ്ക്ക് അന്ന് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് കണ്ടവരെ അനുവദിച്ചു. 70 ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അങ്ങനെ ആ സ്ഥലത്താണ് സ്ഥിരമായ ഒരു കെട്ടിടം നിർമ്മിക്കുന്നത്. 77 രണ്ട് നില കെട്ടിടമായിട്ട് വികസിച്ചു. അപ്പൊ ഇതിനൊക്കെ പ്രധാന കാരണം ഇതിന്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ് നമ്മുടെ ഭരണാധികാരികൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡും മറ്റ് എല്ലാ തരത്തിലുള്ള സർക്കാർ തലത്തിലുള്ള ആനുകൂല്യം കിട്ടുവാനുള്ള കാരണം. ഗ്രന്ഥശാല പ്രവർത്തനങ്ങളിൽ മാത്രമല്ല കലാ കായിക സാംസ്കാരിക സാമൂഹിക മേഖലകളിലുള്ള പ്രത്യേക തനത് പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു അക്കാലങ്ങളിലൊക്കെ നടത്തി വന്നിരുന്നത്. കാരണം ലൈബ്രറി പ്രവർത്തനങ്ങൾ കൈവയ്ക്കാത്തൊരു മേഖലകളൊന്നും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ ഫ്രണ്ട്സ് അസോസിയേഷൻ എ ഗ്രേഡിലേക്ക് ഉയർത്തപ്പെട്ടത്. അങ്ങനെ ചിറങ്കിൽ താലൂക്കിലെ ഏറ്റവും നല്ല ഗ്രന്ഥശാലയ്ക്കുള്ള അവാർഡ് നിരവധി പ്രാവശ്യം ഈ ലൈബ്രറിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സംസ്ഥാനത്തെ ഏറ്റവും നല്ല കൃഷി പുസ്തക കോർണർ പ്രവർത്തിച്ച ഗ്രന്ഥശാലയ്ക്കുള്ള പുരസ്കാരം, ഗ്രന്ഥശാല സംഘത്തിന്റെ ആദ്യത്തെ സേവന കേന്ദ്രം എന്നീ ബഹുമതികളും ഈ ഫ്രണ്ട്സ് ലൈബ്രറിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി 87 കുറച്ചുകൂടി ഒരു വികസനം വരുന്നുണ്ട്. 3 സെന്റ് സ്ഥലം കൂടി അന്ന് ദേവസ്വം ബോർഡ് അനുവദിച്ചു. അങ്ങനെ 5 സെന്റിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ സാംസ്കാരിക കേന്ദ്രമാക്കി ഈ ഗ്രന്ഥശാലയെ മാറ്റുവാൻ കഴിഞ്ഞു. പിന്നെ അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ 1994 ജനാധിപത്യ സ്വഭാവം വീണ്ടെടുത്തുകൊണ്ട് നമ്മൾ ഈ താലൂക്ക് ജില്ലാ സ്റ്റേറ്റ് തലത്തിൽ ലൈബ്രറി കൗൺസിലുകൾ നിലയിൽ വന്നു. അന്നാണ് ഈ ഗ്രാമീണ ഗ്രന്ഥശാലകളുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും ഫലമായി നല്ല തോതിലുള്ള സഹായം, സാമ്പത്തിക സഹായമാണ് കിട്ടിയത്. തിരുവനന്തപുരം ജില്ലയിലെ അക്കാഡമിക് സ്റ്റഡി സെന്ററും ചിറങ്കിൽ താലൂക്ക് റെഫറൻസ് ലൈബ്രറിയുമായും ഈ ഗ്രന്ഥശാലയായി മാറുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ സാക്ഷരതാ കാലഘട്ടത്തിൽ ഇവിടെ സാക്ഷരതാ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആറ്റിങ്ങൽ പട്ടണത്തിലെ ഒരു പ്രധാനപ്പെട്ട ചെരു പ്രദേശമായിരുന്നു. ഇപ്പൊ നമ്മൾ ACSE നഗർ എന്ന് പറയുന്ന വേളാർകുടിയിൽ സാക്ഷരതാ ക്ലാസുകളും ആരോഗ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും നടത്തി ഒരു വളരെ പ്രത്യേക അഭിനന്ദനം പിടിച്ചു പറ്റിയ പ്രവർത്തനം നടത്തിയുണ്ടായത്. അതുപോലെ തന്നെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായി കൈകോർത്തുകൊണ്ട് വിവിധ പരിപാടികൾ ഗ്രന്ഥശാലയിൽ നടത്തുകയുണ്ടായിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട നമ്മുടെ സ്വാതന്ത്ര്യദിനമായാലും റിപ്പബ്ലിക് ദിനമായാലും മറ്റ് നമ്മുടെ ദേശീയ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ഓരോ ആഘോഷവേളകളിലെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്വിസ് മത്സരങ്ങളും അതിൻ്റെതായ ആഘോഷങ്ങളും കൃത്യമായിട്ട് നടത്തി വരുന്നുണ്ട്. പിന്നെ എല്ലാ വിഭാഗങ്ങളും ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് പിന്നെ വനിതാ വിഭാഗം, യുവജന വിഭാഗം, ബാലവിഭാഗം പ്രത്യേകമായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. രാജാറാം മോഹൻ റായ് ഫൗണ്ടേഷന്റെ സാമ്പത്തിക സഹായം കൊണ്ടുള്ള പ്രത്യേക പുസ്തകങ്ങൾ വാങ്ങിയുള്ള ഒരു കോർണറും ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പിന്നെ കായിക പ്രവർത്തനങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ സ്ഥലം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് അവിടെ വോളിബോള് ക്രിക്കറ്റ് പരിശീലനം കൃത്യമായി നടത്തി വരുന്നുണ്ട്. നഗരസഭയുടെ കേരളോത്സവം, വിവിധ സംഘടനകൾ നടത്തുന്ന കലാ കായിക മത്സരങ്ങൾ എന്നിവയിലും ഇവിടുത്തെ യുവജനങ്ങളും കുട്ടികളും സജീവമായി പങ്കെടുത്തു വരുന്നുണ്ട്. ഗ്രന്ഥശാല വാസികവും വിപുലമായി നടത്തി വരുന്നുണ്ട്. വിവിധ വിഷയങ്ങളെയും വിവിധ പുസ്തകങ്ങളെയും അധികരിച്ച് മിക്കവാറും മാസങ്ങളിലില്ലെങ്കിലും കൂടെ കൂടെ ചർച്ചകൾ നടത്തി വരുന്നുണ്ട്. പിന്നെ വയോജനങ്ങൾക്കുള്ള വയോമിത്രം പരിപാടി ഇവിടെ അടുത്ത് തന്നെയാണ് നടക്കുന്നത്. അതുപോലെ രാജ കുടുംബത്തിന്റെ വകയായുള്ള ധർമാശുപത്രി, അതിന്റെ ഒക്കെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഗ്രന്ഥശാല പ്രവർത്തനയുടെ സന്നദ്ധ പ്രവർത്തനം നല്ലപോലെ നൽകി വരുന്നുണ്ട്. കായിക രംഗത്ത് മാത്രമല്ല കലാരംഗത്താണ് വളരെയധികം ശ്രദ്ധ വെച്ച പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. അമച്ചോർ നാടക രംഗത്തെ മികച്ച ഒരു വേദിയാക്കി മാറ്റാൻ ഈ ഗ്രന്ഥശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നടൻ, സംവിധായകൻ, അണിയറ കലാകാരൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായിരുന്ന ആർട്ടിസ്റ്റ് എൻ സോമരൻ നായരുടെ നേതൃത്വത്തിൽ ഒരു സ്ഥിരം നാടകവേദി തന്നെ ഇവിടെ പ്രവർത്തിച്ചിരുന്നു. നിരവധി നടന്മാരെ, അമച്ചർ പോഷൽ നാടക നടന്മാരെ സംഭാവന ചെയ്യാൻ ഇതിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഗ്രന്ഥശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രേമനസീർ അഖില കേരള അമച്ചോർ നാടകം

0: ഇത്തരത്തിൽ നിരവധി തവണ ഏറ്റവും നല്ല നാടകം അവതരിപ്പിച്ചതിനുള്ള അവാർഡുകൾ ഈ ഗ്രന്ഥശാലയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. നിരവധി എഴുത്തുകാരെ, കലാപം അല്ലെങ്കിൽ ആറ്റിങ്ങലിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട നിരവധി പുസ്തകങ്ങളുടെ രചയിതാവായ ശ്രീ ആർ നന്ദകുമാർ ഉൾപ്പെടെയുള്ള എഴുത്തുകാരൊക്കെ ഈ ഗ്രന്ഥശാലയുടെ സംഭാവനകളാണ്. എനിക്കും അത് അഭിമാനപൂർവ്വം പറയാൻ കഴിയും. കുട്ടിക്കാലം മുതൽ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാനും ഒരു എഴുത്തുകാരനെന്ന നിലയിൽ ഈ ഗ്രന്ഥശാലയുടെ പുസ്തകങ്ങൾ വായിച്ച് അതിലൂടി സാഹിത്യ രചന നടത്തുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് 35,000 ഈടുറ്റ പ്രൗഢങ്ങളായ ഗ്രന്ഥശേഖരമുള്ള വലിയ ഒരു ഗ്രന്ഥശാലയായി ഇന്ന് പരിഗണിച്ചിരിക്കുകയാണ്. പിന്നെ പ്രത്യേക റഫറൻസ് സെക്ഷൻ ഉണ്ട്. ആറ്റിങ്ങലിന്റെ അഭിമാനമായ സാംസ്കാരിക കേന്ദ്രമായിട്ടത് മാറിയിട്ടുണ്ട്. ഗവേഷണ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഈ ഗ്രന്ഥശാലയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏതുകൊണ്ടും ചിറങ്ങിൽ താലൂക്കിലെ ഒരു അഭിമാന സ്തംഭമായി, ഏവർക്കും ഉപയോഗപ്രദമായ ഒരു സാംസ്കാരിക കേന്ദ്രമായി നിലകൊള്ളുകയാണ് ആറ്റിങ്ങൽ കൊല്ലമ്പുഴ ഫ്രണ്ട്സ് അസോസിയേഷൻ ലൈബ്രറി.
1: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
2: നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി

ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ജൂൺ 8-ാം തീയതി, അതായത് തിങ്കളാഴ്ച രാവിലെ 11:00-ന് പ്രക്ഷേപണം ചെയ്യുന്ന ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496569321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂൺ 8-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
1: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
0: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

മൊഴി ഉറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.

كويس جدا.

0: എൻ കനകമണി അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടാണ് ഇതുവരെ കേട്ടത്.
1: മാനവതാ ചൂട്ട് പഹുചാത്തി ഹെ യാ വികാസ് കോ റോക്തി ഹെ തോ
2: ദിവ്യ ജെ ആർ പാടിയ ലളിതഗാനങ്ങൾ സംഗീതം കൊല്ലം ശരത്ചന്ദ്രൻ. ആദ്യം മാമ്പഴത്തറയിലെ മലമടക്കുകളിൽ ഞാൻ എന്ന് തുടങ്ങുന്നു. രചന മടവൂർ സുരേന്ദ്രൻ.
1: ജിസ്നെ വ്യാവസായിക സിനിമ കോ

0: മിൽക്കർ കാം കരേ
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്
0: ബഡേ ബദലാവ് ബന്തി आप बदलेंगे उसे हमें लिख भेजिए
2: कोई समय 12 മണി കഴിഞ്ഞ 29 മിനിറ്റും 52 സെക്കൻഡും അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം
0: നിയമിത മച്ചലി പകർന്നെ കേ ഖിലാഫ് ലഡായി കാ ഭീ അന്താരാഷ്ട്രീയ ദിവസ് ഹൈ സമുദ്ര ഹമേ റോസാനാ ഹസാരോ ടൺ മച്ചലി ദേതാ ഹൈ ജോ കരോഡോ ലോഗോ കോ റോസ്ഗാർ
3: നമസ്കാരം പ്രാദേശിക വാർത്തകൾ
0: നിയമ തോട് ദിയേ ജായേ തോ യേ ഖസാനാ ധീരെ ധീരെ കം സമജ്കർ ഹർ സാൽ 5
3: പ്രധാന വാർത്തകൾ
0: അവൈധ അനധികൃത
3: പരിസ്ഥിതി സംരക്ഷണത്തോട് പ്രതിബദ്ധത പുലർത്തി സുസ്ഥിരമായ വളർച്ച ഉറപ്പാക്കണമെന്ന് ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടാകും സർക്കാർ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി ബി.വി. സതീശൻ. വനമേഖലകൾക്ക് സമീപം ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സിഎംആർഎൽ എക്സാലോജി പണമിടപാട് കേസിൽ ഇഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. തുടർച്ചയായ 2-ാം തവണയും റിപ്പോ നിരക്കുകളിൽ മാറ്റം. സംസ്ഥാനത്തെ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരത്തോടെ ദാമനിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി അവിടെ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള പ്രതിബദ്ധത പുതുക്കുന്നതിനും സുസ്ഥിരമായ വളർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനമെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. വികസനവും പരിസ്ഥിതി സംരക്ഷണവും കൈകോർത്ത് മുന്നേറുന്ന ഭാവിയാണ് നമുക്ക് പടുത്തുയർത്തേണ്ടതെന്നും അതിനായി സർക്കാരും പൊതുജനങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും സംസ്ഥാന വനംവകുപ്പ് ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശിവപ്രസാദ് ആർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: മനുഷ്യന്റെ നിലനിൽപ്പും വികസനവും പരിസ്ഥിതിയുടെ ആരോഗ്യത്തോടും സമുദ്രാവസ്ഥയോടും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വനങ്ങൾ, നദികൾ, പർവ്വതങ്ങൾ, വന്യജീവികൾ എന്നിവ സംരക്ഷിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, ഓരോ പൗരന്റെയും കടമ കൂടിയാണ്. ഒരു മരം നട്ടുപിടിപ്പിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുക, ഇനി ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും.
3: കർഷകരാണ് പരിസ്ഥിതിയുടെ സംരക്ഷകരെന്നും സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടുള്ളതായിരിക്കുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഫലവൃക്ഷത്തൈനടിയിൽ സംസ്ഥാനതല ഉദ്ഘാടനം സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൃഷിമന്ത്രി പി. സിദ്ദിഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കർഷകരായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്കും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്കും കൂടുതൽ അടുപ്പിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന കതിര് പദ്ധതിയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വനമേഖലകൾക്ക് സമീപം ഹൈവേകളിലും മറ്റും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വകുപ്പ് പ്രകാരം നടപടി സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. ഇത്തരം മേഖലകളിൽ നിരീക്ഷണത്തിനായി ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഗതാഗത മന്ത്രി സി.പി. ജോണും പരിപാടിയിൽ പങ്കെടുത്തു. കോൺക്രീറ്റ് മരങ്ങൾ നഗരങ്ങളെ കീഴടക്കുമ്പോൾ പച്ചപ്പിന്റെ തണലൊരുക്കുകയാണ് തൊടുപുഴയിലെ അമരം കാവ്. 100 ആണ്ടുകളുടെ പഴമയുള്ള ഈ കാവ് ഇന്ന് തൊടുപുഴ നഗരത്തിന്റെ ജീവവായുവായി നിലകൊള്ളുന്നു. ലോക പരിസ്ഥിതി ദിനത്തിൽ ജൈവ വൈവിധ്യത്തിന്റെ ഈ അപൂർവ കലവറയെ അടുത്തറിയാം. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: 3 ഏക്കറോളം വരുന്ന അമരങ്കാവ് സസ്യജാലങ്ങളുടെയും അപൂർവ ജീവികളുടെയും ഒരു വലിയ അത്ഭുത ലോകമാണ്. ആകാശം മുട്ടി നിൽക്കുന്ന വൻമരങ്ങളും ഔഷധ സസ്യങ്ങളും വംശനാശം നേരിടുന്ന പക്ഷികളും ചെറു ജീവികളും ഇവിടെ സ്വൈര്യവിഹാരം നടത്തുന്നു. നാട്ടുകാരുടെ ഭരണസമിതിയും നഗരസഭയും ചേർന്നാണ് ഈ പ്രകൃതി വിസ്മയത്തെ ഇന്ന് സംരക്ഷിച്ചു പോരുന്നത്. ഭൂമിയുടെ ജൈവ വൈവിധ്യം കാത്തുസൂക്ഷിക്കാൻ ഇത്തരം കാവുകൾ സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സർക്കാരിന്റെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ 28 കാവുകളിൽ ഒന്നുകൂടിയാണിത്.
3: CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ട് CMRL ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. അന്വേഷണം നിയമപരമാണെന്ന് ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷണൽ ബെഞ്ച് വ്യക്തമാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ CMRL എക്സാലോജിക് കേസിൽ തുടർ നടപടി വിലയിരുത്തുന്നതിനായി ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും

0: റിപ്പോർട്ട് 5.25% നിലനിർത്തും. ജി ഡി പി വളർച്ച 6.9% നിന്ന് 6.6% കുറയ്ക്കാനും തീരുമാനമായതായി അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പി എം സൂര്യഘാർ മുഫ്ത് ബിജുലി പദ്ധതി നടപ്പിലാക്കിയതിൽ എറണാകുളം ജില്ലയ്ക്ക് മികച്ച നേട്ടം. പദ്ധതിക്ക് കീഴിൽ ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച ജില്ലകളുടെ പട്ടികയിൽ രാജ്യത്ത് 8-ാം സ്ഥാനത്താണ് എറണാകുളം. ജില്ലയിൽ 42,843 വീടുകളിലാണ് റൂഫ് ടോപ്പ് സോളാർ പാനലുകൾ ഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂഡൽഹിയിലെ അടൽ അക്ഷി ഊർജ ഭവനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയിൽ നിന്നും ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങി. ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ദേശീയ തലത്തിൽ കേരളം 4-ാം സ്ഥാനത്താണ്. ഡിജിറ്റൽ ടിക്കറ്റിംഗിൽ സുപ്രധാന നേട്ടം കൈവരിച്ചു തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ. ഡിവിഷനിലെ അൺറിസർവ്ഡ് ജനറൽ ടിക്കറ്റുകളിൽ 5-ൽ 1 എന്ന നിരക്കിൽ ഇപ്പോൾ യാത്രക്കാർ ബുക്ക് ചെയ്യുന്നത് റെയിൽ വൺ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ്. റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും നിരന്തരമായി നടത്തിയ ബോധവൽക്കരണ പരിപാടികളുടെ ഫലമായാണ് ഈ നേട്ടം. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന ഇന്ന്. വൈശാഖോത്സവത്തിൽ പങ്കെടുക്കാനായി ഓരോ ദിവസവും അക്കരെ കൊട്ടിയൂരിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: തിരുവോണം ആരാധനയുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് പൊന്നിൻശീവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. സന്ധ്യക്കാണ് ആരാധനാ പൂജ നടത്തുക. ഞായറാഴ്ച ഇളനീർ വെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും ഉണ്ടാകും. ജൂൺ 10 രേവതി ആരാധനയും 14 രോഹിണി ആരാധനയും ഉണ്ടാകും. 16 മുതൽ 4 ചതുശതങ്ങളും നടക്കും. ഈ മാസം 20 മകം കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. വിവിധ ജില്ലകളിൽ നിന്ന് പുറമെ കർണാടകത്തിൽ നിന്നുള്ള ഭക്തജനങ്ങളും കൊട്ടിയൂരിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
0: സംസ്ഥാനത്ത് കാലവർഷം എത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ESI പരിരക്ഷയുള്ള ജീവനക്കാരുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി അഖിലേന്ത്യാ തലത്തിൽ 22 മെഡിക്കൽ കോളേജുകളിലായി 783 സീറ്റുകൾ അനുവദിച്ചു. ഇതിന് കീഴിൽ MBBS, BDS, BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈൻ പോർട്ടൽ വഴി ഈ മാസം 21 വരെ അപേക്ഷിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം തുടങ്ങി. സെൻസസ് 222 പോയിന്റ് ഉയർന്ന് 74,582 നിഫ്റ്റി 58 പോയിന്റ് നേട്ടത്തിൽ 23,474 വ്യാപാരം തുടരുന്നു. സ്വർണ വിലയിൽ ഇടിവ്. ഗ്രാമിന് 35 രൂപ താഴ്ന്ന് 14,275 രൂപയും പവന് 114,200 രൂപയുമാണ് ഇന്നത്തെ വില. തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജി ഔദ്യോഗികമായി അംഗീകരിച്ചു. സംസ്ഥാനത്ത് മദ്യനയം ഉടൻ നടപ്പിലാക്കുമെന്ന് മന്ത്രി M. ലിജു. ബാറുകളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുമോ എന്നത് ഇപ്പോൾ പറയാനാകില്ലെന്നും അഴിമതി രഹിതമായി വകുപ്പിനെ മുന്നോട്ടു കൊണ്ടുപോവുകയാണ് ആവശ്യമെന്നും മന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പോലെ എക്സൈസിന്റെ തനത് ലഹരി വിരുദ്ധ പരിപാടി ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരിസ്ഥിതി സംരക്ഷണത്തോട് പ്രതിബദ്ധത പുലർത്തി സുസ്ഥിരമായ വളർച്ച ഉറപ്പാക്കണമെന്ന് ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടാകും സർക്കാർ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി V. D. സതീശൻ. വനമേഖലകൾക്ക് സമീപം ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. CMR എക്സാൻ ലോജിക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. തുടർച്ചയായ 2-ാം തവണയും റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ല. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ഫുഡ് അലർജി, അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് പോഷകാഹാര വിദഗ്ധ കീർത്തി എൽ ദാസ് സംസാരിക്കുന്നു.
1: ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം അഥവാ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ ഹാനികരം എന്ന് കരുതി പ്രതികരിക്കുന്നു. ഈ അവസ്ഥയാണ് ഫുഡ് അലർജി. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. സാധാരണയായി ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരം അവയെ നേരിട്ട് ദഹിപ്പിക്കും. എന്നാൽ ഫുഡ് അലർജി ഉള്ള ആൾക്കാരിൽ ചില ഭക്ഷണങ്ങളെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം അതിനെ അപകടം എന്ന് കരുതുന്നു. ഹിസ്റ്റമിൻ പോലുള്ള രാസവസ്തുക്കൾ പുറത്തുവിടുകയും ചെയ്യുന്നു. ഇതാണ് ലക്ഷണങ്ങൾ ഉണ്ടാകാൻ കാരണം. സാധാരണയായി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് അലർജി ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. പാൽ, മുട്ട, നട്ട്സ്, ചില കടൽ ഭക്ഷണങ്ങൾ, ഗോതമ്പ്, സോയ, ബീഫ് എന്നിവയ്ക്കാണ് സാധാരണയായി അലർജി ഉണ്ടാക്കുന്നത്. ലക്ഷണങ്ങൾ: ശരീരത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ, ചർമ്മത്തിലുണ്ടാകുന്ന തടിപ്പ്, മുഖത്തിലോ ചുണ്ടിലോ വീക്കം, വയറുവേദന, ഛർദി, വയറിളക്കം എന്നിവയാണ്. ചിലപ്പോൾ അനാഫിലാക്സിസ് എന്ന ഗുരുതരമായ അവസ്ഥയിലേക്കും മാറാം. ഇത് ജീവന് തന്നെ ഭീഷണി ഉണ്ടാവാം. അലർജി വന്നാൽ ശരീരത്തിലെ പല സിസ്റ്റങ്ങളെയും ബാധിക്കാം. ഓരോരുത്തരിലും ലക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. ചിലർക്ക് ചെറിയ അസ്വസ്ഥത മാത്രമാവും കാണിക്കുക. എന്നാൽ ചിലർക്ക് ഗുരുതര പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ആർക്കാണ് കൂടുതലായി കണ്ടുവരുന്നതെന്ന് നോക്കാം. ചെറുപ്പക്കാരിലും കുട്ടികൾക്കുമാണ് കൂടുതലായി കണ്ടുവരുന്നത്. ഫാമിലി ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും കണ്ടുവരാറുണ്ട്. ആസ്മ ഉള്ളവർക്കും വരാൻ ചാൻസസ് കൂടുതലാണ്. എവിടെയൊക്കെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം. സ്കിന്നിനെയും ശ്വാസകോശത്തെയും ദഹനത്തെയും ഒക്കെയാണ് കൂടുതലായി ബാധിക്കുന്നത്. ലക്ഷണങ്ങൾ വരുന്നതിനുള്ള സമയം: ചിലപ്പോൾ പെട്ടെന്ന് ലക്ഷണങ്ങൾ കാണിക്കാം, ചിലപ്പോൾ വൈകിയും കാണിക്കാം. കുട്ടികളിൽ വൈകിയാണ് കൂടുതലും കാണിക്കാറുള്ളത്. കുട്ടികളിലാണ് കൂടുതൽ കണ്ടുവരുന്നത് എന്ന് പറഞ്ഞിരുന്നുവല്ലോ. എങ്ങനെ പ്രതിരോധിക്കാം എന്നും നമുക്ക് നോക്കാം. കുട്ടികൾക്ക് പുതിയ ഭക്ഷണം കുറച്ചു കുറച്ചായി ഓരോ ദിവസവും നൽകുക, ശുചിത്വം പാലിക്കുക, പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുന്നതും നല്ലതാണ്. എന്താണ് ക്രോസ് കണ്ടാമിനേഷൻ? അഥവാ ഒരു ഭക്ഷണത്തിലെ അലർജി ഉണ്ടാക്കുന്ന വസ്തു മറ്റൊരു സുരക്ഷിതമായ ഭക്ഷണത്തിലേക്ക് കലരാതെ നോക്കുക. അതായത് കത്തിയും സ്പൂണും കഴുകി ഉപയോഗിക്കുക. വെജിറ്റബിൾ കട്ട് ചെയ്യാനുള്ള കട്ടിംഗ് ബോർഡും കത്തിയും സെപ്പറേറ്റായി കരുതുക. മാംസ്യം കട്ട് ചെയ്യുന്നതിന് ബോർഡും കത്തിയും സെപ്പറേറ്റായി യൂസ് ചെയ്യുക. വെജിറ്റബിൾ പാകം ചെയ്യാനും മത്സ്യം മാംസം പാകം ചെയ്യാനും വ്യത്യസ്തമായ പാത്രങ്ങൾ ഉപയോഗിക്കുക. കുഞ്ഞുങ്ങളിൽ വീനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ആദ്യം നമ്മൾ സോളിഡ് ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വീനിങ് സമയത്ത് ഒരു ദിവസം ഒരു ഫുഡ് എന്ന രീതിയിൽ കൊടുത്തു തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഫുഡ് അലർജിയോ ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ പ്രഗ്നൻസി ടൈമിൽ പുതിയ ആഹാര പരീക്ഷണങ്ങൾ നടത്താതിരിക്കുന്നതാവും ഉത്തമം. അതിന്റെ കാരണവും ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് പ്രോൺസ് പോലുള്ള കടൽ മത്സ്യങ്ങളിൽ നിന്നും വളരെ പെട്ടെന്ന് അലർജി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കഴിച്ച് ശീലിക്കാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രഗ്നൻസി ടൈമിൽ പരീക്ഷിക്കുന്നത് അത്രയും നല്ലതല്ല. അതുപോലെ മില്ലറ്റ് പോലുള്ള ചെറുധാന്യങ്ങളിലും അലർജി കണ്ടുവരുന്നുണ്ട്. മില്ലറ്റിൽ നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ചിലർക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അതുവരെ ഭക്ഷണത്തിൽ സ്ഥിരമായി ഉൾപ്പെടുത്താത്തത് പുതുതായി തുടങ്ങാതിരിക്കുന്നതാവും നല്ലത്. അല്ലെങ്കിൽ ഡോക്ടറിന്റെയോ ഡയറ്റീഷ്യന്റെയോ നിർദ്ദേശപ്രകാരം മാത്രം ആവശ്യമാണെങ്കിൽ ചെറിയ തോതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ പാക്കറ്റ് ഫുഡ് വാങ്ങുമ്പോഴും പിന്നിലെ ലേബിൾ വായിച്ചുകൊണ്ട് മാത്രം വാങ്ങുക. ഉദാഹരണത്തിന് കപ്പലിന്റെ അലർജി ചിലവരിൽ കാണാറുണ്ട്. അങ്ങനെയെങ്കിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ലേബിൾ വായിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. ഇനി എന്തൊക്കെയാണ് ചികിത്സ എന്ന് നോക്കാം. ഏറ്റവും നല്ലത് അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണം ഒഴിവാക്കുക തന്നെയാണ്. അതുപോലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആന്റിഹിസ്റ്റമിൻ മരുന്നുകൾ എടുക്കേണ്ടതുമുണ്ട്. സിവിയർ ആയാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ഉറപ്പാക്കേണ്ടതുമാണ്. അതുപോലെ ചിലർക്കെങ്കിലും സംശയം വരുന്ന ഒന്നാണ് അലർജിയും ഇൻടോളറൻസും തമ്മിലുള്ള വ്യത്യാസം. ലാക്ടോസ് ഇൻടോളറൻസ് ആണ് സാധാരണ കണ്ടുവരാറുള്ളത്. ലാക്ടോസ് ഇൻടോളറൻസ് എന്നാൽ പാലിലും പാൽ ഉൽപ്പന്നങ്ങളിലുമുള്ള ലാക്ടോസ്, അതായത് സ്വാഭാവിക പഞ്ചസാര, ശരിയായി ദഹിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്ത ഒരു അവസ്ഥയാണ്. ലാക്ടേസ് എന്ന എൻസൈം ശരീരത്തിൽ ആവശ്യത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ദഹനം നടക്കുകയുള്ളൂ. ഈ എൻസൈം കുറവാണെങ്കിൽ പാലിലുള്ള ലാക്ടോസ് ദഹിക്കാതെ തന്നെ കിടക്കുന്നു. ഇതാണ് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന അവസ്ഥ. അലർജി എന്നാൽ ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥയുടെ പ്രതികരണവും ഇൻടോളറൻസ് എന്നാൽ ദഹനം പൂർണ്ണമാകാത്ത അവസ്ഥയുമാണ്. കൂടുതലായി അലർജിക് റിയാക്ഷൻ കണ്ടുവരുന്നത് അനിമൽ പ്രോട്ടീനിലാണ്, അതായത് ബീഫ്, മുട്ട പോലുള്ള അനിമൽ പ്രോട്ടീൻസ്. മുട്ടയിൽ സാധാരണ മഞ്ഞക്കരുവിനേക്കാളും വെള്ളയാണ് അലർജി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് വീനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുട്ടയുടെ മഞ്ഞക്കരുവാണ് കൊടുത്തു തുടങ്ങുന്നത്. എന്നാൽ 2 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ മുട്ടയുടെ വെള്ള കുഞ്ഞിന് ദഹനം നടക്കുകയുള്ളൂ. അതുപോലെ കോമൺ ആയി കണ്ടുവരുന്നതാണ് ബീഫ് അലർജി. ചിലർ അലർജി പേടിച്ച് ആന്റി അലർജിക് മെഡിസിൻ കഴിച്ചുകൊണ്ട് ബീഫ് കഴിക്കാറുണ്ട്. ഇത് ചിലപ്പോൾ കൂടുതൽ സിവിയർ റിയാക്ഷനിലേക്ക് നയിക്കാം, മരണത്തിൽ വരെ കാരണം ആയേക്കാം. അതുപോലെ ഇപ്പോൾ കുട്ടികൾ പുറം രാജ്യത്ത് പഠനത്തിനും ജോലിക്കുമായി പോകുന്നുണ്ട്. അവിടുത്തെ ഫുഡ് എടുക്കുന്ന സമയത്ത് ബീഫ് അടങ്ങിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അത് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നിന്നും ഫുഡ് വാങ്ങുമ്പോൾ അലർജി ഉണ്ടെന്ന് തുറന്നു പറയേണ്ടതുമാണ്. അതുപോലെ മദ്യത്തിന്റെ ഉപയോഗം അലർജി സ്ഥിതി കൂടുതൽ മോശമാക്കാൻ കാരണമാകുന്നു. ഇനി എങ്ങനെ അലർജി ഒഴിവാക്കാൻ സാധിക്കും എന്ന് നോക്കാം. അലർജി ഉണ്ടാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഒഴിവാക്കുക. പാക്കറ്റ് ഫുഡ് വാങ്ങുമ്പോൾ കഴിക്കുന്നതിന് മുന്നേ ലേബൽ പരിശോധിക്കുക. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആരോഗ്യകരമായ ഭക്ഷണം, ഉറക്കം, വ്യായാമം എന്നിവ ശീലിക്കുക. അലർജി ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ ചികിത്സ തേടുക. അലർജി ഒരു സാധാരണ പ്രശ്നമായാലും ശരിയായ അറിവും മുൻകരുതലുകളും എടുത്താൽ ഇത് നിയന്ത്രിക്കാൻ കഴിയും. എല്ലാവരും ആരോഗ്യകരമായ ജീവിതശൈലി പാലിച്ച് അലർജി ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം.
0: ഫുഡ് അലർജി അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പോഷകാഹാര വിദഗ്ധ കീർത്തി എൽദാസ്.
2: കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം.
3: ഈഡിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
2: ദീർഘനാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളിൽ കൊതുകുകൾ ധാരാളമായി മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട്. അതിനാൽ കെട്ടിടത്തിനുള്ളിലും ടെറസ്, സൺഷെയ്ഡുകൾ, കെട്ടിടത്തിന്റെ പരിസരം എന്നിവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുകയും പാഴ്വസ്തുക്കൾ സംസ്കരിക്കുകയും കൊതുക് നിർമാർജ്ജനം ഉറപ്പുവരുത്തുകയും വേണം. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ കൊതുക് വളരാനിടയുള്ള എല്ലാ വസ്തുക്കളും സുരക്ഷിതമായി സംസ്കരിച്ച് കൂത്താടികളെ നശിപ്പിക്കേണ്ടതാണ്.
3: മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞുകളഞ്ഞ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ടയർ, മുട്ടത്തോട്, ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം. അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമഴ്ത്തി വെക്കുകയോ ചെയ്യുക.
2: റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പത്തുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം. അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക.
3: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൌർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ഡാമിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വഡോദര മുംബൈ എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിലും മൂലധന നേട്ടത്തിലും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഒമാനിലെ മിന അൽഫഹൽ ക്രൂഡ് ഓയിൽ ടെർമിനലിന് സമീപം വൻ സ്ഫോടനം. ടെർമിനലിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിർത്തിവച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ഡാമിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സൂറത്തിൽ നടക്കുന്ന ചടങ്ങിൽ വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. ദേശീയപാത 56 4-വരിയാക്കുന്നതിന്റെ ശിലാസ്ഥാപനം ഉൾപ്പെടെ 18,800 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അദ്ദേഹം ഗുജറാത്തിൽ തുടക്കം കുറിക്കുക. ഡാമിനിൽ നമോ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ, നമോ ആശുപത്രി എന്നിവ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഡാമിനിലെ NIFT ക്യാമ്പസിന്റെ തറക്കല്ലിടലടക്കം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുക. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട 885 കോടി രൂപയുടെ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമാകും. കൽപ്പേനി കടമത്ത് ദ്വീപുകളിലെ തുറമുഖ സൌകര്യങ്ങളുടെ വികസനം ഇതിൽ ഉൾപ്പെടുന്നു. 300 മീറ്റർ വരെ നീളമുള്ള ക്രൂയിസ് കപ്പലുകൾ ഉൾപ്പെടെ വലിയ യാത്രാക്കപ്പലുകൾ വർഷം മുഴുവനും നങ്കൂരമിടാൻ സഹായിക്കുന്ന വിധത്തിലാണ് ഇവിടെ സംവിധാനമൊരുക്കുന്നത്. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. തുടർച്ചയായ 2ാം തവണയാണ് അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ RBI പണനയം പ്രഖ്യാപിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ GDP വളർച്ചാ നിരക്ക് 6.9% നിന്ന് 6.6% കുറയുമെന്നും RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം 4.6% നിന്ന് 5.1% ഉയരുമെന്നാണ് റിസർവ് ബാങ്ക് വിലയിരുത്തൽ.
2: That the Indian economy entered this episode of global turbulence with much better fundamentals than in previous similar episodes. After a detailed assessment of the evolving macroeconomic and financial developments and the outlook, the MPC voted unanimously to keep the policy repo rate under the LAF unchanged at 5.25%.
1: ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ വരും തലമുറകൾക്കായി ആരോഗ്യകരമായ ഭാവി കെട്ടിപ്പടുക്കാൻ ഓരോ പൌരനും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കുമുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന ദിനമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏക് പേട് മാക്കേ നാം ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾ പ്രതിവർഷം 1.1 ലക്ഷത്തോളം ഹെക്ടർ വനവൽക്കരണം സാധ്യമാക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിത ഇന്ത്യയ്ക്കായി നാം പ്രതിജ്ഞ ചെയ്യണമെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അഭ്യർത്ഥിച്ചു. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ശിവരാജ് സിംഗ് ചൌഹാൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്നു. കേരളത്തിലും ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ നടന്നു. വനം വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഷിബു ബേബി ജോൺ നിർവഹിച്ചു. വനമേഖലകൾക്ക് സമീപമുള്ള ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇത്തരം മേഖലകളിൽ നിരീക്ഷണത്തിനായി ക്യാമറകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കർശനമായി തടയാൻ പരിശോധന ഉറപ്പാക്കിയതായും ശ്രീ ഷിബു ബേബി ജോൺ വ്യക്തമാക്കി.
3: ഇത്തരം സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ട് ക്യാമറ സ്ഥാപിക്കാനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ വകുപ്പ് പ്രകാരം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനും ഉള്ള തീരുമാനം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. വനത്തിനകത്തൂടെ സഞ്ചരിക്കുമ്പോൾ അത് പെരിയാർ ടൈഗർ റിസർവ് ആണെങ്കിലും പല വനങ്ങളിലൂടെ റോഡുകളുണ്ട്, റോഡുകളല്ലാതെ സന്ദർശകർ കയറുന്നുണ്ട്. ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നങ്ങൾ വനത്തിനകത്തേക്ക് അനുവദിക്കുന്നതായിരിക്കത്തില്ല. അത് ഹൈവേയിൽ കൂടിയാണെങ്കിലും ശരി, അതിന് പരിശോധനയുണ്ടാകും.
1: വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിലും മൂലധന നേട്ടത്തിനും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഈ വർഷം ഏപ്രിൽ 1 മുതൽ ഇളവ് ബാധകമാണെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ നീക്കത്തിലൂടെ സാധിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ വെരിഫിക്കേഷൻ, പുനർമൂല്യനിർണയം എന്നിവയ്ക്കായി പരാതി പരിഹാര പോർട്ടലിലൂടെ 70,000 അപേക്ഷകൾ ലഭിച്ചതായി CBSE. മാർക്ക് വെരിഫിക്കേഷനുള്ള 7,314 അപേക്ഷകളും പുനർമൂല്യനിർണയത്തിനുള്ള 63,000-ത്തിലധികം അപേക്ഷകളുമാണ് ലഭിച്ചത്. ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനായി ചൊവ്വാഴ്ചയാണ് CBSE റിവാലുവേഷൻ പോർട്ടൽ ആരംഭിച്ചത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. കേസിൽ തുടർ നടപടി വിലയിരുത്തുന്നതിനായി ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേരുകയാണ്. കർണാടക ജലവിഭവ മന്ത്രി രാമലിംഗ റെഡ്ഡി മന്ത്രിസ്ഥാനം രാജിവച്ചു. ബംഗളൂരു വികസന വകുപ്പ് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും പകരം ജലവിഭവ വകുപ്പ് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് രാജി. നിയമസഭാംഗമായി പ്രവർത്തിക്കുമെന്നും കോൺഗ്രസ് പാർട്ടിയിൽ തുടരുമെന്നും അദ്ദേഹം ബംഗളൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാമലിംഗ റെഡ്ഡിയുമായി വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി DK ശിവകുമാർ വ്യക്തമാക്കി. തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടിയിൽ നിന്ന് രാജിവച്ചു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജി അംഗീകരിച്ചു. സംസ്ഥാനത്ത് കാലവർഷമെത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മസ്കറ്റിലെ മിന അൽ ഫഹൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ടെർമിനലിന് സമീപമുണ്ടായ വൻ സ്ഫോടനത്തെ തുടർന്ന് ഇവിടെ നിന്നുള്ള അസംസ്കൃത എണ്ണ കയറ്റുമതി നിർത്തിവച്ച് ഒമാൻ. ഡ്രോൺ ആക്രമണമാണ് സ്ഫോടനത്തിന് കാരണമെന്ന് കരുതുന്നെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ടാങ്കറുകളിലേക്ക് ക്രൂഡ് ഓയിൽ കയറ്റുന്ന ബർത്തുകൾക്ക് സമീപമാണ് സ്ഫോടനം നടന്നത്. ഒമാന്റെ എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത് മിന അൽ ഫഹൽ ടെർമിനലിലൂടെയാണ്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇറാനുമായി ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ആണവായുധം സംഭരിക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഇറാന്റെ ആണവ പദ്ധതി, പ്രാദേശിക സുരക്ഷ എന്നിവ സംബന്ധിച്ച് ദീർഘകാല കരാറിലെത്താനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്കിടയിലാണ് ട്രംപിന്റെ പരാമർശം. ഇന്ത്യ റഷ്യ നയതന്ത്ര പങ്കാളിത്തം സുദൃഢമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യയുമായുള്ള സഹകരണം കുറയ്ക്കാൻ ഇന്ത്യയെ നിർബന്ധിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ നിരർത്ഥകമാണെന്ന് പുടിൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെയും സ്വതന്ത്ര വിദേശ നയത്തെയും അദ്ദേഹം പ്രശംസിച്ചു. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടൽ റഷ്യയുമായുള്ള ബന്ധത്തെ ദുർബലപ്പെടുത്തുന്നില്ലെന്നും റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ളക്സ് ഫ്യൂവൽ യാത്രാവിമാനം പുറത്തിറക്കി വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്നാണ് വാഹനം പുറത്തിറക്കിയത്. സാധാരണ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെട്രോളിലും എഥനോളിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന എഞ്ചിനുകളാണ് ഫ്ളക്സ് ഫ്യൂവൽ വാഹനങ്ങളിലുള്ളത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. ഈ മാസം 23 നടക്കുന്ന 2-ാമത് സിവിൽ ഇൻവെസ്റ്റിഗേഷൻ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ദാമനിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വഡോദര മുംബൈ എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ

0: പരിപാടികൾ. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിനും മൂലധന നേട്ടത്തിനും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഒമാനിലെ മിന അൽ ഫഹൽ ക്രൂഡ് ഓയിൽ ടെർമിനലിന് സമീപം വൻ സ്ഫോടനം. ടെർമിനലിൽ നിന്നുള്ള എണ്ണക്കയറ്റുമതി നിർത്തിവച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി

ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ആദ്യം പറയാം. 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഇന്ന് ഗാനസലാപത്തിൽ പാട്ടുകളും വിശേഷങ്ങളുമായി പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊപ്പം ഞാൻ എൻ ജെ ജോഷിലാൽ.

0: ഗാനശലാപം തത്സമയ ഫോണിനും ചലച്ചിത്ര ഗാന പരിപാടിയിലെ ആദ്യത്തെ അതിഥി ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം സാർ.
0: ആ നമസ്കാരം, പറയൂ, പേര് പറയൂ. ഹലോ. നദീറ കായംകുളം അല്ലേ? ആ കായം നദീറ രഞ്ജിനിയിലേക്ക് കത്തയക്കുന്ന നദീറയാണോ? ആ ആളാണ് ഇയാള് അല്ലേ? ശരി. പിന്നെ കായംകുളം കഴിഞ്ഞിട്ട് വേറെ ഏതൊരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞല്ലോ, അതേതാ? ഇലിപ്പകുളം. ആ അതെ തന്നെ, അതെ തന്നെ. ശരി, വീട്ടിലാരൊക്കെ ഉണ്ട് നദീറ?
1: വീട്ടില് മക്കളുമായി രണ്ടുപേരും ഗൾഫിൽ പോയി.
0: ആ
1: പിന്നെ ഉമ്മ ഉണ്ട്, കിടപ്പ് രോഗിയാ. പിന്നെ ഭർത്താവുണ്ട്, പശുവൊക്കെ ഉണ്ട്. ഭർത്താവും ഗൾഫിൽ, അതിന് സ്ട്രോക്ക് പോലെ വന്നി പോയിരുന്നു.
0: ഇപ്പൊ നാട്ടിൽ തന്നെ, ഇവിടെ തന്നെ ഉണ്ട് അല്ലേ?
1: പശുവിന്റെ കൃഷിയാ.
0: ആ പശുവിന്റെ കൃഷിയാണോ? എത്ര എത്ര പശുക്കളുണ്ട്?
1: മൂന്ന് പശുണ്ട്.
0: ആ അപ്പൊ അതിന്റെ പരിപാലനവും മറ്റു കാര്യങ്ങളുമായിട്ട് അങ്ങനെ പോകുന്നു അല്ലേ? ശരി. നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലേ. ആ കാര്യം, എനിക്ക് ഈ പേര്, നമുക്ക് രഞ്ജിനിയിൽ നമുക്ക് നല്ല പരിചയമുള്ള ഒരു പേരാണ് കേട്ടോ.
1: ആ
0: അതെ, ഇപ്പൊ ഇപ്പൊ കത്ത് എഴുതാറില്ല. അതെന്തേ, എന്ത് പറ്റി? ആ കത്തൊക്കെ എഴുതണം കേട്ടോ. കത്ത് രഞ്ജിനിയിൽ മാത്രമല്ല, നമ്മുടെ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എഴുത്തുപെട്ടിയിലൊക്കെ അയക്കണം കേട്ടോ. ആ കത്തെഴുത്ത കത്താണല്ലോ നമ്മെ ആകാശവാണിയുമായിട്ട് ബന്ധപ്പെടുത്തി നിർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ശ്രീകുമാർ, നമ്മൾ മുഖത്തല ശ്രീകുമാർ സാർ, അദ്ദേഹം വിരമിച്ചു. ആ ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? ആ കൈതപ്രം എഴുതി, മോഹൻ സിത്താര സംഗീതം. ആ അതെ അതെ, പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി അല്ലേ? ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: എല്ലാവർക്കും,
0: കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ. ഇനിയും വിളിക്കണം കേട്ടോ, ഇനിയും കുറേ നാള് കഴിഞ്ഞിട്ട് ഇനിയും ഒന്നും കൂടെ വിളിക്കണം കേട്ടോ. ആ ശരി, നല്ല സന്തോഷത്തിലാണല്ലോ ഫോണ് കിട്ടിയതിൻ്റെ ആണോ? ആ അതുമല്ല, നമ്മുടെ ഇന്നത്തെ ഗാനശലാപത്തിലെ ആദ്യത്തെ അതിഥിയല്ലേ? അതെ, ശരി എന്നാൽ. അപ്പം എല്ലാവരും എല്ലാവരോട് അന്വേഷണം അറിയിക്കുക. സുഖമായിരിക്കട്ടെ. ശരി, പാട്ട് കേൾക്കാം. മഴവില് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഈ ഗാനത്തിൻ്റെ വരികൾ കൈതപ്പുറം, സംഗീതം മോഹൻ സിത്താര.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ ഹലോ ഹലോ ഗാനശലാപത്തിൽ ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: ഓ നമസ്കാരം, പറയൂ, പേര് പറയൂ.
1: എൻ്റെ പേര് സുശീല.
0: സുശീല, എവിടെ നിന്നാ വിളിക്കുന്നത് സുശീല?
1: കോട്ടയം ജില്ലയിൽ നീണ്ടൂർ.
0: നീണ്ടൂർ, പറയൂ. കോട്ടയം ജില്ല നീണ്ടൂരിലെ വിശേഷങ്ങളൊക്കെ പറയൂ. മഴയായിരിക്കും അവിടുത്തെ വിശേഷം അല്ലേ?
1: എനിക്ക് അഞ്ച് കുഞ്ഞുപിള്ളേരാ, നാല് പേരും ഡെയിലി വിളിക്കും, വെള്ളിയും തിങ്കളും വിളിക്കും.
0: കിട്ടിയിട്ടുണ്ടോ?
1: കിട്ടിയിട്ടില്ല, അവള് സ്കൂളിൽ പോയി, പിള്ളേർ സ്കൂളിൽ പോയി.
0: ഈ വിളിക്കുന്ന ആൾക്കാരുടെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞോളൂ.
1: എന്റെ പേര് സുശീല.
0: അതല്ല, മക്കളെ വിളിക്കൂന്ന് പറഞ്ഞില്ലേ?
1: ഒരാള് ഐശ്വര്യ,
0: മറ്റേ ആള്
1: ലക്ഷ്മി,
0: ഒരാള്
1: പാർവതി, ഒരാള് രൂപ.
0: മാറി മാറി വിളിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലേ? അതെന്താണെന്നറിയോ, നമ്മുടെ നമ്മുടെ ഇവിടെ ധാരാളം ശ്രോതാക്കൾ വിളിക്കുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ടാ കിട്ടാതെ. ഇപ്പം താങ്കൾക്ക് ഇപ്പൊ കിട്ടിയല്ലോ, ഫോൺ കിട്ടിയല്ലോ, സന്തോഷമായില്ലേ? വിളിച്ചിട്ടൊന്നും കിട്ടിയില്ലല്ലേ. കുഴപ്പമില്ലല്ലോ. ഇനി ഇനി ഒരു ഒരു രണ്ടു മാസം കൂടെ കഴിഞ്ഞിട്ടൊന്ന് വിളിക്കാൻ പറയൂ. കിട്ടും കേട്ടോ. ഇപ്പോഴും കിട്ടിയില്ലേ? ഇപ്പൊ താങ്കൾക്ക് ഇപ്പൊ ഫോണ് കിട്ടിയില്ലേ? അപ്പോ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ.
1: വിശേഷം, എനിക്ക് രണ്ടാമക്കള്. മോൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നു, രണ്ടാമത്തെ മോൻ പോലീസായിട്ട് ജോലി ചെയ്യുന്നു.
0: എവിടെ?
1: രണ്ട് മരുമക്കള്, മക്കള് രണ്ട് മരുമക്കളും ജീവിക്കുന്നു.
0: ശരി. ഈ നേരത്തെ പറഞ്ഞ രൂപ, പാർവതി, അവരൊക്കെ ആരാണ്?
1: എന്റെ മകന്റെ പിള്ളേര്.
0: ചെറുമക്കളാണല്ലേ? ചെറുമക്കളാണ്.
1: എന്റെ മൂത്ത മകന് രണ്ട് പെമ്മക്കളാണ്. രണ്ടാമത്തെ മോന്റെ മക്കളാണ് ലക്ഷ്മിയും പാർവതി, ആദിദേവു.
0: ഓ, എന്ത് രസമായിരിക്കും അല്ലേ? വീട്ടിൽ ഒരു മേളമായിരിക്കുമല്ലേ ഇവരെല്ലാരും കൂടെ അല്ലേ? ആദിദേവ് അല്ലേ?
1: ആദിദേവ് അംഗൻവാടി പോയി.
0: അംഗൻവാടി പോയിക്കാണോ? രസമായിരുന്നു. ഇത്രയും പെങ്ങന്മാർക്ക് കൂടി ഒരാങ്ങള അല്ലേ? അവനാണെങ്കി അങ്ങ് അംഗൻവാടിയിൽ പഠിക്കുകയാണ്. ശരി, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? കണ്ണെഴുതുമ്പോൾ ശകുന്തളയെ നിന്നെ ഓർമ്മ വരും അല്ലേ? വയലാർ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? നല്ല കാര്യം, നല്ല കാര്യം. അതങ്ങനെ തന്നെ വേണം കേട്ടോ. നമ്മൾ പഴയ പാട്ടുകൾ പാടി കേൾപ്പിക്കുകയും പാട്ടുകൾ അവരെ കൊണ്ട് പാടിക്കുകയും ആ പാട്ടുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അന്നത്തൊരു നല്ല കാലമുണ്ട്, ഒരു നന്മയുടെ ഒരു കാലമുണ്ട് അല്ലേ? അതെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ശരി, അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ? അപ്പോ സ്കൂളിലൊക്കെ പോയിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോ അവര് പ്രത്യേകം അന്വേഷിച്ചായിട്ട് പറയണം. മക്കളോട് പറയണം കേട്ടോ. അപ്പം എല്ലാവരോടും അന്വേഷണം അറിയിക്കുക. എല്ലാവരും സുഖമായിരിക്കട്ടെ, കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിക്കട്ടെ, നല്ല നല്ല ഭാവിയിലേക്ക് അവർ ഉയരട്ടെ. ഗാനം കേട്ടാലോ? ഗാനം കേട്ടാലോ? ശരി. ശകുന്തള എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ, സംഗീതം ജി ദേവരാജൻ.

வெளியுறவுகள். മറവിയിലാണ്ടു പോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവുകൾ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 5 മണിക്ക്.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ,
1: ഹലോ,
0: ആ ഗാനശലാപത്തിലേക്ക്
1: ഹലോ സാർ.
0: സ്വാഗതം.
1: നമസ്കാരം സാർ.
0: നമസ്കാരം, പേര് പറയൂ അങ്ങയുടെ.
1: എന്റെ പേര് ചന്ദ്രൻ. പാലയിൽ നിന്നിരിക്കുന്നത്. പാല വലവൂർ.
0: പാല എവിടെയാണ്?
1: വലവൂർ.
0: വലവൂർ അല്ലേ?
1: ആ
0: അവിടെ റേഡിയോ വെച്ചിരിക്കുകയാണോ?
1: ആ അതെ അതെ.
0: ആ റേഡിയോ വെച്ചിരിക്കുകയാണെങ്കിൽ ഒന്നിലും അല്പം മാറി നിൽക്കും, അല്ലെങ്കിൽ എൻ്റെ ശബ്ദം ഒന്ന് കുറച്ച് വെച്ചോളൂ. ഹലോ
1: ഹലോ.
0: ആ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാം? നമ്മൾ സംസാരിക്കുന്നതും താങ്കൾ സംസാരിക്കുന്നതും തമ്മിൽ ഇങ്ങനെ ഒരു വല്ലാത്തൊരു എക്കോ പോലെ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകാതെ വരും കേട്ടോ. ശരി, എന്തേന്നു ചന്ദ്രൻ?
1: ആ സാർ, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്.
0: ആ എന്നാലും ഒന്നും കൂടെ പറഞ്ഞോളൂ, എന്ത് ചെയ്യുന്നു? ആ നമ്മൾ അന്ന് വെളുപ്പിന് പോകുന്ന കഥയൊക്കെ പറഞ്ഞത് അല്ലേ? രാവിലെ 3 മണിക്കൊക്കെ കഴിച്ചു പോകുന്ന കഥയും ഒക്കെ നമ്മളോട് അന്ന് പങ്കുവച്ചിരുന്നു. ഇപ്പോഴും പോകുന്നുണ്ടോ രാവിലെ? മഴയൊക്കെ അല്ലേ?
1: മഴയുണ്ട്. എല്ലാം
0: അതിലും വെള്ളം വീഴാതിരിക്കാനുള്ള സുരക്ഷ ഇതൊക്കെ വെക്കണം അല്ലേ? ആ പ്ലാസ്റ്റിക് കവറൊക്കെ വെക്കണം അല്ലേ? മഴയത്തൊക്കെ എങ്ങനെയാ രാവിലെ പോകുന്നത്? മഴയൊക്കെ ഒരു വശത്ത് നിൽക്കുമല്ലേ, നമ്മുടെ ജോലി നടക്കണമല്ലോ. മഴയൊക്കെ ഇങ്ങനെ പെയ്തോളും. ചെറിയ മഴ. ഇന്നലെ രാവിലെ നല്ല തണുപ്പൊക്കെ ഉള്ളപ്പോഴത്തേക്കും മറ്റുള്ളവർക്ക്

0: ഇന്നില്ല,
1: ഇന്നലേക്ക് നല്ല
0: ഇപ്പോ
1: മഴയായിരുന്നു അല്ലേ?
0: ഉച്ചയാണ്.
1: ഇന്നലെ
0: ഹലോ.
1: ഇന്നലെ
0: അതെ
1: പകലും
0: അതെ അതെ
1: രാത്രിയൊക്കെ
0: ഇന്ന്
1: നല്ല
0: നല്ല
1: മഴയായിരുന്നു.
0: മഴയായിരുന്നു. അതെ, ഇന്ന് രാവിലെയും നല്ല മഴയായിരുന്നു.
1: മഴ വിശേഷങ്ങളാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങളിൽ ഒന്ന് അല്ലേ?
0: അതെ
1: വീട്ടിലാരൊക്കെ
0: അതെ,
1: വീട്ടിലാരൊക്കെ ഉണ്ട്
0: എഴുന്നേറ്റ് മഴ തുടങ്ങി.
1: വീട്ടിലാരൊക്കെ ഉണ്ട്
0: വീട്ടിലെ അച്ഛനും അമ്മയും ഞാനും, എന്റെ ഭർത്താവും മോനും വെളിയിലാണ്. കുഞ്ഞ് വെളിയിൽ പഠിക്കുന്നു, ചേട്ടൻ വീട്ടിൽ വർക്ക് ചെയ്യുന്നു, അച്ഛനും അമ്മയും ഉണ്ട് കൂടെ. ആ
1: അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
0: സാർ, എനിക്ക് സിനിമയുടെ പേരറിയില്ല, എങ്കിലും
1: പറഞ്ഞോളൂ.
0: ഭാമിനി ഭാമിനി ഗർഭോരു
1: പ്രപഞ്ചശില്പിയുടെ വെറും ഒരു
0: പഞ്ചലോഹത്തിൽ.
1: പഞ്ചലോഹ പ്രതിമയല്ല നീ അല്ലേ? ആദ്യത്തെ കഥ
0: അതെ,
1: എന്ന
0: എനിക്ക്
1: ചിത്രത്തിലേതാണ്,
0: ഗാനത്തിലുള്ള ഒരു പാട്ടാണ്.
1: ആദ്യത്തെ കഥ എന്ന ചിത്രത്തിലേതാണ് ആ ഗാനം കേട്ടോ?
0: ഓക്കെ
1: ആ
0: ഓക്കെ
1: യേശുദാസ്
0: ഓക്കെ ഓക്കെ
1: പാടിയതാണ്.
0: സാർ.
1: ആ
0: അതെ
1: ഗാനത്തിൻ്റെ വരികൾ, വയലാർ, സംഗീതം എം കെ അർജുനൻ.
0: അതെ അതെ
1: ഗാനം
0: ഓക്കെ ഓക്കെ.
1: ആർക്കെങ്കിലും ആർക്കെങ്കിലുമായിട്ട് സമർപ്പിക്കുന്നുണ്ടോ?
0: നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു.
1: പിന്നെ മറ്റ് വിശേഷങ്ങളൊക്കെ?
0: മറ്റു വിശേഷങ്ങൾ
1: അങ്ങനെ അങ്ങനെ
0: പ്രത്യേകിച്ച്
1: വലിയ
0: വിശേഷങ്ങൾ
1: വിശേഷങ്ങളൊന്നുമില്ല. ഊണ
0: പോലെ
1: ഊണ കഴിച്ചോ?
0: ഇല്ലില്ല, ഊണ് കഴിച്ചില്ല. ഇത് തുടങ്ങിയപ്പോൾ തൊട്ടേ ഇതിന് തച്ചിന് കുത്തിയിരുന്ന്
1: ആ ഇതിനിങ്ങനെ എനിക്ക് ആ വാക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താ
0: സാറില്ല, സാറിനോട് സംസാരിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി ഇങ്ങനെ സംസാരം
1: പിന്നെ
0: വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു.
1: അങ്ങനെ ശ്രമിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ, താങ്കളോട് സംസാരിക്കേണ്ട അവസരം നമുക്കും
0: അതെ
1: കിട്ടിയല്ലോ
0: കിട്ടി കിട്ടി.
1: ഇല്ലേ?
0: അതെ
1: അതിന്
0: അതെ
1: ഇടയ്ക്ക്
0: അതെ,
1: ഒരു വാക്ക്
0: അത്
1: എന്തോ പറഞ്ഞ തച്ചിന് കുത്തിയിരുന്നു.
0: അതെ, വേറെ എങ്ങോട്ടും പോകാതെ
1: എങ്ങോട്ടും പോവാതെ മറ്റോ
0: ഇരിക്കുകയായിരുന്നു.
1: അതിൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് ആ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ.
0: കിട്ടുമോ എന്ന് നോക്കുമായിരുന്നു.
1: എന്നാലും കിട്ടിയല്ലോ ഇല്ലേ?
0: അതെ അതെ,
1: നമ്മൾ
0: വളരെ സന്തോഷം, വളരെ
1: കുത്തി
0: സന്തോഷം.
1: പിടിച്ച് വാങ്ങിച്ചു അല്ലേ? പിടിച്ച് വാങ്ങിച്ചു.
0: അതെ അതെ,
1: ശരി
0: കറക്റ്റ്.
1: ശരി. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഈ ഒരു സന്തോഷത്തിൽ ഈ ഒരു ഗാനം കേട്ടാലോ.
0: ശരി ശരി
1: ശരി.
0: ഓക്കേ
1: അപ്പോൾ
0: ഓക്കേ കേൾക്കാം.
1: എല്ലാവരോടും അന്വേഷണം അറിയിക്കുക കേട്ടോ. എല്ലാവർക്കും
0: പറയാം പറയാം
1: നല്ലതുവരട്ടെ.
0: സാർ,
1: ആശംസകൾ. ഗാനം കേൾക്കാം. ആദ്യത്തെ കഥ എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതി, എം കെ അർജുനൻ ഈണം പകർന്ന്, യേശുദാസ് പാടിയ ഗാനം.

0: ഗാനശലാപം തത്സമയ ഫോണിനും ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ, നമസ്കാരം സർ.
0: ആ നമസ്കാരം. പേര് പറയുക.
1: ലൈല, ആലപ്പുഴ.
0: ആലപ്പുഴ
1: കളർകോട് നിന്നാണ്.
0: എവിടെ നിന്നാണ്?
1: കളർകോട്.
0: കളർകോട്.
1: കളർകോട്.
0: ആ കേട്ടു കേട്ടു, കളർകോട്. ശരി ശരി, പറഞ്ഞോളൂ. ഞാൻ തുടക്കത്തിൽ തന്നെ ചോദിക്കട്ടെ, ഏത് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: സാറേ, എനിക്ക് എം ജി സാറിന്റെ പാട്ടാണ് ഇഷ്ടം.
0: ആ
1: സാറിന്റെ കളിപ്പാട്ടത്തിലെ പാട്ടില്ലേ,
0: ആ ചാച്ചിക്കോ ചാച്ചിക്കോ കൊഞ്ചി കൊഞ്ചി കിളിയെ പറന്നു വാ. ആ പാട്ട്
1: എന്റെ കൊച്ചുമോളുടെ ബർത്ത്ഡേ ആണ്.
0: ആ
1: പതിനാലാം
0: തീയതി അല്ലേ. പേരെന്താ കൊച്ചുമോളുടെ?
1: ദേവസേന.
0: ദേവസേന. ആ എത്ര വയസ്സായി ദേവസേനക്ക്?
1: 9 വയസ്സ്.
0: 9 വയസ്സായോ? ഈ പേര് എവിടെന്നാ കിട്ടിയത് ദേവസേന?
1: ദേവസേന എന്ന പേര് ആദിദേവാണ്, മൂത്തത് ആദിദേവാണേ. അപ്പം അവൻ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ.
0: ഞാൻ അതന്നെ ചോദിച്ചത്, ആ സിനിമയിലെ സിനിമയിലെ രാജ്ഞിയുടെയും രാജകുമാരിയുടെയും പേര്.
1: അപ്പൊ ഞങ്ങളുടെ പേര് ആവണി.
0: ആവണി.
1: അപ്പൊ ആവണി വേണ്ട, ആവണി വേണ്ട, ദേവസേന മതി.
0: അങ്ങനെട്ടടുത്ത പേരാണല്ലേ ദേവസേന. വളരെ ആ ചലച്ചിത്രം, ആ ചലച്ചിത്രത്തിന് ശേഷം ഈ പേര് വളരെ എന്താണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ്, ഫേമസ് ആണ് ഈ പേര് ദേവസേന. പക്ഷെ അതിനേക്കാളും കുറെ കൂടെ ഓമനത്വം ഉണ്ട് ആവണി അല്ലേ. ആവണി ആവണി എന്ന് വിളിക്കാറുണ്ടോ മോളെ? അല്ല, നമ്മുടെ ആദിദേവ് സമ്മതിച്ചില്ല അല്ലേ. ആദിദേവ്. ആദിദേവ് എത്ര പഠിക്കുന്നു?
1: ആദിദേവ് 6ാം ക്ലാസ്സിലെ.
0: 6ാം ക്ലാസ്സിലെ കുരുത്തക്കേടായിരിക്കും അല്ലേ. സ്കൂളിൽ പോയിക്കല്ലേ മക്കള്? സ്കൂളിൽ പോയിക്കല്ലേ.
1: രണ്ടുപേരും പോയിരിക്കും. അടുത്ത ഞായറാഴ്ചയാണ്, 14ാം തീയതി ഞായറാഴ്ചയാണ് മോളുടെ ബർത്ത്ഡേ.
0: ശരി, ആയിക്കോട്ടെ. അപ്പോ അയാൾപ്പോ ആകാശവാണിയുടെ എല്ലാവിധ ആശംസകളും മോളെ അറിയിച്ചേക്കും കേട്ടോ. എല്ലാ വിശേഷങ്ങളും അല്ലെ, എല്ലാ ആശംസകളും മോളെ സ്നേഹത്തോടെ അറിയിച്ചേക്കും കേട്ടോ. അപ്പോ ആ അതിന് വേണ്ടിട്ടാണോ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്?
1: നമ്മുടെ ഗീതാ ഗോപാലകൃഷ്ണൻ, ശ്രീലേഖ, ബിന്ദു
0: വരട്ടെ വരട്ടെ വരട്ടെ വരട്ടെ, പേരുകളൊക്കെ വരട്ടെ. ഇവരെല്ലാവരും നമ്മുടെ ആ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എങ്കിലും നമ്മൾ എന്നും കാണുന്ന ആൾക്കാർ സംസാരിക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറയാൻ കാണുമല്ലോ അല്ലേ. തീർച്ചയായിട്ടും. ശരി, എന്നാലും നമുക്കിങ്ങനെ ഒരുപാട് ഇങ്ങനെ വാതോരാതെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇങ്ങനെ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മുടെ സമയവും സന്ദർഭവും ഒന്നും അനുവദിക്കുന്നില്ല. ശരി ശരി,
1: അപ്പൊ വളരെ
0: ആളാണ് ഈ ആള് അല്ലേ. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ശരി ശരി ശരി, അപ്പൊ നമുക്ക് ഏതായാലും ഗാനം ആ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അന്വേഷണം അറിയിച്ചേക്കാം. അപ്പോ പ്രത്യേകിച്ച് നമ്മുടെ ആദിദേവിനോടും ദേവസേനയോടും പ്രത്യേക അന്വേഷണങ്ങൾ അറിയിക്കുക. വീട്ടിലുള്ള
1: രണ്ടുപേരും മീനാക്ഷിയും പാർവതിയും.
0: ആ അപ്പോ ഈ 4 പേരോടും അന്വേഷണം പറഞ്ഞേക്കൂ കേട്ടോ. മീനാക്ഷിയോടും പാർവതിയോടും ആദിദേവിനോടും ദേവസേനയോടും ഒക്കെ അന്വേഷണം പറഞ്ഞേക്കൂ കേട്ടോ. മക്കളൊക്കെ നന്നായിട്ട് പഠിക്കട്ടെ, പഠിച്ച് പഠിച്ച്. നേരത്തെ ഞാനൊരു പ്രിയ ശ്രോതാവിനോട് പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളെല്ലാം വളർന്ന് വലുതായി നമ്മളെ സംരക്ഷിക്കുന്ന രീതിയിൽ അവർ കരുത്തുള്ളവരാകട്ടെ അല്ലേ. ശരി, നടക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. പാട്ട് കേൾക്കാം. ബിച്ചു തിരുമല എഴുതി, രവീന്ദ്രൻ ഈണം പകർന്ന്, എം ജി ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം കളിപ്പാട്ടം.
2: ചാച്ചിക്കോ ചാച്ചിക്കോ ചാച്ചിക്കോ ചാച്ചിക്കോ

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ,
1: ഗാനശലാപം
0: നമസ്കാരം.
1: ഫോണിൻ ചലച്ചിത്ര ഗാന
0: പേര് പറയൂ.
1: സ്വാഗതം.
0: ഹലോ,
1: ആ
0: നമസ്കാരം. പറഞ്ഞോളൂ.
1: പേര് പറയൂ.
0: പ്രകാശ് ആദ്യമായിട്ടാണോ?

0: ഇരിക്കുന്നത്? അല്ല, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് അല്ലേ?
1: വിളിക്കുന്നത്
0: എന്ത് ചെയ്യുന്നു പ്രകാശ്?
1: എന്ത് ചെയ്യുന്നു പ്രകാശ്?
0: വേറെ ജോലി അങ്ങനെ ഒന്നും പോകുന്നില്ല? എവിടെയായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടത്? എന്ത് പറ്റിയതാ? അപ്പൊ വേറെ ഒരിടത്തും പോകാതെ ഇപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലേ? വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്?
1: അപ്പൊ വേറെ ഒരിടത്തും പോകാതെ വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്?
0: ശരി ശരി ശരി. അപ്പൊ ഏത് പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത്? രാഗം താനം പല്ലവിയോ? ആ ഗാനമാണോ കേൾക്കേണ്ടത്? ഈ ഗാനം ആർക്കും സമർപ്പിക്കുന്നുണ്ടോ? ആ ഗാനമാണോ കേൾക്കേണ്ടത്? ആർക്കാണ്? പറഞ്ഞോളൂ.
2: ഈ ഗാനം സമർപ്പിക്കുന്നുണ്ടോ?
0: പറഞ്ഞോളൂ.
2: ഇവരൊക്കെ
0: ആകാശവാണി സുഹൃത്തുക്കളാണ് അല്ലേ? ഇവരൊക്കെ ആകാശവാണി സുഹൃത്തുക്കളാണ്. പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ?
2: വേറെ വിശേഷങ്ങളൊക്കെ കുട്ടനാടിൽ മഴയല്ലേ ദുരിതം തുടങ്ങി.
0: വേറെ വിശേഷങ്ങളൊക്കെ?
2: കുട്ടനാട്
0: മാത്രമല്ല, എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെയാണ്. അതെ, വെള്ളം കയറി അല്ലേ? വെള്ളപ്പൊക്കം ഉണ്ടോ അവിടെ? വെള്ളമൊക്കെ കയറി തുടങ്ങുക? അത്രയ്ക്കുള്ള ഒരു ഇതൊന്നും ആയിട്ടില്ലല്ലോ, മഴയൊന്നും ആയിട്ടില്ലല്ലോ. എന്നാലും മഴ പെയ്യട്ടെന്നേ. മഴ പെയ്ത് നമ്മുടെ ഭൂമിയൊക്കെ ഒന്ന് തണുക്കട്ടെ. എത്ര ഇങ്ങനെ വരണ്ട് കിടക്കുകയല്ലേ നമ്മള്, ചെറിയ മനസ്സിന്ന്. അതാണ് വലിയ പ്രധാനം. ഒന്ന് മഴയൊക്കെ നനഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സൊക്കെ ഒന്ന് തണുത്ത് അല്ലേ? എന്നാലും ഈ മഴയത്ത് കയറി കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാത്ത നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച് നമ്മൾ ഒരു നിമിഷം നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്
2: അല്ലേ?
0: അവരെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കുക. നമ്മൾ മഴയെക്കുറിച്ച് കവിത പറയുകയും നമ്മൾ ലാസ്യഭാവം എന്നൊക്കെ പറയുമെങ്കിലും അതിനോടൊപ്പം ചിന്തിക്കേണ്ടത് മഴ പെയ്താൽ ഭീതിയോടുകൂടി മഴയെ കാണുന്ന ഒരു നമ്മുടെ സഹോദരങ്ങൾ കൂടെ ഉണ്ടെന്നുള്ളതാണ് അല്ലേ? അതും കൂടെ നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ താങ്കൾ പറഞ്ഞില്ലേ കുട്ടനാട് വെള്ളം കയറുന്നൊരു പ്രദേശമാണെന്ന് അങ്ങ് പരാമർശിച്ചില്ലേ? അതുപോലെ തന്നെ അപ്പം ഇതുപോലുള്ള ജീവിത ഇതെല്ലാം ജീവിത യാഥാർത്ഥ്യങ്ങളാണ് അല്ലേ?
2: പിന്നെ
0: യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുക എന്നൊരു സംഭവം കൂടി ഇതിനകത്തുണ്ട്.
2: ഇവിടെ കുട്ടനാട്ടിൽ തന്നെ ഉണ്ട് മഴയെ പിടിക്കുന്ന ആളുകൾ.
0: അതെ അതെ.
2: കാരണം വെള്ളം വന്നു കഴിഞ്ഞാൽ അവർ ഈ പാടശേഖരങ്ങൾ, കൃഷിയുള്ള പാടശേഖരങ്ങളിൽ താമസിക്കുന്നവർക്ക് കുഴപ്പമില്ല, പക്ഷെ കൃഷി ഇല്ലാത്ത പാടശേഖരങ്ങളിൽ താമസിക്കുന്നവരുടെ കാര്യം ദുരിതമാണ്. പാടം കഴിയുമ്പോഴത്തേക്ക് അവരുടെ വീട്ടിൽ വെള്ളം കയറും.
0: അതെ അതെ. ഇപ്പൊ വീടൊന്നും ഇല്ലാത്ത എത്രയോ പേരെ നമ്മൾ പാതവക്കിലൊക്കെ കാണാറുണ്ട് അല്ലേ? അവർക്കൊക്കെ മഴക്കാലം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം ദുരിതമാണ്. ശരി. അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ പറയാൻ തുടങ്ങി നമ്മൾക്ക് അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ
2: അല്ലേ?
0: അതെ, ഇന്ന് പരിസ്ഥിതി ദിനമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഗാനം നമുക്ക് കേട്ടാലോ?
2: ശരി.
0: അപ്പം ഈ ഗാനം പിന്നെ തീർച്ചയായിട്ടും താങ്കളോടൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞ നമുക്ക് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ജീവിതത്തിന്റെ എത്രയോ അനുഭവങ്ങൾ എന്താണ്? ആ, നല്ല കാര്യം. ശരി, അപ്പോൾ ഇനിയും കേൾക്കുക. നമുക്ക് ഗാനം കേട്ടാലോ? എല്ലാവരോടും അന്വേഷണം അറിയിക്കണം കേട്ടോ. ശരി. എന്നാൽ രാഗം താനം പല്ലവി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിൻ്റെ വരികൾ AP ഗോപാലൻ, സംഗീതം MK അർജുനൻ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ. ഹലോ. ആ നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, പറയൂ, പേര് പറയൂ.
1: ആലപ്പുഴ വളവനാടുന്ന് അമ്മിണി തിലകൻ.
0: ആ, നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ടല്ലേ. ആ, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, കുറെ നാളായി. ആ, പേരെന്താണ് അവരുടെയൊക്കെ?
1: എന്റെ പേര് അമ്മിണി.
0: ആ, അത് ഞാൻ കേട്ടു. അടുത്ത ആൾ, അടുത്ത വേറെ ആരുടെയോ ഒക്കെ പേര് പറഞ്ഞു. മോനുണ്ട്, ചെറുമോനുണ്ട് എന്നൊക്കെ പറഞ്ഞു.
1: മോന് രണ്ട് കുട്ടികളുണ്ട്. ആദിഷും ആത്മയെ. ഒമ്പത് മാസം
0: ആദിഷ്, ആദിഷും ആത്മയും.
1: ആത്മയ,
0: ആത്മയ,
1: ആത്മയ,
0: ആത്മയാണോ ഇളയത്? ആത്മയാണോ ഒൻപത് മാസം ആയിന്ന് പറഞ്ഞത്? ഓ, മൂന്നിൽ പഠിക്കണോ? അയ്യോ, മൂന്നാം ക്ലാസ്സിലായില്ലേ? സ്കൂളിൽ പോയിക്കല്ലേ ആള്? സ്കൂളിൽ പോകാൻ, സ്കൂളിലൊക്കെ പോകാൻ ഉത്സാഹമുണ്ടോ?
1: ഇല്ല, അങ്ങനെ പോകുന്നില്ല. അവിടെ ആരും ഇല്ല, വേറെ പോകാൻ ഇവിടെ ആരും ഇല്ല. കുഞ്ഞിനെ നോക്കാന് മോള്, മരുമോള് ജോലിക്ക്.
0: അല്ല, അതല്ല ഞാൻ ചോദിച്ചത്. നമ്മുടെ ആദിഷിന് സ്കൂളിൽ പോകാനൊക്കെ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചത്.
1: അല്ലേ,
0: അപ്പോ നമ്മുടെ നമ്മുടെയൊക്കെ അന്വേഷണം അറിയിച്ചേക്ക് കേട്ടോ. ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? ആ പാട്ടാണ് കേൾക്കേണ്ടത് അല്ലേ. ശരി, അപ്പൊ നമുക്ക് ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ? ഇപ്പോൾ കേട്ട് തുടങ്ങി നമുക്ക് ഗാനം പൂർണ്ണമായിട്ടും കേൾക്കാൻ സാധിക്കും. എല്ലാവരോടും അന്വേഷണം അറിയിക്കുക, ഇനിയും വിളിക്കണം കേട്ടോ. ശരി എന്നാൽ. കഥ ഇതുവരെ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഈ ഗാനത്തിൻ്റെ വരികൾ പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനസല്ലാപം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നിർവഹിച്ചത് ബിജു കോലോത്ത്, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ ഒപ്പം ആര്യ വിജി. അടുത്ത ഗാനസല്ലാപത്തിൽ പാട്ടുകളും വിശേഷങ്ങളുമായി ഒത്തുകൂടാം എന്ന പ്രതീക്ഷയിൽ തൽക്കാലം വിട പറയട്ടെ. സ്നേഹപൂർവം എൻ ജെ ജോഷിലാൽ.

0: മാത്രം മതി. ആരെയും ഒന്നിൽ നിന്നും നീ രക്ഷപ്പെടുത്തുന്നില്ല. പാവനമായ വികാരത്തോടൊപ്പം അതിന് കടകവിരുദ്ധമായ വൃത്തികെട്ട ലജ്ജാകരമായ വികാരത്തെയും എങ്ങനെ വെച്ച് പുലർത്താനാവുന്നു? ഇതിനേക്കാൾ ഭേദം വെള്ളത്തിൽ ചാടി എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ലേ?
1: അപ്പോൾ എല്ലാം നേരെയാകുമോ? എത്ര തവണ ആത്മഹത്യക്ക് ഉരുമ്പെട്ടെന്നു? ഇല്ല, എനിക്കതിന് കഴിയില്ല.
0: നോക്ക്, ഇനിയെങ്കിലും ഇതിനൊരു അന്ത്യം വരുത്താനാകുമോ? നീ ഇങ്ങനെ ശരീരം വിറ്റ് കഴിയേണ്ടവളല്ല.
1: പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നിഷ്കളങ്കരായ അനാഥ കുട്ടികൾ മരണത്തിന്റെ വക്കോളം എത്തിയ ഭ്രാന്തിയെ പോലെ ചുമരിൽ തലയിട്ടടിക്കുന്ന ക്ഷയരോഗിയായ കാതറീന, ഇവരെയൊക്കെ ഞാൻ ഉപേക്ഷിച്ച് പോകണമെന്നാണോ?
0: അല്ല, നിന്റെ വിദ്യാഭ്യാസം, സംസ്കാരം, ഇതൊക്കെ ആവശ്യപ്പെട്ട തൊഴിലാണോ നീ ചെയ്യുന്നത്?
1: ഞാൻ ആത്മാവ് പവിത്രമായി സൂക്ഷിക്കുന്നു, ദൈവത്തിൽ അർപ്പിക്കുന്നു.
0: അപ്പോൾ നീ ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ സോണിയ?
1: ദൈവവിശ്വാസമില്ലായിരുന്നെങ്കിൽ എന്റെ സ്ഥിതി എന്താകുമായിരുന്നു?
0: ശരിയാണ്, പക്ഷെ ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്തു?
1: ഇത്തരം ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുത്, ഇതിന് ഉത്തരം അർഹിക്കുന്നില്ല. ദൈവമെല്ലാം നിർവഹിക്കുന്നു, ദൈവഹിതം നടക്കട്ടെ.
0: അതാണ് നിന്റെ മാർഗം, അതിന്റെ വിശദീകരണം നന്നായി. ഇവളൊരു പരിശുദ്ധയായ വിഡ്ഢി. ഇതെന്താണ്? പുതിയ നിയമത്തിന്റെ റഷ്യൻ പരിഭാഷ. തുകൽ കവറിട്ട പഴയൊരു പതിപ്പ്, വളരെയധികം ഉപയോഗിച്ച് പഴകിയിരിക്കുന്നല്ലോ. അട്ടെ, ഇത് നിനക്ക് എവിടുന്ന് കിട്ടി?
1: വായിക്കാൻ ഒരാൾ കടമായി തന്നതാണ്.
0: ആരാണത്?
1: ലിസവറ്റ. ഞാൻ അവളോട് ആവശ്യപ്പെട്ടിരുന്നു.
0: ലിസവറ്റ, അതിശയകരമായിരിക്കുന്നു. രണ്ടാമതും ആ പേര് ലിസവറ്റ, ഇരട്ടക്കൊലയിലെ അനുജത്തി.
1: അവരെ അറിയുമോ?
0: അറിയും. ഇതിൽ ലാസറിന്റെ കഥ എവിടെയാണ്? ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പ്?
1: ലാസറിന്റെ കഥ ഇപ്പോൾ വായിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്?
0: എവിടെയാണ്? വേദപുസ്തകത്തിൽ എവിടെയാണെന്ന് എനിക്ക് വേണ്ടി ഒന്ന് കണ്ടുപിടിച്ചു തരാമോ സോണിയ?
1: അത് നിങ്ങൾ നോക്കുന്ന ഭാഗത്തല്ല, നാലാമത്തെ സുവിശേഷത്തിൽ.
0: അത് കണ്ടുപിടിച്ച് എനിക്ക് വേണ്ടി ഒന്ന് വായിച്ചു തരാമോ?
2: മൂന്നാഴ്ചക്കുള്ളിൽ അവരെന്നെ ഭ്രാന്താലയത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതിനേക്കാൾ മോശം സ്ഥലത്തെത്തിയില്ലെങ്കിൽ ഞാൻ അവിടെ എത്തിച്ചേരും.
1: നിങ്ങളത് ഇതിനു മുൻപ് വായിച്ചിട്ടില്ലേ?
0: വളരെ മുമ്പ്, വളരെ വളരെ മുമ്പ്. ഞാൻ സ്കൂളിലായിരുന്നപ്പോൾ വായിച്ചിട്ടുണ്ട്.
1: അപ്പോൾ നിങ്ങൾ പള്ളിയിൽ വെച്ച് കേട്ടിട്ടില്ലേ?
0: ഏ, എനിക്ക് അവിടെ പോകുന്ന പതിവില്ല. നീ പോകാറുണ്ടോ?
1: ഇല്ല.
0: അപ്പോൾ നീ നാളെ പിതാവിന്റെ ശവസംസ്കാര ചടങ്ങിന് പോകുന്നില്ലേ?
1: പോകും. കഴിഞ്ഞ ആഴ്ചയും ഞാൻ പള്ളിയിൽ പോയിരുന്നു.
0: ആർക്കു വേണ്ടി?
1: ലിസവറ്റയ്ക്ക് വേണ്ടി.
0: നീയും ലിസവറ്റയും സുഹൃത്തുക്കളായിരുന്നു?
1: അതെ, അവൾ നല്ലവളായിരുന്നു. അവൾ എന്നെ കാണാൻ വരുമായിരുന്നു, പതിവായിട്ടല്ല. കൃത്യമായി വന്ന് കാണാനൊന്നും സാധിക്കുമായിരുന്നില്ല. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ബൈബിൾ വായിക്കാറുണ്ട്, പിന്നെ സംസാരിക്കും. അവൾക്ക് ദൈവത്തെ കാണാൻ സാധിക്കുമായിരുന്നു.
0: ഞാനും വേഗം തന്നെ അന്ധവിശ്വാസിയായി മാറും. വേറെ പുസ്തകം വായിക്കൂ.

0: എന്തിന്? നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ.
1: വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ വായിക്കാൻ പറഞ്ഞത്? ഞാൻ ആവശ്യപ്പെടുന്നു.
0: ബഥാനിയിലെ ലാസറസ് എന്ന പേരുള്ള ഒരാൾ രോഗബാധിതനായി.
1: ഇത് 11-ാം അധ്യായമല്ലേ?
0: അതെ. മാർത്തയുടെയും മറിയയുടെയും അരികിൽ ധാരാളം യഹൂദർ വന്നെത്തി. അവരുടെ സഹോദരന്റെ കാര്യത്തിൽ ആശ്വസിപ്പിച്ചു. ആ സമയത്ത് യേശുദേവൻ വരുന്നുണ്ടെന്നറിഞ്ഞ് മാർത്ത അവനെ സ്വീകരിക്കാനായി ചെന്നു. മാർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇപ്പോഴും അങ്ങ് ദൈവത്തോട് എന്താവശ്യപ്പെടുന്നുവോ അത് ദൈവം തരുമെന്നെനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്ത അദ്ദേഹത്തിന് മറുപടി നൽകി, അവസാനത്തെ ഉയർത്തെഴുന്നേൽപ്പ് ദിനത്തിൽ അദ്ദേഹം എഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വാസമർപ്പിച്ചവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വാസമർപ്പിച്ചു ജീവിക്കുന്നവൻ ഒരിക്കലും മരിക്കില്ല.
1: നീ അത് വിശ്വസിക്കുന്നില്ലേ?
0: വിശ്വസിക്കുന്നു കർത്താവേ. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ ക്രിസ്തുവാണ് അങ്ങെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
1: തുടർന്ന് വായിക്കൂ.
0: 32-ാം ഖണ്ഡിക. അപ്പോൾ യേശുദേവൻ നിന്നിടത്തേക്ക് മേരി വന്ന് അദ്ദേഹത്തെ കണ്ടു. കാൽക്കൽ വീണുകൊണ്ട് വിലപിച്ചു, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അവളുടെ കൂടെ വന്ന മറ്റ് യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശുദേവൻ ചോദിച്ചു, എവിടെയാണ് അവനെ നിങ്ങൾ മറവ് ചെയ്തത്? അവർ അദ്ദേഹത്തോട് പറഞ്ഞു, വരൂ കാണാം. അവരിൽ ചിലർ അഭിപ്രായപ്പെട്ടു, അന്ധർക്ക് കാഴ്ച നൽകിയ ഈ മനുഷ്യന് അവരെ മരിക്കാതെ നോക്കാമായിരുന്നില്ലേ?
1: സോണിയ, ഞാൻ ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കാൻ കൂടിയാണ് ഇങ്ങോട്ട് വന്നത്.
0: പറയൂ, ഞാൻ കേൾക്കാം.
1: ഇന്ന് ഞാൻ എന്റെ കുടുംബം ഉപേക്ഷിച്ചു, എന്റെ അമ്മയെയും അനിയത്തിയെയും. അവരെ ഇനി കാണാൻ പോകുന്നില്ല. അവരുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു.
0: എന്തുകൊണ്ട്?
1: എനിക്കിപ്പോൾ ആകെ അവശേഷിച്ചിരിക്കുന്നത് നീ മാത്രമാണ്. നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം. ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. നാം ഇരുവരും ശപിക്കപ്പെട്ടവർ, ഹതഭാഗ്യർ. അതുകൊണ്ട് നമുക്കൊരേ മാർഗത്തിലൂടെ ഒന്നിച്ച് മുന്നോട്ട് നീങ്ങാം.
0: നമ്മൾ എങ്ങോട്ട് പോകാനാണ്?
1: എനിക്കും അതറിയില്ല. നമുക്ക് യാത്ര ചെയ്യേണ്ടത് ഒരേ പാതയിലൂടെയാണെന്ന് മാത്രം എനിക്കറിയാം. മറ്റൊന്നും അറിയില്ല.
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 38-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, സോണിയ, നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 9495563321, മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി 8 ജൂൺ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളി ഏജൻസീസ്.

0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ഇന്നാദ്യം മിഴിരണ്ടിലും എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയത്. വരികൾ വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം രവീന്ദ്രൻ.

യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രഘുകുമാർ, ചിത്രം മായാമയൂരം.

ചമയം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ജോളി എബ്രഹാമും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

കൊട്ടുകളിക്കണ കടലിൻ കുട്ടികൾ അക്കരമൊത്തു കണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം സാഗര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃതത്തെ ക്കിടി നാട്ടിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികൾ അക്കരെ മുത്തുകണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട്

ഗാനോപഹാരത്തിലേനി എസ് രമേശൻ നായർ വരികളെഴുതി എസ് പി വെങ്കടേഷ് ഈണം പകർന്ന ഗാനമാണ് ആദ്യത്തെ കൺമണി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത്.

യേശുദാസും പി വി പ്രീതയും പാടിയ ഗാനമാണിനി. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് വിദ്യാസാഗർ. ദേവദൂതൻ എന്ന ചിത്രം.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന ഗാനം കേൾക്കാം. ഡ്രീംസ് എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രനും ഗായത്രിയും പാടിയത്.

സുജാത പാടിയ ഗാനം കേൾക്കാം. എസ് രമേശൻ നായരുടെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്നത്. ചിത്രം വെള്ളി നക്ഷത്രം.

ചതിക്കാത്ത ചന്തു എന്ന ചിത്രത്തിനു വേണ്ടി ജോത്സ്നയും ബാലുവും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന സന്തോഷ് വർമ്മ, സംഗീതം അലക്സ് പോൾ.

ഗാനോപഹാരത്തിൽ അടുത്തത് റോബിൻഹുഡ് എന്ന ചിത്രത്തിനു വേണ്ടി ബിന്നി ദയാൽ, അച്ചു, സുചിത്ര എന്നിവർ ചേർന്ന് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്ന ഗാനം.

അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് ബിജിപാൽ ഈണം പകർന്ന ഗാനമാണ് ഗാനോപഹാരത്തിലിനി. മിന്നാമിന്നിക്കൂട്ടം എന്ന ചിത്രത്തിനു വേണ്ടി അഫ്സൽ, സുജാത, ഗണേഷ് സുന്ദരം, രഘുറാം എന്നിവർ പാടിയത്.

ഹരിഹരനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഇളയരാജ ഈണം പകർന്നത് കഥ തുടരുന്നു എന്ന ചിത്രത്തിനു വേണ്ടി.

0: ലീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ലീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം നാരായണി ഗോപൻ, മിഥുൻ ജയരാജ് എന്നിവർ പാടിയത്. വരികൾ മഞ്ജു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ, ചിത്രം മിന്നൽ മുരളി.

പവിത്രം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ ONV കുറുപ്പ്, സംഗീതം ശരത്.

കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സിന്ധുവും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ചുനക്കര രാമൻകുട്ടി, സംഗീതം നൽകിയത് ശ്യാം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 ഇടവം 22, ശകവർഷം 1948 ജ്യേഷ്ഠം 15, 2026 ജൂൺ മാസം 5 തീയതി വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30:46. എഫ് എം ബാൻഡിൽ 101.4 MHz ഇന്നലെയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചോദ്യോത്തരവേളയാണ്. മത്സ്യങ്ങളില്ലാത്ത ഒരു കടലുണ്ട്, ഏതാണ് ആ കടൽ? ഇതായിരുന്നു ഇന്നലത്തെ ചോദ്യം. ഇതിന്റെ ഉത്തരം ചാവുകടൽ അഥവാ റെഡ് സീ ആണ് മത്സ്യങ്ങളില്ലാത്ത കടൽ. ഉപ്പിന്റെ അളവ് വളരെ കൂടുതലുള്ളതുകൊണ്ടാണ് മത്സ്യങ്ങൾക്കോ മറ്റ് ജലജീവികൾക്കോ ഈ വെള്ളത്തിൽ ജീവിക്കുവാൻ കഴിയാത്തത്. ഇനി ഇന്നത്തെ ചോദ്യം. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ചോദ്യം ഇതാണ്, ലോക പരിസ്ഥിതി ദിനത്തിന് നേതൃത്വം നൽകുന്ന സംഘടന ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇന്ന് വൈകുന്നേരം 5:55 രാത്രി 7:58 കേൾക്കാവുന്നതാണ്. ചോദ്യമൊരിക്കൽ കൂടി, ലോക പരിസ്ഥിതി ദിനത്തിന് നേതൃത്വം നൽകുന്ന സംഘടന ഏത്?

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എം ജി ശ്രീകുമാറും സംഘവും പാടിയത്, ചിത്രം എ ഓട്ടോ. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

ശുഭയാത്ര എന്ന ചിത്രത്തിനു വേണ്ടി പി കെ ഗോപി രചിച്ച ജോൺസൺ ഇണം പകർന്ന് ജി വേണുഗോപാലും ചിത്രയും പാടിയത്.

ചലച്ചിത്രഗാനങ്ങളിൽ ഇനി തൂവൽ സ്പർശം എന്ന ചിത്രത്തിനു വേണ്ടി ഔസേപ്പച്ചൻ ഇണം പകർന്ന ഒരു ഗാനം കേൾക്കാം. പാടിയത് ഉണ്ണിമേനോനും സംഘവും. ഗാനരചന കൈതപ്രം.

0: കൂടെ കവിളിനകളിൽ അരുണിമ തിരയിലകിയ ലയഗതികളിൽ ഒഴുകിരു മണിനിരതൻ മനരതിയിൽ സുമഹൃദയ ഹിമകര സുഖരാഗധാരയാടിയാടി.
1: എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം നമ്പർ 20 മദ്രാസ് മെയിൽ. ഗാനശില്പികൾ ഷിബു ചക്രവർത്തി, ഔസേപ്പച്ചൻ.

0: മലയാള ചലച്ചിത്രഗാനങ്ങൾ ഇനി 7:45 കേൾക്കാം.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: അടുത്ത പരിപാടി ഹിന്ദി പാഠം അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി, സമയം 5 മണി. ഇനി ഹിന്ദി പാഠത്തിന്റെ നേരമാണ്.
2: ഈ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആയി ആപ് സുൻതേ ഹേ ഹിന്ദി പാഠ്. ശിക്ഷക് ഹേ ഭാസ്കരൻ കെ നീലേശ്വർ. ഛാത്രായേ ഹേ പാർവതി ഓർ ശിവങ്കരി.
3: നമസ്തേ ബച്ചോ.
4: നമസ്തേ അധ്യാപക ജി.
3: ധന്യവാദ്. ആപ് ദോനോ കെ നാം ബതായിയേ?
4: മേം പാർവതി ഹും.
5: മേം ശിവങ്കരി ഹും.
3: ടീക് ഹേ. ആജ് ഹം ദസ്വീ കക്ഷാ കേ ഗലീലിയോ ശീർഷക് പാഠ് പഠിനേ ജാ രഹേ ഹേ. ഇന്ന് നമ്മൾ 10-ാം ക്ലാസ്സിലെ ഗലീലിയോ എന്ന പേരിലുള്ള പാഠമാണ് പഠിക്കാൻ പോകുന്നത്. കെ ആപ് ഗലീലിയോ കെ ബാരേ മേ സുനാ ഹേ?
4: സുനാ.
3: ടീക് ഹേ. ഗലീലിയോ ഗലീലി ഇറ്റലി കെ എക് മഹാൻ ഖഗോൾ ശാസ്ത്രി ഭൗതിക വിജ്ഞാനി ഔർ ഗണിതജ്ഞ തേ ഉൻഹേ ആധുനിക വിജ്ഞാൻ കാ ജനക് കഹാ ജാതാ ഹേ. അതായത് ഗലീലിയോ ഇറ്റലിയിലെ ഒരു അസ്ട്രോളജർ, ഖഗോൾ ശാസ്ത്രി, അതുപോലെ ഗണിതജ്ഞ. ഗണിതജ്ഞ ക മത്തലബ് മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. അദ്ദേഹത്തെ എന്തായി അറിയപ്പെടുന്നു? ആധുനിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ആധുനിക വിജ്ഞാൻ കാ ജനക് കഹാ ജാതാ ഹേ. ഗലീലിയോ കൈസേ കഹാ ജാതാ ഹേ? ശിവങ്കിരി ബതായേ.
5: ഗലീലിയോ ആധുനിക വിജ്ഞാൻ കാ ജനക് കഹാ ജാതാ ഹേ.
3: ഉൻഹോനെ ദൂരദർശി കാ വികാസ് കിയ ഔർ ബൃഹസ്പതി കെ ചന്ദ്രമാവോം കി ഖോജ് കി. ദൂരദർശി കാ മത്തലബ് ഹേ ടെലിസ്കോപ്പ്. ടെലിസ്കോപ്പ് കാ വികാസ് കിസ്നെ കിയ ബതായേ പാർവതി?
4: ഗലീലിയോ ഗലീലി.
3: ഗലീലിയോ ഗലീലിയനെ കിയ. അച്ഛാ, അബ് ഹം പാഠ് ശുരു കരേംഗേ. ഗലീലിയോ പാഠ് കെ ലേഖക ക നാമ്യേ ശ്രീ ശുക്രാചാര്യ. ഈ പാഠത്തിന്റെ ലേഖകൻ ആരാണ്?
5: ശ്രീ ശുക്രാചാര്യ.
3: ശ്രീ ശുക്രാചാര്യ. ശ്രീ ശുക്രാചാര്യക്ക അസലി നാം കൃഷ്ണമേനോൻ ഹേ. ഉൻക ജന ബീഹാർ കെ പട്നാമേ ഹുവ. ശ്രീ ശുക്രാചാര്യക്ക അസലി നാം ക്യാ ഹേ പാർവതി?
4: കൃഷ്ണമേനോൻ
3: ഹേ. ഹമാരാ സുക്കരാത് ബച്ചോ കെ ലിയേ ഗലീലിയോ, ബച്ചോ കെ ലിയേ ഡാർവിൻ, അബ് ഉസേ ലഗാ ജൈസേ ചാന്ദ് ബി ഉസ്കേ സാത് സാത് ഉത്തർ രഹാ ഹേ. ഇത്ര തക് പാർവതി പട്ടിയേ.
4: ആജ് സേ കരീബ് 400 സാൽ പഹലേ കി ബാത് ഹേ. പൂർണമാസി കി ഏക് രാത് തി 12 സാൽ കാ ഏക് ലഡ്ക ചാന്ദ് കോ ദേഖ്തേ ഹുയേ ഏക് പഹാഡി പർ ചട് രഹാ താ. ഉസേ ലഗാ കി ചാന്ദ് ബി ഉസ്കേ സാത് സാത് ചട് രഹാ ഹേ. ഉസേ ബഡാ മസാ ആയാ. കുച്ച് ദേർ ബാദ് വഹ് ചാന്ദ് ദേഖ്തേ ഹുയേ ഉത്തർനേ ലഗാ. അബ് ഉസേ ലഗാ ജൈസേ ചാന്ദ് ബി ഉസ്കേ സാത് സാത് ഉത്തർ രഹാ ഹേ.
3: അബി ഹംകോ ഇസ്കാ മലയാളം പരിഭാഷ ദേഖേഗാ. അതായത് ഏകദേശം 400 വർഷം മുൻപത്തെ കാര്യമാണ്. അതൊരു പൗർണമി രാത്രിയായിരുന്നു. 12 വയസ്സുകാരനായ ഒരു കുട്ടി ചന്ദ്രനെ നോക്കിക്കൊണ്ട് ഒരു കുന്നിൻ മുകളിലേക്ക് കയറുകയായിരുന്നു. ചന്ദ്രനും തന്നോടൊപ്പം മുകളിലേക്ക് വരുന്നു എന്ന് അവന് തോന്നി. അവന് വലിയ സന്തോഷമായി. കുറച്ചു നേരം കഴിഞ്ഞ് അവൻ ചന്ദ്രനെ നോക്കിക്കൊണ്ട് താഴേക്കിറങ്ങാൻ തുടങ്ങി. അപ്പോൾ ചന്ദ്രനും തന്നോടൊപ്പം താഴേക്കിറങ്ങുകയാണെന്ന് അവന് തോന്നി. അഭിയം ഈസ് പാരാക്കെ കുച്ച് കഠിൻ ശബ്ദം കെ അർത്ഥ ദേക്കേങ്കെ. പൂർണമാസിക്ക് രാത് ക മത്തലബ് ഹേ ഫുൾ മൂൺ നൈറ്റ്, വെളുത്ത വാവ് രാത്രി. പഹാടി, പഹാടിക്ക മത്തലബ് ക്യാ ഹേ ശിവാംഗി?
5: പഹാടി, മൗണ്ടൻ,
3: പർവ്വത്. ചട്ടിന്റെ, ചട്ടിനക്ക മത്തലബ് ഹേ
5: കയറുക,
3: ടു ക്ലൈംബ്. ചട്ടിനക്ക വിലോമ ശബ്ദ പദാ ഹേ ചട്ടിനേക്ക ഓപ്പോസിറ്റ്. ചട്ടിനേക്ക വിലോമ ശബ്ദ ഹേ
5: ഉതർന,
3: ഉതർന. ടീക്ക് ബഹുത്ത് അച്ഛ. നസർ, നസർ ക മത്തലബ് ക്യാ ഹേ ദൃഷ്ടി. മസാന,
5: ടു എൻജോയ്,
3: എൻജോയ്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് മൈ പടുങ്ക. ഉസ്നെ സോച്ചാക്കി കഹി ഐസാ തോ നെഹി കി ചാന്ദ് അപ്പിനി ജഗ പർ സ്ഥിർ ഹേ ഔർ മേരി നസറോ ഹി ധോക്ക ഖാ രഹി ഹേ ലേക്കിൻ വ ബിനാ സബൂത് കെ കുച്ച് നെഹി സ്വീകാർത്താ താ. അഭി പഠിയേ.
5: ഉസ്നെ സോച്ചാ കി കഹി ഐസാ തോ നെഹി കി ചാന്ദ് അപ്നി ജഗ പർ സ്ഥിർ ഹേ ഔർ മേരി നസറോ കി ധോക്കാ ഖാ രഹി ഹേ ലേക്കിൻ വോ ബിനാ സബൂത് കെ കുച്ച് നെഹി സ്വീകാർത്താ താ.
3: ഇസ്കാ മലയാളം പരിഭാഷ ദേക്കേഗാ. ചന്ദ്രൻ അതിന്റെ സ്ഥാനത്ത് സ്ഥിരമായിരിക്കുകയാണോ അതോ തന്റെ കണ്ണുകളുടെ ഭ്രമമാണോ എന്ന് അവൻ ചിന്തിച്ചു. പക്ഷേ തെളിവില്ലാതെ അവൻ ഒന്നും അംഗീകരിച്ചിരുന്നില്ല. അഭി കുച്ച് കഠിൻ ശബ്ദം കെ അർത്ഥ ദേക്കേങ്കെ. ധോക്കാക്കാന ക്യാമത്തലമിയെ ധോക്കാക്കാന ഭ്രമിത് ഹോന സബൂത്.

0: बिना सबूत, बिना सबूत का मतलब है बिना एविडेंस, തെളിവൊന്നുമില്ലാതെ, ബിനാ എവിഡൻസ്, സബൂത്ത് എവിഡൻസ്, സ്വീകാരണ, സ്വീകാരണ ടു ആക്സെപ്റ്റ്, അംഗീകരിക്കുക. ടീക്ക് സ്ഥിർ കാ മത്തലബ് ക്യാ ഹേ പാർവതി പദായ സ്ഥിർ, സ്ഥിർ കാ മത്തലബ് ഹേ സ്റ്റേബിൾ, സ്ഥിർ കാ വിലോമ ശബ്ദ പദാ ഹേ അബദായ അസ്ഥിർ,
1: അസ്ഥിർ,
0: സ്ഥിർ കാ വിലോമ ശബ്ദ ഹേ അസ്ഥിർ. വ്യാകരണ പോയിന്റ് മൈ പഠുങ്ക. ഉസ്നെ അപ്നേ ദോസ്ത് കോ ബുലായ ഔർ ഉസേ പഹാഡി പർ ചട്ടിനെ കോ കഹ और खुद उधरने लगा. उसके दोस्त ने कहा, चांद तो मेरे साथ साथ चल रहा था, जबकि लड़के को लग रहा था कि चांद उसके साथ उतर रहा था. उसने नतीजा निकाला कि चांद स्थिर है, उसका चटना उतरना हमारी नसरों का धोखा है. उस लड़के का नाम गैलीलियो था और ये घटना इटली में घटी थी. शिवंगिरी पट्टी है.
1: उसने अपने दोस्त को बुलाया और उसे पहाड़ी पर चढ़ने को कहा और खुद उतरने लगा. उसके दोस्त ने कहा, चांद तो मेरे साथ साथ चढ़ रहा था, जबकि लड़के को लग रहा था कि चांद उसके साथ उतर रहा था. उसने नतीजा निकाला कि चांद स्थिर है, उसका चढ़ना उतरना हमारी नजरों का धोखा है. उस लड़का का नाम गैलीलियो था और ये खड़ना इटली में खड़ी थी.
0: कुछ कठिन शब्दों के अर्थ पूछेगा. खुद का मतलब क्या है?
1: സ്വയം,
0: സ്വയം. ഘടന, സംഭവം, ഇൻസിഡന്റ്. നസറോം കാ ധോക്കാ കാ മത്തലബ് ക്യാ ഹേ? നസറോം കാ ധോക്കാ ദേനാ
1: ഇല്യൂഷൻ,
0: ഇല്യൂഷൻ. ഇസ്കോ നസറോം കാ ധോക്കാ കഹതേ ഹേ. അബ് ഇസ് സവാൽ കാ ഉത്തർ ദീജിയേ. അബി ഹംകോ ഏക് സവാൽ ദേക്കേഗാ ഔർ സവാൽ ഔർ ഉസ്കാ ഉത്തർ ദേക്കേഗാ. ഛോട്ടാ ഗലീലിയോ പഹാഡി പർ ചാന്ദ് കോ ദേഖ്കർ ക്യാ സോച് രഹാ ഥാ ഔർ ഉസ്നേ ക്യാ നിഷ്കർഷ് നികാലാ. കൊച്ചു ഗലീലിയോ കുന്നിന് മുകളിൽ ചന്ദ്രനെ കണ്ടപ്പോൾ എന്താണ് ചിന്തിച്ചത്? അവന്റെ നിഗമനം എന്തായിരുന്നു? ശിവാംഗി ബതായി. ചോട്ട ഗലീലിയോ പഹാടി പർ ചാന്ദ് കോ ദേഖ്കർ ക്യാ സോച് രഹാ ഥാ ഔർ ഉസ്നേ ക്യാ നിഷ്കർഷ് നികാല. ഗലീലിയോനെ പഹാടി പർ ചട്ടിനെ ഔർ ഉതർത്തെ ഹുയെ ദേഖാ കി ചാന്ദ് ബി ഉസ്കേ സാത്ത് ഊപ്പർ നീച്ചേ ഹോ രഹാ ഹേ. ഉസ്നെ സോച്ചാ കി യേ ഉസ്കി നസറോ കാ ധോക്കാ ഹേ और इसे साबित करने के लिए दोस्त की मदद ली. उसने निष्कर्ष निकाला कि चांद स्थिर है और उसका चटना उतरना हमारी नजरों का धोखा है. समझ में आया?
1: समझिए.
0: അതായത് ചന്ദ്രൻ സ്ഥിരമാണെന്നും അതിന്റെ കയറ്റവും ഇറക്കവും നമ്മുടെ കണ്ണുകളുടെ തെറ്റിദ്ധാരണയാണെന്നും അവൻ ഊഹിച്ചു. ആ കുട്ടിയുടെ പേര് ഗലീലിയോ എന്നായിരുന്നു. ഈ സംഭവം നടന്നത് ഇറ്റലിയിലായിരുന്നു. उसका मतलब ഗലീലിയോ का जन्म कहां हुआ था? इटली में. अभी नेक्स्ट पॉइंट पड़ेगा. कुछ दिनों बाद गैलीलियो को उसके पिता ने डॉक्टरी पढ़ने के लिए भेज दिया, मगर वह तो वैज्ञानिक बनना चाहता था. उसने अपने आप विषय बदल लिए. शिवंगरी पट्टी.
1: कुछ दिनों बाद गैलीलियो को उसके पिता ने डॉक्टरी पढ़ने के लिए भेज दिया, मगर वो तो वैज्ञानिक बनना चाहता था. उसने अपने आप विषय बदल लिए.
0: അതായത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗലീലിയോയെ അവന്റെ അച്ഛൻ ഡോക്ടർ പഠനത്തിന് അയച്ചു. പക്ഷേ അവനൊരു ശാസ്ത്രജ്ഞനാകാനായിരുന്നു ആഗ്രഹം. അവൻ സ്വയം പഠന വിഷയം മാറ്റി. അഭി കഠിൻ ശബ്ദം കെ അർത്ഥ ദേഖെങ്കെ. വൈജ്ഞാനിക്, വൈജ്ഞാനിക മത്തലബിക്കാഹേ ബതായിയേ പാർവതി. സോർസെ ബതായിയേ.
2: സയന്റിസ്റ്റ്,
0: ശാസ്ത്രജ്ഞൻ. വിജ്ഞാൻ കമത്തലബിക്കാഹേ? വിജ്ഞാൻ,
2: സയൻസ്,
0: സയൻസ്. വിജ്ഞാൻ, സയൻസ്, വൈജ്ഞാനിക്ക്
2: സയന്റിസ്റ്റ്.
0: സയന്റിസ്റ്റ് അപ്പിനെ സ്വന്തമായി, സ്വന്തമായി തീരുമാനമെടുത്തു. ബദല്ലേന,
1: മാറ്റുക,
0: മാറ്റുക, ടു ചേഞ്ച്. അഭി സവാൽക്ക് ജവാബ് ദേക്കേക. ഗലീലിയോക്ക് പിത ഉസേ ക്യാ പഠാന ചാത്തേത്തെ അവർ ഗലീലിയോ ക്യാ ബന്ന ചാത്താത്ത. ഗലീലിയോയുടെ പിതാവ് അവനെ എന്ത് പഠിപ്പിക്കാനാണ് ആഗ്രഹിച്ചത്? ഗലീലിയോ എന്താകാനാണ് ആഗ്രഹിച്ചത്?
1: गैलीलियो के पिता उसे डॉक्टरी पढ़ाना चाहते थे, लेकिन गैलीलियो वैज्ञानिक बनना चाहता था.
0: अच्छा, बहुत अच्छा. वह बिना सबूत के कुछ नहीं स्वीकारता था. लड़के के इस मनोभाव पर अपनी राय प्रकट करे. അതായത് അവൻ തെളിവില്ലാതെ ഒന്നും അംഗീകരിച്ചിരുന്നില്ല. ആൺകുട്ടിയുടെ ഈ മനോഭാവത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്താണ് അഭിപ്രായം സുനിയെ? ചോട്ടെ ഗലീലിയോ കാ യേ മനോഭാവ് കി വ ബിനാ സബൂത് കെ കുച്ച് നീ സ്വീകാർത്ഥാത്ത ഉസ്കി വൈജ്ഞാനിക് സോച് ഔർ സത്യ കെ പ്രതി അടൂട്ട് നിഷ്ഠാ കോ ദർശാത്ത ഹേ. वह केवल देखी सुनी बातों पर विश्वास करने के बजाय प्रत्यक्ष प्रमाण और तर्कों के आधार पर ही किसी निष्कर्ष पर पहुंचना चाहता था। यही गुण उसे एक अच्छा वैज्ञानिक बनाता है। ठीक है,
1: ठीक हूँ।
0: वह बिना सबूत के कुछ नहीं स्वीकारता था। लड़के के इस मनोभाव पर अपनी राय प्रकट करें, बताइए शिवंगरी।
1: छोटे गलीलियो का ये मनोभाव कि वो बिना सबूत के कुछ नहीं स्वीकारता था, उसकी वैज्ञानिक सोच और सत्य के प्रति अटूट निष्ठा को दर्शाता है। वो केवल देखी सुनी बातों पर विश्वास करने के बजाय प्रत्यक्ष प्रमाण और तर्कों के आधार पर ही किसी निष्कर्ष पर पहुंचना चाहता था।
0: यही गुण उसे एक सच्चा वैज्ञानिक बनाता है।
1: यही गुण उसे एक सच्चा वैज्ञानिक बनाता है।
0: ठीक है बच्चों, आज की कक्षा के लिए इतना ही है, कल मिलेंगे।
2: धन्यवाद अध्यापक जी।
0: धन्यवाद।
3: अभी तक आप सुन रहे थे हिंदी पाठ। अध्यापक थे भास्करन के नीलेश्वर, छात्राएं थी पार्वती और शिवंगरी। इसी के साथ आज का हिंदी पाठ यहीं समाप्त होता है। नमस्कार।

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. കാഴ്ച വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കോട്ടയം ഒളശ സർക്കാർ അന്ധവിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. 2026-27 അധ്യയന വർഷം 1 മുതൽ 10 വരെ ക്ലാസുകളിലേക്ക് ജൂൺ 30 വരെ പ്രവേശനം ലഭിക്കുന്നതാണ്. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് 1-ാം ക്ലാസ്സിലേക്കും സാധാരണ സ്കൂളുകളിൽ പഠിക്കുന്ന കാഴ്ച പരിമിതരായ കുട്ടികൾക്ക് TC യുടെ അടിസ്ഥാനത്തിൽ അതാതു ക്ലാസുകളിലേക്കും പ്രവേശനം നൽകുന്നതാണ്. പഠനം, ഭക്ഷണം, വൈദ്യസഹായം, യൂണിഫോം എന്നിവ തികച്ചും സൗജന്യമാണ്. സാധാരണ സിലബസിന് പുറമെ സംഗീതം, ഉപകരണ സംഗീതം, പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള കമ്പ്യൂട്ടർ, ബ്രെയിൽ, കൈത്തൊഴിൽ, മൊബിലിറ്റി ആൻഡ് ഓറിയന്റേഷൻ, ഡെയിലി ലിവിംഗ് സ്കിൽ തുടങ്ങിയവയിൽ പരിശീലനം നൽകുന്നതാണ്. താൽപ്പര്യമുള്ള രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനിപ്പറയുന്ന വിലാസത്തിലോ ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. വിലാസം: ഹെഡ്മാസ്റ്റർ സർക്കാർ അന്ധവിദ്യാലയം, ഒളശ PO, കോട്ടയം. ഫോൺ നമ്പർ 95-44-118-933. നമ്പർ ഒരിക്കൽ കൂടി: 95-44-118-933. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി സംരക്ഷണം എന്നത് ഈ ദിനാചരണത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നാണ്. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് മനുഷ്യന് മാത്രം ഇവിടെ സുഖമായി ജീവിക്കുവാൻ സാധിക്കുമോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. പരിസ്ഥിതിയുടെ ആരോഗ്യം തന്നെയല്ലേ മനുഷ്യൻ്റെയും ആരോഗ്യത്തിന് നിദാനമാകുന്നത്? മാറി മാറി വരുന്ന കാലാവസ്ഥയും വർദ്ധിച്ചു വരുന്ന മലിനീകരണവും ഇന്ന് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് വലിയൊരു ഭീഷണി തന്നെയാണ്. നാം ശ്വസിക്കുന്ന വായുവും കഴിക്കുന്ന ഭക്ഷണവും കുടിവെള്ളവുമെല്ലാം തന്നെ പ്രകൃതിയുടെ വരദാനങ്ങളാണ്. എന്നാൽ ഇവയെല്ലാം മലീമസമായാലോ അത് നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവും എന്നത് സുനിശ്ചിതമാണ്. ഈ ദിനാചരണത്തിന്റെ പ്രമേയത്തെ ആസ്പദമാക്കി ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
3: റേഡിയോ ഹെൽത്തിലെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്കായി ഭാവിക്കായി പ്രയത്നിക്കാം എന്നതാണ് 2026 ലോക പരിസ്ഥിതി ദിന പ്രമേയം. June 5 ആണ് ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ അത് കാലാവസ്ഥാ മാറ്റത്തിന് കാരണമാകും. കാലാവസ്ഥാ മാറ്റമുണ്ടായാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക, അതിനെ ചെറുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നതാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാലാവസ്ഥാ മാറ്റം എന്താണ്? ഭൂമിയുടെ താപനില ഉയരുകയും മഴ, കാറ്റ്, കാലാവസ്ഥാ രീതികൾ എന്നിവയിൽ ദീർഘകാല മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് കാലാവസ്ഥാ മാറ്റം, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച്. ലോകമെമ്പാടുമുള്ള അതിശക്തമായ ചൂടിൻ്റെയും ഉഷ്ണതരംഗങ്ങളുടെയും ദൈർഘ്യവും തീവ്രതയും വർദ്ധിക്കുന്നതുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം വളരെ വേഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കാരണം അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുന്നതിനും മഴയുടെ അളവ് വ്യത്യാസപ്പെടുന്നതിനും മഴക്കാലവും വേനൽക്കാലവും മുറുതെറ്റി വരുന്നതിനും കാരണമാകുന്നു. ഇത്തരം വ്യത്യാസങ്ങൾ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നു. ആദ്യമായിട്ട് അമിതമായ ചൂട് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആഗോള താപനില ഉയരുമ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുന്ന സംവിധാനം കൂടുതൽ കൂടുതൽ പ്രവർത്തനരഹിതമാവുകയും ഗുരുതരവും അപ്രതീക്ഷിതവുമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. വിയർപ്പ് അല്ലെങ്കിൽ രക്തക്കുഴലുകളുടെ വികാസം വഴി ശരീരത്തിന് സ്വയം തണുപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ ചൂടുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കൂടുതൽ വഷളാകുന്നു. ആദ്യം തന്നെ നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു. അത് കഴിയുമ്പോഴേക്കും ചൂടുകൊണ്ടുള്ള ക്ഷീണം, അമിതമായ വിയർപ്പ്, തലകറക്കം, ക്ഷീണം, പോക്കാനം, വേഗത്തിലുള്ള നാഡിമിടിപ്പ് എന്നിവയാണ് ഇതിൻ്റെ സവിശേഷതകൾ. വീണ്ടും ചൂടിൽ സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ഹീറ്റ് ബേൺസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചൂടുകൊണ്ടുള്ള പൊള്ളൽ. വീണ്ടും കൂടിയ ചൂട് ഏൽക്കുകയാണെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് തന്നെ ഉണ്ടാകാം. ഏറ്റവും കഠിനമായ താപസംബന്ധമായ അസുഖമാണിത്. ശരീരത്തിൻ്റെ താപനില നിയന്ത്രണം പൂർണ്ണമായും പരാജയപ്പെടുന്നതിനാൽ ശരീരത്തിൻ്റെ താപനില 105 ഡിഗ്രി സെൽഷ്യസ് കവിയാൻ കാരണമാകും. ജീവൻ അപകടപ്പെടുത്തുന്ന ഒരവസ്ഥയാണിത്. ഇത് അബോധാവസ്ഥ, ആശയക്കുഴപ്പം, അപസ്മാരം, അവയവങ്ങളുടെ പരാജയം എന്നിവയിലേക്ക് നയിച്ചേക്കാം. മരണവും സംഭവിക്കാം. ഇതിനു പുറമെ ജീവിതശൈലി രോഗങ്ങളുടെ സങ്കീർണമാകലും ഇതുമൂലം ഉണ്ടാകാം. അമിതമായ ചൂട് ഹൃദയത്തെയും വൃക്കകളെയും ബുദ്ധിമുട്ടിക്കുന്നു. ഇത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ആസ്മ, പ്രമേഹം, ഗുരുതരമായ വൃക്ക തകരാറുകൾ തുടങ്ങി വിട്ടുമാറാത്ത പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. അപകട സാധ്യത കൂടുതലുള്ളവർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ വയോജനങ്ങൾ, കുട്ടികൾ, ഗർഭിണികൾ, ദീർഘകാല രോഗമുള്ളവർ, പുറം ജോലിക്കാർ എന്നിവരാണവർ. ഇനി പൊതുജനങ്ങൾ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണം എന്ന് നോക്കാം. ആദ്യമായിട്ട് ചൂടിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കുക. ദിവസത്തിലെ ഏറ്റവും ചൂട് കൂടിയ സമയത്ത് പുറത്തു പോകുന്നതും കഠിനമായ ജോലികൾ ചെയ്യുന്നതും ഒഴിവാക്കുക. അതായത് ഉച്ചയ്ക്ക് 11 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3-4 മണി വരെ ചൂട് കൂടുതലാണ്, ആ സമയം ഒഴിവാക്കുക. ഈ സമയത്ത് തണലിൽ നിൽക്കാൻ ശ്രദ്ധിക്കാം. സൂര്യപ്രകാശത്തിന്റെ താപനില 10-15 ഡിഗ്രി വരെ ചിലപ്പോൾ കൂടുതലാകാം. അപ്പോൾ പകൽ സമയത്ത് 2-3 മണിക്കൂർ നേരം വരെ തണലത്ത് നിൽക്കുന്നത് നല്ലതാണ്. ഔദ്യോഗിക ചൂട് മുന്നറിയിപ്പുകൾ അറിഞ്ഞിരിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കാനും ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്, വീട് തണുപ്പുള്ളതായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. രാത്രിയിൽ ഇരുട്ടിന് ശേഷം പുറത്തെ താപനില വീടിനുള്ളിൽ ഉള്ളതിനേക്കാൾ കുറവായിരിക്കുമല്ലോ. ആ സമയത്ത് ജനാലകൾ തുറന്ന് പുറത്തുള്ള വായു അകത്തോട്ട് കടത്തിവിടുക. അങ്ങനെ വീട് തണുപ്പിക്കുക. എന്നാൽ കൊതുകുകൾ കയറാതിരിക്കാൻ മുൻകരുതലുകൾ. പകൽ സമയത്ത് പുറത്തെ താപനില വീടിനുള്ളിൽ ഉള്ളതിനേക്കാൾ കൂടുതലായിരിക്കുമ്പോൾ

ജനാലകൾ അടച്ച് നേരിട്ട് സൂര്യപ്രകാശം കയറുന്നത് തടയുക. കഴിയുന്നത്ര വൈദ്യുതി ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക. എന്നാൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാകുമ്പോൾ മാത്രം വൈദ്യുത ഫാനുകൾ ഉപയോഗിക്കാം. 40 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് മുകളിലുള്ള താപനിലയിൽ ഫാനുകൾ ശരീരത്തെ ചൂടാക്കും, അതുകൊണ്ട് അത്ര നല്ലതല്ല. എയർ കണ്ടീഷനിങ് ഉപയോഗിക്കുകയാണെങ്കിൽ താപനില 27 ഡിഗ്രി സെൽഷ്യസ് ആയി സജ്ജീകരിക്കുക. ഇതിനോടൊപ്പം ഒരു ഇലക്ട്രിക് ഫാൻ കൂടി ഓണാക്കുക. ഇത് മുറി 4 ഡിഗ്രി സെൽഷ്യസ് തണുപ്പുള്ളതായി തോന്നിപ്പിക്കും. വൈദ്യുതി ബിൽ ലാഭിക്കുകയും ചെയ്യാം. ഇനി അടുത്തത്, ശരീരം തണുത്തിരിക്കാനും ജലാംശമുള്ളതായിരിക്കാനും ശ്രദ്ധിക്കണം. അയഞ്ഞതും നേരിയതുമായ വസ്ത്രങ്ങളും കിടക്കവിരികളും ഉപയോഗിക്കുക. തണുത്ത വെള്ളം കുളിക്കുക. നനഞ്ഞ തുണി ഉപയോഗിച്ച് ചർമ്മം നനയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക എന്നിവ സഹായകരമായിരിക്കും. ഒറ്റയ്ക്ക് താമസിക്കുന്നവരും 65 വയസ്സിന് മുകളിലുള്ളവരും ഹൃദയം, ശ്വാസകോശം അല്ലെങ്കിൽ വൃക്കരോഗങ്ങളുള്ളവരും പതിവായി വൈദ്യപരിശോധന നടത്തുന്നതും നല്ലതാണ്. ഇനി അടുത്തത് വായുമലിനീകരണമാണ് മറ്റൊന്ന്. കാലാവസ്ഥാ മാറ്റം എങ്ങനെയാണ് വായുമലിനീകരണം ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. വായുമലിനീകരണം എന്നാൽ വായുവിൽ മനുഷ്യർക്കും പരിസ്ഥിതിക്കും ദോഷകരമായ വാതകങ്ങൾ, പുക, പൊടി, രാസവസ്തുക്കൾ എന്നിവയുടെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയാണ്. ഉയർന്ന താപനില വായുവിലെ ഓസോൺ പോലുള്ള മലിനീകരണ വസ്തുക്കളുടെ അളവ് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. വായുമലിനീകരണത്തിന് വേറെയും കാരണങ്ങളുണ്ട്. വാഹനങ്ങളിൽ നിന്ന് ഉയരുന്ന പുക, പാചകത്തിന് വിറക്, ചാണകം എന്നിവ കത്തിക്കുമ്പോഴുണ്ടാകുന്ന പുക, മാലിന്യം കത്തിക്കുമ്പോഴുണ്ടാകുന്ന പുക, കാട്ടുതീ മൂലമുണ്ടാകുന്ന പുക എന്നിവ നമുക്ക് ചുറ്റും നിത്യേന സംഭവിക്കുന്ന കാരണങ്ങളാണ് ഈ അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നതിനും വായുമലിനീകരണത്തിനും കാരണമാകുന്നു. ഇതിനു പുറമെ വൈദ്യുതി ഉൽപ്പാദനം, വ്യവസായങ്ങൾ, കൺസ്ട്രക്ഷൻ വർക്ക് എന്നിവയും വായുമലിനീകരണവും ആഗോള താപനിലയും വർദ്ധിപ്പിക്കുന്നു. വായുമലിനീകരണവും കാലാവസ്ഥാ മാറ്റവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് പ്രധാന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളാണ്. വായുമലിനീകരണം മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്തൊക്കെയാണ്? ആഗോള താപനില, മഴയുടെ രീതി, ആവാസ വ്യവസ്ഥ എന്നിവയെ മാറ്റിമറിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം പകർച്ചവ്യാധികളുടെ വ്യാപനത്തെ വർദ്ധിപ്പിക്കുന്നു. ഉയർന്ന താപനിലയും മഴയിലെ മാറ്റവും പ്രാണികളുടെ ആവാസ വ്യവസ്ഥകൾ വികസിപ്പിക്കുന്നു. കൊതുകുകൾ, ചെള്ളുകൾ തുടങ്ങിയ പ്രാണികൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഇതുവഴി മലമ്പനിയുടെ അണുക്കളും ഡെങ്കിപ്പനിയുടെ വൈറസുകളും വർദ്ധിക്കുന്നു. അങ്ങനെ പ്രാണിജന്യ രോഗങ്ങളായ മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയപ്പനി കൂടുതൽ പുതിയ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടും. ഏതൊക്കെ പകർച്ചവ്യാധികളാണെന്ന് ചോദിച്ചാൽ മലേറിയ, ഡെങ്കി, ചിക്കൻ ഗുനിയ, സിക്ക, ഇതിനു പുറമെ ലൈം ഡിസീസ്, വെസ്റ്റ്നൈൽ വൈറസ് എന്നിവയും ഫീവർ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ വനനശീകരണം, ജൈവ വൈവിധ്യ നഷ്ടം തുടങ്ങിയ ആവാസ വ്യവസ്ഥയുടെ ഘടനകളിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാക്കുന്ന മാറ്റങ്ങൾ വന്യജീവികളെയും മനുഷ്യരെയും കൂടുതൽ അടുപ്പത്തിലേക്ക് നയിക്കുന്നു. ഈ ആവാസ വ്യവസ്ഥയുടെ വിഘടനം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗങ്ങൾ പകരാൻ ഇടയാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇനിയും നമ്മൾ കേട്ടിട്ടില്ലാത്ത പുതിയ രോഗങ്ങൾ, പുതിയ പനികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾക്ക് പുറമെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ജീവിതശൈലി രോഗങ്ങളും വായുമലിനീകരണങ്ങൾ മൂലം കൂടുതലായി കണ്ടുവരുന്നു. വായുവിൽ പറന്നടക്കുന്ന രാസവസ്തുക്കൾ അടങ്ങിയ പുക, മൺതരികൾ, വിവിധ തരത്തിലുള്ള പൊടികൾ എന്നിവ അലർജി, തുമ്മൽ, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇതിനു പുറമെ ആസ്മ, COPD, ശ്വാസം മുട്ടൽ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയും ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ കണികകൾ ശ്വാസകോശത്തിൽ നിന്ന് രക്തപ്രവാഹത്തിൽ കയറുകയും അത് വിവിധ അവയവങ്ങളിലെത്തി ശ്വാസകോശ ക്യാൻസർ, ഹൃദ്രോഗം, പക്ഷാഘാതം, അവയവങ്ങളുടെ പ്രവർത്തന ശേഷിയിലുള്ള കുറവ് എന്നിവയും ഉണ്ടാക്കാൻ കാരണമാകുന്നു. മരണങ്ങളും വർദ്ധിക്കാൻ കാരണമാകും. വായുമലിനീകരണം കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? വായുമലിനീകരണം കുറയ്ക്കുന്നത് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും കൂട്ടായ ഉത്തരവാദിത്തമാണ്. വ്യക്തിഗതമായി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാഹന ഉപയോഗം കുറയ്ക്കുക, നടക്കുക അല്ലെങ്കിൽ സൈക്കിൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ പൊതുഗതാഗതം ഉപയോഗിക്കുക. വാഹനങ്ങൾ നന്നായി പരിപാലിക്കേണ്ടതുമുണ്ട്. വാഹനങ്ങളുടെ എമിഷൻ പരിശോധന നടത്തുക. പുക കൂടുതലായി പുറന്തള്ളുന്ന വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അവ ഉപയോഗിക്കാതിരിക്കുക. ഊർജം ലാഭിക്കുകയാണ് മറ്റൊരു കാര്യം. ആവശ്യമില്ലാത്ത ലൈറ്റുകളും ഉപകരണങ്ങളും ഓഫ് ചെയ്യുക.

ഊർജം ലാഭിക്കുന്ന ഉപകരണങ്ങൾ, ഫൈവ് സ്റ്റാർ രീതിയിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക. സൗരോർജം പോലുള്ള ശുദ്ധ ഊർജ സ്രോതസ്സുകൾ പ്രോത്സാഹിപ്പിക്കുക. മാലിന്യങ്ങൾ കത്തിക്കാതിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്ലാസ്റ്റിക് ഇലകൾ, മാലിന്യങ്ങൾ എന്നിവ തുറസായ സ്ഥലങ്ങളിൽ കത്തിക്കരുത്. ശരിയായ മാലിന്യ സംസ്കരണം ഉറപ്പാക്കുക. അടുക്കളയിൽ ഗ്യാസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മറ്റ് വിറകുകളും ചാണകവുമൊക്കെ കത്തിക്കുന്നത് ഒഴിവാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മരങ്ങൾ നട്ടുപിടിപ്പിക്കലാണ്. വൃക്ഷങ്ങൾ വായുവിലെ മലിനീകരണ കണങ്ങളും കാർബൺ ഡയോക്സൈഡും ആഗിരണം ചെയ്യുന്നു. വീടുകളിലും സ്കൂളുകളിലും പൊതുസ്ഥലങ്ങളിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് വായുമലിനീകരണം കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇനി കാലാവസ്ഥാ മാറ്റവും ജലജന്യ രോഗങ്ങളും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. അതിരൂക്ഷമായ കാലാവസ്ഥ, വെള്ളപ്പൊക്കം, പേമാരി, സമുദ്ര താപനിലയിലെ വർധനവ് എന്നിവ ജലത്തിൻ്റെ ഗുണനിലവാരത്തെയും സൂക്ഷ്മജീവികളുടെ ആവാസ വ്യവസ്ഥയെയും സാരമായി ബാധിക്കുന്നു. അതിശക്തമായ മഴയും വെള്ളപ്പൊക്കവും മൂലം കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുന്നു. കൂടാതെ മലിനജലവും ശുദ്ധജലവും തമ്മിൽ കലരുന്നു. കടൽ നിരപ്പ് ഉയരാൻ കാരണം തീരപ്രദേശങ്ങളിലെ കിണറുകളിലും ഭൂഗർഭ ജലത്തിലും ഉപ്പുവെള്ളം കലരുന്നു. ഇതും ശുദ്ധജലത്തിൻ്റെ ലഭ്യതയെ ബാധിക്കുന്നു. ജലജന്യ രോഗങ്ങളുടെ വ്യാപനം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. ഉയർന്ന താപനില ബാക്ടീരിയ, വൈറസ്, പരാദജീവികൾ എന്നിവയുടെ വളർച്ച വേഗത്തിലാക്കുന്നു. ഇത് ജലസ്രോതസ്സുകളിലെ രോഗാണുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. വരൾച്ചയും ജലക്ഷാമവും സുരക്ഷിതമല്ലാത്ത ജലസ്രോതസ്സുകൾ ഉപയോഗിക്കാൻ ആൾക്കാരെ നിർബന്ധിതരാക്കുന്നു. ശുചിത്വ പ്രവർത്തനങ്ങൾ കുറയുന്നു. ഇതെല്ലാം തന്നെ ജലജന്യ രോഗങ്ങളുടെ വ്യാപനം വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ വർദ്ധിക്കാൻ സാധ്യതയുടെ ഉള്ള ജലജന്യ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, വയറിളക്കം, കോളറ, ഷിഗല്ല, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ്, എലിപ്പനി എന്നിവയാണ്. ഇതിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. തിളപ്പിച്ചതോ ശുദ്ധീകരിച്ചതോ ആയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പിട്ട് കഴുകുക, പ്രത്യേകിച്ച് മലമൂത്ര വിസർജനത്തിന് ശേഷം. ശൗചാലയങ്ങൾ ശരിയായി ഉപയോഗിക്കുക, ശരിയായി പരിപാലിക്കുക. വെള്ളപ്പൊക്കത്തിന് ശേഷം ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സുരക്ഷിത കുടിവെള്ള വിതരണവും മലിനജല സംസ്കരണവും പഞ്ചായത്തുകളും നഗരസഭകളും ഉറപ്പാക്കേണ്ടതുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുള്ള മറ്റ് നടപടികളും സ്വീകരിക്കുന്നത് ആവശ്യമാണ്. കാലാവസ്ഥാ മാറ്റം പക്ഷി സുരക്ഷയെ എങ്ങനെ ബാധിക്കുന്നു? കാലാവസ്ഥാ മാറ്റം പക്ഷി ഉൽപ്പാദനം, ഭക്ഷണ ലഭ്യത, ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം, പോഷകമൂല്യം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ പക്ഷി സുരക്ഷയ്ക്കും പോഷകാഹാര ലഭ്യതയ്ക്കും വലിയ വെല്ലുവിളിയാണ്. താപനില വർധനവും വരൾച്ചയും വിളകളുടെ വളർച്ചയും ഉൽപ്പാദനവും കുറയ്ക്കുന്നു. ചില വിളകൾ നശിക്കുകയോ വിളവ് കുറയുകയോ ചെയ്യുന്നു. അസാധാരണ മഴയും വെള്ളപ്പൊക്കവും മൂലം കൃഷിഭൂമികൾ നശിക്കാനും വിളനാശം സംഭവിക്കാനും ഇടയാകുന്നു. കടൽ നിരപ്പ് ഉയരുന്നത് മൂലം തീരപ്രദേശങ്ങളിലെ കൃഷിഭൂമികളിൽ ഉപ്പുരസം വർദ്ധിക്കുകയും കൃഷിയോഗ്യമായ ഭൂമി കുറയുകയും ചെയ്യുന്നു. കീടബാധ കൂടുന്നത് കാരണം വിളകൾക്ക് കൂടുതൽ നാശനഷ്ടം സംഭവിക്കുന്നു. മാത്രമല്ല കീടനാശിനികളുടെ ഉപയോഗം വർദ്ധിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഇത് കാരണം ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറയുക മാത്രമല്ല പോഷക ഗുണം കുറയുകയും ചെയ്യുന്നു. ചില ധാന്യങ്ങളിലെ പ്രോട്ടീൻ, ഇരുമ്പ്, സിങ്ക് തുടങ്ങിയ പോഷക ഘടകങ്ങളുടെ അളവ് കുറയുകയും ചെയ്യാം. ആരോഗ്യപരമായ പ്രത്യാഖ്യാതങ്ങൾ എന്തൊക്കെയാണ്? പോഷകാഹാരക്കുറവ്, വരൾച്ച, മുരടിപ്പ്, ശരീരം ഭാരം കുറയിൽ, വേസ്റ്റിംഗ്, അനീമിയ, രോഗപ്രതിരോധ ശേഷി കുറയിൽ,

0: കാലാവസ്ഥയെ സംരക്ഷിക്കുന്നതിലൂടെ നമ്മുടെയും നാട്ടുകാരുടെയും ആരോഗ്യം സംരക്ഷിക്കൂ എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഞാൻ ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു.

0: സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ശങ്കർ മഹാദേവനും സുജാതയും പാടിയത്. ചിത്രം അള്ളിത്തന്തവാനം. ഗാനരചന അറിവുമതി. സംഗീതം വിദ്യാസാഗർ.

ഹരിഹരൻ, മധുശ്രീ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ശിവാജി ദ ബോസ്. ഗാനശില്പികൾ വൈരമുത്തു, എ ആർ റഹ്മാൻ.

0: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ് എം.
1: ടൂറിസം ഡയറി.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ടൂറിസം ഡയറിയിൽ നമ്മോടൊപ്പമുള്ളത് ഇടുക്കി ജില്ലാ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ഷൈൻ കെ എസ് ആണ്. അദ്ദേഹം ഇന്ന് നമ്മോട് അഡ്വഞ്ചർ ടൂറിസത്തെ കുറിച്ച് സംസാരിക്കുന്നു.
3: എന്തൊക്കെയാണ് അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ആക്ടിവിറ്റികൾ, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് വിശദമാക്കാമോ?
4: കേരള ടൂറിസം അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റി എന്റെ ഗൈഡ് ലൈൻസ് ആരംഭിച്ച് 2019. അതിനുശേഷം വളരെ വേഗത്തിലാണ് അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റീസ് കേരളത്തിൽ വന്നത്. ഏകദേശം 33 അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റീസിനെ ഇപ്പോൾ ഗൈഡ് ലൈൻസ് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 ടൈപ്പായിട്ട് നമ്മൾ ക്ലാസ്ഫൈ ചെയ്തിട്ടുണ്ട്: ലാൻഡ് ബേസ്ഡ്, വാട്ടർ ബേസ്ഡ്, എയർ ബേസ്ഡ്. ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ട്രക്കിംഗ്, സോഫ്റ്റ് ട്രക്കിംഗ് ഉണ്ട്, ഹാർഡ് ട്രക്കിംഗ് ഉണ്ട്. പിന്നെ നേച്ചർ വാക്ക്, നമ്മൾ മലനിരകളുടെയോ മറ്റുള്ള സൗന്ദര്യം ആസ്വദിച്ചിട്ടുള്ള നേച്ചർ വാക്കുണ്ട്. പിന്നെ അതുകൂടാതെ ബേർഡ് വാച്ചിങ് ആക്ടിവിറ്റീസ്, പിന്നെ സൈക്ലിംഗ് ടൂർസ്, പിന്നെ സിപ്പ് വയേഴ്സ്, അതിലാണ് നമ്മൾ സിപ്പ് ലൈനൊക്കെ. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയാണ് ഇതിന് അപ്രൂവൽ കൊടുക്കുന്നത്. അപ്പോൾ ജില്ലയിലെ അതിൻ്റെ ചെയർമാൻ ഡെപ്യൂട്ടി ഡയറക്ടർ ടൂറിസമാണ്, ക്യാപ്സിൻ്റെ സിഇഒ ആണ് അതിൻ്റെ കൺവീനർ, മെമ്പേഴ്സ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ സെക്രട്ടറി, പിന്നെ കേരള ടാർമാർട്ട് സൊസൈറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ്, പിന്നെ ഫീൽഡിൽ നിന്നുള്ള, അത് കേരള ടൂറിസം എൻ പാനൽഡ് ചെയ്തിട്ടുള്ള ടൂറിസം ആക്ടിവിറ്റീസ് നടത്തി പരിചയപ്പെട്ടുള്ള എക്സ്പേർട്സ് അതിലെ മെമ്പേഴ്സാണ്. പിന്നെ അതുകൂടാതെ ഹൈ റോപ്സ് കോഴ്സസ്, ബർമ ബ്രിഡ്ജ് പോലെയുള്ള ഹൈ റോപ്പ് കോഴ്സസും, പിന്നെ റോക്ക് ക്ലൈംബിംഗ്, ജീപ്പ് സഫാരി, 4x4 ഡ്രൈവിംഗ് സഫാരീസ്, ഇതിനെല്ലാം കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. എയർ ബേസ്ഡ് ആയിട്ടുള്ള അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റീസിൽ മെയിനായിട്ടുള്ള പാരാഗ്ലൈഡിംഗ് ആണ്. വാഗമൺ അഡ്വഞ്ചർ പാർക്കാണ് പാരാഗ്ലൈഡിംഗ് ഡെസ്റ്റിനേഷനായിട്ട് അപ്രൂവൽ കൊടുത്തിട്ടുള്ളത്. വാട്ടർ ബേസ്ഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് പാരാസെയിലിംഗ് ആണ്, പിന്നെ വിൻഡ് സർഫിങ്, വാട്ടർ സ്പോർട്സ് സെൻറ്റേഴ്സ്, പിന്നെ കയാക്കിംഗ്, കനോയിങ്, സ്കൂബ ഡൈവിംഗ്, ഈ ആക്ടിവിറ്റീസിനൊക്കെയാണ് നമ്മൾ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസായിട്ട് ഗൈഡ് ലൈൻസ് ഫോർമുലേറ്റ് ചെയ്ത് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റീസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതലായിട്ടും സിപ്പ് ലൈനുകളായിട്ടാണ് വന്നേക്കുന്നത്. അതുകൂടാതെ ഹൈ റോപ്സ്, പിന്നെ അത് കൂടാതെ ഇപ്പോൾ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സെൻറ്റേഴ്സ്, അഡ്വഞ്ചർ പാർക്കുകൾ, ഇതിനെല്ലാം ലൈസൻസ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ക്യാപ്സ് വഴി പരിശോധന നടത്തി ലൈസൻസ് കൊടുക്കുന്നുണ്ട്.
3: അഡ്വഞ്ചർ ടൂറിസം രംഗത്ത് ഒരു സംരംഭകന് പുതുതായി ഒരു സംരംഭം ആരംഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്?
4: കേരള ടൂറിസം അപ്രൂവൽ കൊടുക്കുന്ന അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനെല്ലാം അപ്രൂവൽ കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് സംരംഭകൻ രജിസ്റ്റർ ചെയ്തിട്ട് കേരള ടൂറിസത്തിൻ്റെ പോർട്ടലിലാണ് നമുക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകളും രേഖകളെല്ലാം ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് അതിനുശേഷം ഈ പോർട്ടൽ വഴി കിട്ടുന്ന ആപ്ലിക്കേഷൻ്റെ ഡോക്യുമെന്റ്സിൻ്റെ സ്ക്രൂട്ടിനൈസേഷൻ ചെയ്തതിന് ശേഷം കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഓരോ ജില്ലയിലും ചെന്നിട്ട് അതിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ ആ സ്ഥാപനം നടത്തുന്നുണ്ടോ എന്നുള്ള വെരിഫൈ ചെയ്തിട്ടാണ് അതിന് സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ ടൂറിസം ഡയറക്ടറോട് റെക്കമെൻഡ് ചെയ്യുന്നത്. കേരള ടൂറിസത്തിൻ്റെ എല്ലാ ക്ലാസിഫിക്കേഷൻ്റെയും ഡീറ്റെയിൽസ് www.keralatourism.org എന്ന് പറഞ്ഞ സൈറ്റ് കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതുകൂടാതെ കേരള അഡ്വഞ്ചർ .org എന്ന് പറഞ്ഞ സൈറ്റിൽ കൂടിയും നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. അത് ക്യാപ്സിൻ്റെ സൈറ്റാണ്. അതിൽ കൂടിയും നമുക്ക് എല്ലാ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൻ്റെയും ഗൈഡ് ലൈൻസും ആപ്ലിക്കേഷൻ ചെയ്യേണ്ട രീതികളും എല്ലാം അതിൽ വളരെ ക്ലിയറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കേരള ടൂറിസത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ സ്കീമുകളായ ഹോം സ്റ്റേ ക്ലാസിഫിക്കേഷൻ, അഡ്വഞ്ചർ ടൂറിസം ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ ആയുർവേദ ക്ലാസിഫിക്കേഷൻ, റെസ്റ്റോറൻറ്റ് ക്ലാസിഫിക്കേഷൻ, അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൻ്റെ പുതിയ ഇതായ ടെൻഡഡ് അക്കോമഡേഷൻ, ഇവയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ ജില്ലാ ഓഫീസുകളായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ ജില്ലാ ടൂറിസം പ്രൊമോഷനായിട്ട് ബന്ധപ്പെടുക. ഇവരെല്ലാം നമ്പർ കേരള ടൂറിസത്തിൻ്റെ www.keralatourism.org എന്ന സൈറ്റിൽ ലഭ്യമാണ്. എല്ലാ കാര്യങ്ങളും തന്നെ സൈറ്റിലുണ്ട്. ഡൗട്ട്സുകളെല്ലാം നമുക്ക് വാട്സപ്പ് മുഖേനയോ അല്ലെങ്കിൽ ഫോൺ മുഖേനയോ ക്ലിയർ ചെയ്യാനുള്ള സംവിധാനങ്ങളും ഉണ്ട്.
2: അഡ്വഞ്ചർ ടൂറിസത്തെ കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇടുക്കി ജില്ലാ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ഷൈൻ KS ആണ്.
1: ടൂറിസം ഡയറി സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ് എമ്മിൽ നിന്നുള്ള ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ലോക പരിസ്ഥിതി ദിനത്തിന് നേതൃത്വം നൽകുന്ന സംഘടന ഏതാണ്? ഉത്തരം: യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം എന്ന സംഘടനയാണ് ലോക പരിസ്ഥിതി ദിനത്തിന് നേതൃത്വം നൽകുന്നത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. അറിയിപ്പുകൾ: ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, സമഗ്ര ശിക്ഷാ അഭിയാൻ. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:15 കാവ്യാഞ്ജലി. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. പ്രകൃതിയെ സംരക്ഷിക്കുക, ജീവനെ സംരക്ഷിക്കുക. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഭാമിനി സംസാരിക്കുന്നു. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ആരോഗ്യവേദി. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 സാഹിത്യവേദി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കേന്ദ്ര ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കിയതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രക്ഷേപണ പരമ്പര. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 10:30 ഹൃദയരാഗങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്രഗാനങ്ങൾ. 5:00 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:15 പാട്ടുകളും. 5:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 5:55 അറിയിപ്പുകൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:15 കാവ്യാഞ്ജലി. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 കുട്ടികൾക്കായുള്ള പരിപാടി ഇതളുകൾ. 8:00 നാടകം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:30 കേന്ദ്ര ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കിയതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രക്ഷേപണ പരമ്പര. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.

0: സമയം 6 മണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.
3: സർവശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക ശിക്ഷ അഭിയാൻ എന്നീ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ട് 2018 നിലവിൽ വന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള സംയോജിത കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ. പ്രീ സ്കൂൾ മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. വിദ്യാർത്ഥികളുടെ വൈവിധ്യപൂർണമായ ജീവിത പശ്ചാത്തലം, ഭാഷാ ബഹുസ്വരത, വ്യത്യസ്തമായ കുട്ടികളുടെ കഴിവുകൾ എന്നിവയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പഠന അന്തരീക്ഷം ഉറപ്പാക്കുക എന്നതാണ് സമഗ്ര ശിക്ഷയുടെ ആത്യന്തിക ലക്ഷ്യം. ബാല്യകാല പരിചരണത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് സമഗ്ര ശിക്ഷയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലെ സാമൂഹികവും ലിംഗപരവുമായ കുറവുകൾ നികത്തി സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തലങ്ങളിലും തുല്യത ഉറപ്പാക്കാൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. കൂടാതെ സമഗ്ര ശിക്ഷ എല്ലാ പെൺകുട്ടികൾക്കും പിന്നോക്ക പശ്ചാത്തലത്തിൽ നിന്നുള്ള ആൺകുട്ടികൾക്കും പ്രാഥമിക തലത്തിൽ സൗജന്യമായി പാഠപുസ്തകങ്ങൾ, യൂണിഫോമുകൾ എന്നിവ നൽകാൻ സഹായിക്കുന്നു. കുട്ടികൾക്ക് ഭാഷാ പഠനം സുഗമമാക്കാനുള്ള പഠനോപകരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ വായന, എഴുത്ത്, ഗണിത നൈപുണ്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടുള്ള അടിസ്ഥാന സാക്ഷരതയും സംഖ്യാശാസ്ത്രവും സംബന്ധിച്ച നിപുൺ ഭാരത് മിഷനുള്ള പിന്തുണയും ഈ പദ്ധതി നൽകുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് അധ്യാപന പഠന സാമഗ്രികളുടെ വികസനം, അധ്യാപക പരിശീലനം, പഠനത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്നിവയ്ക്ക് ഈ പദ്ധതി ഫണ്ട് നൽകുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും അനുകൂലവുമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതും സമഗ്ര ശിക്ഷ അഭിയാന്റെ ലക്ഷ്യമാണ്. സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങളായ ടോയ്ലറ്റുകൾ, കുടിവെള്ള സൗകര്യങ്ങൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കും ക്ലാസ് മുറികൾ ഉൾപ്പെടെ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും ഈ പദ്ധതിയിലൂടെ സാമ്പത്തിക സഹായം നൽകുന്നു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അധ്യാപകർക്ക് അവരുടെ അധ്യാപന കഴിവുകൾ വികസിപ്പിക്കുന്നതിലും പുതിയ പഠന രീതികൾ അവരെ പരിശീലിപ്പിക്കുന്നതിലും ഈ പദ്ധതി നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. സമഗ്ര ശിക്ഷയുടെ പൊതുവായ ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. സാക്ഷരതയ്ക്ക് പ്രാധാന്യം നൽകുക, ദേശീയ വിദ്യാഭ്യാസ നയം, വിദ്യാഭ്യാസ അവകാശ നിയമം എന്നിവ നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പിന്തുണ നൽകുക, കുട്ടികളുടെ ആദ്യഘട്ടത്തിലുള്ള വിദ്യാഭ്യാസത്തിനും പരിരക്ഷയ്ക്കും ഊന്നൽ നൽകുക, വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിന് ഉതകുന്ന സമഗ്രവും നൂതനവുമായ പാഠ്യപദ്ധതിക്ക് പ്രാധാന്യം നൽകുക, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിലനിൽക്കുന്ന സാമൂഹികവും ലിംഗപരവുമായ അന്തരങ്ങൾ കുറയ്ക്കുക, അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന നോഡൽ ഏജൻസികളായ SCERT, ഡയറ്റ് എന്നിവയെ ശക്തിപ്പെടുത്തുക. ചുരുക്കത്തിൽ, ഇന്ത്യയുടെ അടുത്ത തലമുറയുടെ വികസനത്തെ പിന്തുണയ്ക്കാൻ കഴിയുന്ന സമഗ്രവും തുല്യതയിലൂന്നിയതുമായ വിദ്യാഭ്യാസ സമ്പ്രദായം സൃഷ്ടിക്കാൻ സമഗ്ര ശിക്ഷ ലക്ഷ്യമിടുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: Pakistan 5-3 in the semi-final of the Men's Under 18 Asia Cup 2026 in Kagamigahara, Japan today to set up a title clash against Japan. And that is the end.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് ഇടുക്കി ജില്ല.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: കോൺക്രീറ്റ് വനങ്ങൾ നഗരങ്ങളെ കീഴടക്കുമ്പോൾ പച്ചപ്പിന്റെ കുളിർമയേകി തൊടുപുഴയിലെ അമരങ്കാവ് ശ്രദ്ധേയമാകുന്നു. നൂറ്റാണ്ടുകളുടെ പഴമയുള്ള ഈ കാവ് ഇന്ന് തൊടുപുഴ നഗരത്തിന്റെ പ്രധാന ജീവവായുവാണ്. 3 ഏക്കറോളം വരുന്ന അമരങ്കാവ് അപൂർവ സസ്യജാലങ്ങളുടെയും ജീവികളുടെയും വലിയൊരു ലോകമാണ് സമ്മാനിക്കുന്നത്. പ്രകൃതിയെ അടുത്തറിയാനും പഠിക്കാനുമായി നിരവധി സഞ്ചാരികളും വിദ്യാർത്ഥികളും ദിവസവും ഇവിടെ എത്തുന്നുണ്ട്. സർക്കാരിന്റെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ 28 കാവുകളിലൊന്നായ അമരങ്കാവ് നാട്ടുകാരുടെ ഭരണസമിതിയും നഗരസഭയും ചേർന്നാണ് നിലവിൽ സംരക്ഷിച്ചു പോരുന്നത്. ഇടുക്കിയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ ആനയാടിക്കുത്തിൽ സന്ദർശകരുടെ വൻ തിരക്ക് അനുഭവപ്പെടുന്നു. കാലവർഷം എത്തിയതോടെ ജലസമൃദ്ധമായ വെള്ളച്ചാട്ടം കാണാൻ കുടുംബസമേതം എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. BMBC നിലവാരത്തിൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് വിനോദസഞ്ചാരികൾക്ക് വലിയ ആശ്വാസമായി. വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗം വരെ വാഹന സൗകര്യം എത്തിയതോടെ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വരും ദിവസങ്ങളിൽ സന്ദർശകരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് ടൂറിസം വകുപ്പിന്റെ വിലയിരുത്തൽ. എന്നാൽ ഒട്ടേറെ വാഹനങ്ങൾ എത്തുന്നത് കാരണം പ്രദേശത്ത് ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. ജില്ലയിൽ മഴക്കാലത്തുണ്ടാകാനിടയുള്ള അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള നടപടികൾ വേഗതയോടെ സ്വീകരിക്കാൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് നിർദ്ദേശം നൽകി. മഴക്കാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ഇടുക്കി കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണിടിച്ചിൽ ഒഴിവാക്കാൻ റോഡുകളുടെ ഭിത്തികൾ ശാസ്ത്രീയമായി സംരക്ഷിക്കാൻ ദേശീയപാത അതോറിറ്റിയും പൊതുമരാമത്ത് വിഭാഗവും ശ്രദ്ധിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി പോലീസിന് ഡ്രോണുകൾ ലഭ്യമാക്കും. ജില്ലയിൽ കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം ആരംഭിച്ചതായും അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ക്യാമ്പുകൾ കണ്ടെത്തിയതായും ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് യോഗത്തിൽ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 34 പേരടങ്ങുന്ന NDRFന്റെ ഒരു യൂണിറ്റ് ജില്ലയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. വനഭൂമിയിൽ നിന്ന് റോഡുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ വനംവകുപ്പ് മുൻകൈ എടുക്കണമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ആവശ്യപ്പെട്ടു. ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന അനധികൃത നിർമ്മാണങ്ങളുടെയും സാഹസിക ടൂറിസം സംരംഭങ്ങളുടെയും സുരക്ഷ പരിശോധിക്കാൻ ടെക്നിക്കൽ കമ്മിറ്റിയെ നിയോഗിച്ചതായി കളക്ടർ അറിയിച്ചു. June 15 ഇതിൽ റിപ്പോർട്ട് ലഭ്യമാകും. പതിവായി അപകടമുണ്ടാകുന്ന വെള്ളച്ചാട്ടങ്ങളിൽ സഞ്ചാരികൾ ഇറങ്ങാത്ത വിധത്തിൽ വേലികെട്ടി സംരക്ഷിക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. ജനപ്രതിനിധികളും വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഔഷധ ഗുണവും തീക്ഷ്ണമായ രുചിയും കൊണ്ട് ലോകശ്രദ്ധ ആകർഷിച്ച കാന്തല്ലൂർ വെളുത്തുള്ളി കേരളത്തിന്റെ കാർഷിക വൈവിധ്യത്തിന്റെ തിളങ്ങുന്ന ഉദാഹരണമായി നിലകൊള്ളുന്നു. ഭൗമസൂചികാ പദവി നേടിയ ഈ ഉൽപ്പന്നം വിപണിയിലെ സാധാരണ വെളുത്തുള്ളികളിൽ നിന്ന് ഏറെ വേറിട്ട് നിൽക്കുന്നതാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2000 മീറ്റർ ഉയരത്തിൽ ജൈവരീതിയിൽ വളരുന്ന കാന്തല്ലൂർ വെളുത്തുള്ളിയിലെ അലിസിൻ എന്ന ഘടകവും എസൻഷ്യൽ ഓയിലിന്റെ അളവും ഏറെ ഉയർന്നതാണ്. 1 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഇതിന്റെ കട്ടിയുള്ള അല്ലികൾക്ക് ആയുർവേദ മരുന്ന് നിർമ്മാണത്തിലും വിദേശ വിപണിയിലും വൻ പ്രിയമാണുള്ളത്. ആധുനിക വിപണന സംഭരണ സൗകര്യങ്ങൾ കൂടി ഒരുക്കുന്നതോടെ കർഷകരുടെ ജീവിത നിലവാരം ഇനിയും ഉയരുമെന്നാണ് പ്രതീക്ഷ. മൂന്നാറിൽ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്ന കാര്യം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. മൂന്നാറിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. സഞ്ചാരികൾക്ക് നേരെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ഇടുക്കി ജില്ലാ കളക്ടറും പോലീസ് മേധാവിയും അതിർത്തി ജില്ലകളിലെ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഏകോപനത്തോടെ പ്രവർത്തിക്കും. മൂന്നാറിലെ ടൂറിസ്റ്റ് ഗൈഡുകൾക്ക് പരിശീലനം നൽകും. വിവിധ വകുപ്പുകളുടെ കൈവശമുള്ള ഭൂമി പാർക്കിങ്ങിനായി വിട്ടു നൽകാൻ നടപടി സ്വീകരിക്കും. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ എലിവേറ്റഡ് പാത എന്ന ആശയം ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. കോവിഡിന് ശേഷം റെക്കോർഡ് സഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം മൂന്നാറിൽ എത്തിയത്. മൂന്നാറിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങളും മാലിന്യ സംസ്കരണ പദ്ധതികളും നടപ്പാക്കും. അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമായതിനാൽ മൂന്നാറിൽ അഡ്വഞ്ചർ ടൂറിസത്തിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്നും മന്ത്രി വ്യക്തമാക്കി. യോഗത്തിൽ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു.

0: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കാവ്യാഞ്ജലി. ഇന്ന് കാവ്യാഞ്ജലിയിൽ എൻ വി കൃഷ്ണവാര്യരുടെ കവിത മലയാറ്റൂർ മല, ആലാപനം ശ്രീവത്സൻ ജെ മേനോൻ.

0: അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഹരിത ഭാവിയിലേക്ക് ഇന്ത്യ സുപ്രധാന സംഭാവനകൾ നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ ഓപ്പറേഷൻ തൂഫാനിലൂടെ കർശന പരിശോധന തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിൽ കാലവർഷം ശക്തമായി, വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കാസർകോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഹരിത ഭാവിയിലേക്ക് ലോകമൊന്നടങ്കം മുന്നേറുകയാണെന്നും ഇന്ത്യ സുപ്രധാന സംഭാവനകളാണ് ഈ ലക്ഷ്യത്തിനായി നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ദമനിൽ 2,970 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം അല്പസമയത്തിനകം തുടക്കം കുറിക്കും. ലക്ഷദ്വീപിന്റെ തുറമുഖ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് കടമത്ത് കൽപ്പേനി ദ്വീപുകളിലെ 4 തുറമുഖ ജെട്ടികളുടെ നിർമ്മാണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തറക്കല്ലിടും. ദമനിൽ നടക്കുന്ന പൊതുപരിപാടിയിലാണ് ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
5: കൽപ്പേനി ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 273 കോടി രൂപയും പടിഞ്ഞാറ് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 172 കോടി രൂപയും വകയിരുത്തുമ്പോൾ, കടമത്ത് ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തെ തുക വികസനങ്ങൾക്കായി 295 കോടി രൂപയും പടിഞ്ഞാറ് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 145 കോടി രൂപയുമാണ് കണക്കാക്കിയിട്ടുള്ളത്. പ്രസ്തുത 4 ബഹുമുഖ ജെട്ടികളുടെ വികസനങ്ങൾ വഴി 300 മീറ്റർ വരെ നീളമുള്ള വലിയ യാത്രാ കപ്പലുകൾക്കും ക്രൂയിസ് കപ്പലുകൾക്കും വർഷം മുഴുവൻ സുരക്ഷിതമായ ദ്വീപുകളിലേക്ക് ബർത്ത് ചെയ്യാൻ സാധിക്കും. യാത്രക്കാരുടെയും ചരക്കുകളുടെയും സുരക്ഷിതവും കാര്യക്ഷമവുമായ കൈകാര്യം ചെയ്യൽ, മത്സ്യബന്ധന ഉൽപ്പന്നങ്ങളുടെ ഏകീകൃത സംസ്കരണവും കൈമാറ്റവും, ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സൗകര്യങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി സജ്ജമാകും.
4: ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ പരിസ്ഥിതി ദിനാശംസകൾ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കുമുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന ദിനമാണിതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിലൂടെ മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ കർശന പരിശോധന തുടരും. ഇതിനായി പ്രത്യേക ഇന്റലിജൻസ് സംഘത്തെ നിയോഗിച്ചതായും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പൊതുജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ നൽകാൻ 3 നമ്പറുകളും പുറത്തിറക്കി. രഹസ്യ വിവരങ്ങൾ നൽകുന്നവരുടെ സ്വകാര്യത സംരക്ഷിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി.
6: ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ തുഫാൻ ഇന്റലിജൻസ് എന്നൊരു പദ്ധതി മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി മാത്രമായി നിയോഗിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ആർക്ക് വേണമെങ്കിലും പോലീസിന് കൈമാറാൻ കഴിയുന്നതാണ്. ആദ്യത്തെ നമ്പർ 94-97-97-97-94. രണ്ടാമത്തെ നമ്പർ 94-97-92-77-97. അതിന് ഒരു വാട്സാപ്പ് നമ്പർ കൂടെ ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. 999-56-66-6. അപ്പൊ ഇത്തരത്തിൽ വിവരങ്ങൾ നൽകുന്ന ആളുകളുടെ ഐഡന്റിറ്റി പൂർണ്ണമായും കോൺഫിഡൻഷ്യലായി പോലീസ് വെക്കുന്നതാണ്, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതല്ല.
4: കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട

0: കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വ്യാപകമായ മഴക്കെടുതികളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരങ്ങൾ വീണ് വിവിധ ജില്ലകളിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഹോസ്തൂർ UBMC സ്കൂളിന് സമീപമുള്ള വലിയ മതിൽ ഇന്ന് ഉച്ചയോടെ ഇടിഞ്ഞു വീണു. അപകട സമയത്ത് പരിസരവാസികൾ പ്രദേശത്ത് ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. കോഴിക്കോട് നഗരത്തിൽ ശക്തമായ മഴ. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ബീച്ച് റോഡിലാണ് വെള്ളക്കെട്ട് രൂക്ഷം. വീശിയടിച്ച കാറ്റിൽ കടകളുടെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. പലയിടങ്ങളിലും വൈദ്യുതി തടസ്സവും നേരിടുന്നുണ്ട്. ചിന്താവളപ്പ് ജംഗ്ഷന് സമീപം റോഡിലേക്ക് മരം വീണെങ്കിലും ആളപായം ഉണ്ടായില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ടുകൾ, ഹോം സ്റ്റേ ഉൾപ്പെടെ പ്രവർത്തിപ്പിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. കണ്ണൂർ ജില്ലയിൽ മഴ ശക്തമായി. ജില്ലയിൽ ഇന്ന് പരക്കെ മഴ അനുഭവപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: രാവിലെ 7:30 ജില്ലയിൽ കനത്ത മഴ ആരംഭിച്ചത്. 1 മണിക്കൂറോളം മഴ നീണ്ടുനിന്നു. ജില്ലയിൽ പരക്കെ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. മലയോരങ്ങളിലും മഴ ശക്തമാണ്. നാളെ ജില്ലയിൽ ചുവപ്പ് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പഴശ്ശി ഡാമിന്റെ ജലവിധാനം ക്രമീകരിക്കുന്നതിനായി ഇന്നലെ ഷട്ടറുകൾ തുറന്നിരുന്നു. ഇന്ന് 4 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. June 9 അർദ്ധരാത്രി മുതൽ July 31 വരെ ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതോടെ വിപണിയിലെ മത്സ്യക്ഷാമം പരിഹരിക്കാൻ ഫിഷറീസ് വകുപ്പും മത്സ്യകർഷകരും ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
0: മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് കേരള വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് നിലവിലുള്ള 2000 കിലോമീറ്റർ സൌരോർജ്ജ വേലികൾ പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കുന്നതിനോടൊപ്പം 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലികളും 100 ദിവസത്തിനുള്ളിൽ സ്ഥാപിക്കും. വനമേഖലയോട് ചേർന്ന റോഡുകളുടെ ഇരുവശങ്ങളിലുമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മുൻകൂട്ടി തിരിച്ചറിയാൻ സൌകര്യമൊരുക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്തെ വനം വകുപ്പ് ആസ്ഥാനത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എറണാകുളം മലയിടം തുരുത്തിലെ പര്യത്തുകാവ് ഭൂമി തർക്കത്തിൽ June 16 പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി റോജി എം ജോൺ. ഇരുവിഭാഗങ്ങളുമായും ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനം എടുക്കൂ എന്നും ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം മന്ത്രി അറിയിച്ചു. പ്രദേശത്ത് തന്നെ താമസിക്കാൻ അനുവദിക്കണമെന്ന് ഉന്നതി നിവാസികൾ ആവശ്യപ്പെട്ടു. സമീപ പ്രദേശത്ത് ഇവർക്ക് ആവശ്യമായ സ്ഥലം നൽകാമെന്ന് കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ച കുടുംബം വ്യക്തമാക്കി. സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഈ മാസം 28. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായും എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളിമരുന്ന് നൽകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യമന്ത്രി K.മുരളീധരൻ അഭ്യർത്ഥിച്ചു. എറണാകുളം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ H1N1 സംശയിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പനി, ചുമ, തുമ്മൽ, മൂക്കൊലിപ്പ്, തൊണ്ടവേദന തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും വേഗം ചികിത്സ തേടി വിശ്രമിക്കുകയും മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുകയും വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നു. ഗർഭിണികൾ, അനുബന്ധ രോഗങ്ങളുള്ളവർ, ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സയിലുള്ളവർ, 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ എന്നിവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതാണ്. ജപ്പാനിൽ നടന്ന Under-18 ഏഷ്യാ കപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. 3-5 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ജപ്പാനെയാണ് നേരിടുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഹരിത ഭാവിയിലേക്ക് ഇന്ത്യ സുപ്രധാന സംഭാവനകൾ നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ ഓപ്പറേഷൻ തൂഫാനിലൂടെ കർശന പരിശോധന തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അണ്ടർ 18 ഏഷ്യാ കപ്പ് ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. ഭൂമിക്കായി കൈകോർക്കാം നാളെയുടെ നിലനിൽപ്പിനായി. തയ്യാറാക്കിയത് ലക്ഷ്മി ശ്രീ വിജയ. അവതരണം ദീപു എസ് എൽ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള പ്രതിബദ്ധത പുതുക്കുന്നതിനും സുസ്ഥിരമായ വളർച്ച മുന്നോട്ടു കൊണ്ടുപോകുന്നതിനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനമെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. കർഷകരാണ് പരിസ്ഥിതിയുടെ സംരക്ഷകരെന്നും സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടുള്ളതായിരിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശനും പറഞ്ഞു. കാറ്റിലുലയുന്ന പച്ചപ്പും ഒഴുകുന്ന അരുവികളും നമുക്ക് ശ്വസിക്കാൻ ജീവവായുവും നൽകുന്ന ഈ ഭൂമി നമ്മുടേത് മാത്രമാണോ? അല്ല, വരും തലമുറകൾക്ക് നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ട ഒരു വലിയ നിധിയാണത്. ഇന്ന് നാം ഒരു പരിസ്ഥിതി ദിനം കൂടി ആഘോഷിക്കുമ്പോൾ വെറുമൊരു ഔദ്യോഗിക ചടങ്ങിനപ്പുറം പ്രകൃതിയെക്കുറിച്ചും നമ്മുടെ നിലനിൽപ്പിനെക്കുറിച്ചും ഗൗരവമായി ചിന്തിക്കേണ്ട നിമിഷമാണിത്. മനുഷ്യൻ പ്രകൃതിയുടെ യജമാനനല്ല, മറിച്ച് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്ന ഓർമ്മപ്പെടുത്തലുമായാണ് ഓരോ പരിസ്ഥിതി ദിനവും കടന്നുവരുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള അടിയന്തര നടപടികൾക്കും പ്രകൃതിദത്തമായ പരിഹാരങ്ങൾക്കുമാണ് ഈ വർഷം മുൻഗണന നൽകുന്നത്. പ്രകൃതിയെ കേവലം ഒരു വിഭവമായി മാത്രം കാണാതെ പ്രപഞ്ചത്തിലെ ജീവന്റെ ഉറവിടമായി കാണുക. കടൽത്തീരങ്ങളെ സംരക്ഷിക്കുന്ന കണ്ടൽക്കാടുകളും കാർബൺ ആഗിരണം ചെയ്യുന്ന വനങ്ങളും കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. ആഗോള താപനില അതിവേഗം ഉയരുന്ന സാഹചര്യത്തിൽ കാലാവസ്ഥാ വ്യതിയാനം തടയാൻ ഉടനടി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇത് വ്യക്തമാക്കുന്നു. വരും തലമുറകൾക്കായി ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. 2026 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആഗോള വേദി അസർബൈജാന്റെ തലസ്ഥാനമായ ബാക്കുവാണ്. പരമ്പരാഗതമായി എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യം എങ്ങനെ ഹരിത സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുന്നു എന്ന് അസർബൈജാൻ ഈ വേദിയിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. ആദ്യമായി പരിസ്ഥിതി ദിനം ആഘോഷിച്ചത് 1974 ജൂൺ 5 മുതലാണ്. കടുത്ത വേനലും മാറിമറിയുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും വറ്റിവരളുന്ന ജലാശയങ്ങളും ഇന്ന് നമുക്ക് മുന്നിലെ യാഥാർത്ഥ്യങ്ങളാണ്. ഈ സാഹചര്യത്തിൽ പരിസ്ഥിതി സംരക്ഷണം എന്നത് വെറുമൊരു ദിവസ ആചരണത്തിനപ്പുറം നമ്മുടെ നിലനിൽപ്പിന്റെ പോരാട്ടമായി മാറിയിരിക്കുന്നു. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും വ്യവസായങ്ങളും അഭൂതപൂർവമായ വളർച്ച കൈവരിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഈ പുരോഗതിയുടെ മറുവശം പരിശോധിച്ചാൽ നാം നൽകേണ്ടി വന്ന വില വളരെ വലുതാണെന്ന് കാണാം. വായുവും മണ്ണും ജലവും മലിനമാക്കിക്കൊണ്ട് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിച്ചുകൊണ്ടാണ് മനുഷ്യൻ തന്റെ അധിനിവേശം നടത്തിയത്. ഓരോ വർഷവും കടന്നുവരുന്ന ലോക പരിസ്ഥിതി ദിനം വെറുമൊരു കലണ്ടർ തീയതിയോ മരം നടീൽ ചടങ്ങോ മാത്രമല്ല, മറിച്ച് ഭൂമിയുടെ നിലവിളി തിരിച്ചറിയാനും മനുഷ്യന്റെ അതിജീവനത്തിനായി പുനർചിന്തനം നടത്താനുമുള്ള അന്ത്യശാസനമാണ്. വ്യാവസായിക പുരോഗതിയുടെയും ആധുനികവൽക്കരണത്തിന്റെയും പേരിൽ നമ്മൾ പ്രകൃതിക്ക് മേലെ ഏൽപ്പിച്ച ആഘാതങ്ങൾ ചെറുതല്ല. ആഗോള താപനം മൂലം ഭൂമിയുടെ താപനില ക്രമാതീതമായി ഉയരുകയാണ്. അനിയന്ത്രിതമായ പ്ലാസ്റ്റിക് ഉപയോഗം നമ്മുടെ മണ്ണും ജലാശയങ്ങളും കടലുകളും വരെ ശ്വാസം മുട്ടിക്കുന്നു. കാടുകൾ വെട്ടിത്തെളിക്കുന്നതിലൂടെ അനേകം ജീവജാലങ്ങളുടെ വാസസ്ഥലമാണ് ഇല്ലാതാകുന്നത്. ഇതിന്റെ എല്ലാം അനന്തര ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അപ്രതീക്ഷിത പ്രകൃതി ദുരന്തങ്ങളും കടുത്ത ഉഷ്ണതരംഗങ്ങളും. ഇന്ന് പരിസ്ഥിതി നേരിടുന്ന വെല്ലുവിളികൾ ഏതെങ്കിലും ഒരു രാജ്യത്തോ പ്രദേശത്തോ ഒതുങ്ങി നിൽക്കുന്നതല്ല, അവ ആഗോളതലത്തിൽ മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നവയാണ്. ഫോസിൽ ഇന്ധനങ്ങളുടെ അനിയന്ത്രിതമായ ഉപയോഗം മൂലം അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡയോക്സൈഡ് ഉൾപ്പെടെയുള്ള ഹരിതഗൃഹ വാതകങ്ങൾ ഭൂമിയുടെ താപനില ക്രമാതീതമായി ഉയർത്തുന്നു. ഇതിന്റെ ഫലമായി ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുപാളികൾ ഉരുകയും സമുദ്രനിരപ്പ് ഉയരുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ പ്രളയങ്ങൾ, കടുത്ത വരൾച്ച, മുൻപില്ലാത്ത വിധം ആഞ്ഞടിക്കുന്ന ചുഴലിക്കാറ്റുകൾ എന്നിവയെല്ലാം ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങളാണ്. ആധുനിക മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയ പ്ലാസ്റ്റിക് ഇന്ന് ഭൂമിയുടെ ഏറ്റവും വലിയ ശാപമാണ്. നൂറ്റാണ്ടുകളോളം മണ്ണിൽ ലയിക്കാതെ കിടക്കുന്ന പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നശിപ്പിക്കുന്നു. അതിലും ഭയാനകമാണ് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ. നമ്മുടെ കുടിവെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിൽ പോലും ഇവ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. സമുദ്രജീവികൾ പ്ലാസ്റ്റിക് കഴിച്ച് ചത്തൊടുങ്ങുന്ന കാഴ്ചകൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ എത്രത്തോളം തകർന്നു എന്നതിന് തെളിവാണ്. കൃഷിക്കും വ്യവസായങ്ങൾക്കും പാർപ്പിടങ്ങൾക്കുമായി കോടിക്കണക്കിന് ഹെക്ടർ വനങ്ങളാണ് ഓരോ വർഷവും വെട്ടിത്തെളിക്കുന്നത്. ഭൂമിയുടെ ശ്വാസകോശങ്ങളായ വനങ്ങൾ ഇല്ലാതാകുമ്പോൾ വന്യജീവികൾക്ക് അവയുടെ വാസസ്ഥലം നഷ്ടപ്പെടുന്നു. ഇത് മനുഷ്യ മൃഗ സംഘർഷങ്ങളിലേക്ക് വഴിമാറുന്നു. ലക്ഷക്കണക്കിന് സസ്യജന്തുജാലങ്ങളാണ് ഇതിനകം ഭൂമിയിൽ നിന്ന് വംശനാശം സംഭവിച്ചു പോയത്. വികസനം പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നത് പ്രായോഗികമല്ല. എന്നാൽ പ്രകൃതിയെ തകർത്തുകൊണ്ടുള്ള വികസന രീതികൾക്ക് മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെയാണ് സുസ്ഥിര വികസനം എന്ന ആശയം പ്രസക്തമാകുന്നത്. ഭാവി തലമുറയുടെ ആവശ്യങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന മാതൃകകൾ നാം സ്വീകരിക്കണം. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ പ്രകൃതിയെ തന്നെ മാതൃകയാക്കുക എന്നതാണ് ശാശ്വതമായ പരിഹാരം. വനവൽക്കരണം, പുനരുപയോഗ ഊർജ സ്രോതസ്സുകളുടെ വ്യാപനം എന്നിവയിലൂടെ മാത്രമേ കാർബൺ ഉദ്വമനം കുറയ്ക്കാൻ നമുക്ക് സാധിക്കൂ. പ്രകൃതിയോട് ഇണങ്ങി നിന്നുകൊണ്ടുള്ള സുസ്ഥിര വികസനമാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം. ലോക പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി വെല്ലുവിളികളെ നേരിടുന്നതിനായി കൂട്ടായ പ്രവർത്തനത്തിനും ജനപങ്കാളിത്തത്തിനുമുള്ള കേന്ദ്രമന്ത്രി ശ്രീ ഭൂപേന്ദ്ര യാദവിന്റെ ആഹ്വാനം ഉയർത്തിക്കാട്ടുന്ന ഒരു ലേഖനം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് പങ്കുവച്ചു. സുസ്ഥിരവും ചെലവ് കുറഞ്ഞതും ദീർഘകാല പാരിസ്ഥിതിക നേട്ടങ്ങൾ നൽകാൻ ശേഷിയുള്ളതുമായ പ്രകൃതിദത്ത പരിഹാരങ്ങളിലൂടെ ഈ വെല്ലുവിളികളെ നേരിടണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. വികസനവും പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള ഉത്തരവാദിത്വവും തമ്മിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധതയുടെ പ്രതീകമായിരിക്കും കൂടുതൽ ഹരിതാഭമായ ഒരു ഡൽഹിയെന്ന് കേന്ദ്രമന്ത്രി ഊന്നിപ്പറഞ്ഞതായി ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. ഏക് പേട് മാ കെ നാം പോലുള്ള പദ്ധതികൾ ഓരോ വർഷവും ഏകദേശം 1.1 ലക്ഷം ഹെക്ടർ വനപ്രദേശം കൂട്ടിച്ചേർക്കുന്നതിൽ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന തത്വത്തിൽ അധിഷ്ഠിതമായി മിഷൻ ലൈഫിന്റെ ആത്മാവിലൂടെ കൂടുതൽ വൃത്തിയുള്ളതും ഹരിതാഭമായതും കൂടുതൽ സുസ്ഥിരവുമായ ഒരു ഗ്രഹത്തിനായി ഇന്ത്യ തുടർന്നും പ്രവർത്തിക്കുമെന്ന് ശ്രീ മോദി ഉറപ്പിച്ചു പറഞ്ഞു. ഈ ആഴത്തിലുള്ള സാംസ്കാരിക, ധാർമ്മികത, പരമ്പരാഗത ഇന്ത്യൻ ജ്ഞാനത്തിൽ മനോഹരമായി പ്രതിഫലിക്കുന്നുണ്ടെന്ന് ഊന്നിപ്പറഞ്ഞ പ്രധാനമന്ത്രി പരിസ്ഥിതി പരിപാലനത്തിന്റെ സന്ദേശത്തെ കൂടുതൽ ശക്തമാക്കുന്നതിനായി ഒരു പവിത്രമായ സംസ്കൃത സുഭാഷിതം പങ്കുവയ്ക്കുകയും ചെയ്തു. എക്സിലെ തുടർച്ചയായ പോസ്റ്റുകളിൽ പ്രധാനമന്ത്രി ഇങ്ങനെ പങ്കുവച്ചു: എല്ലാവർക്കും ലോക പരിസ്ഥിതി ദിനാശംസകൾ. പരിസ്ഥിതി സംരക്ഷണത്തിൽ അതീവ താൽപ്പര്യമുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും സുസ്ഥിരമായ വളർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള നമ്മുടെ പ്രതിജ്ഞാബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നതിനുള്ള ഒരു ദിനമാണിത്. കഴിഞ്ഞ ഒരു ദശകത്തിൽ നമ്മുടെ ഗവൺമെന്റ് നടത്തിയ അനേകം ശ്രമങ്ങൾ ഈ ദിശയിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ എടുത്തു കാണിക്കുന്നതായി പ്രധാനമന്ത്രി എക്സ് പോസ്റ്റിൽ കുറിച്ചു. പരിസ്ഥിതി സംരക്ഷണം എന്നത് ഭരണകൂടങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഓരോ വ്യക്തിക്കും ഇതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. നമ്മുടെ വീട്ടുപറമ്പിൽ സാധ്യമാകുന്ന ഇടങ്ങളിലെല്ലാം മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്യുക. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കി തുണിസഞ്ചികളും പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളും ശീലമാക്കുക. മഴവെള്ള സംഭരണവും ജലാശയങ്ങളുടെ സംരക്ഷണവും ഉറപ്പാക്കുക. അനാവശ്യമായി ലൈറ്റുകളും ഫാനുകളും ഇട്ടുവെക്കാതിരിക്കുക. പൊതുഗതാഗത സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഓരോ വ്യക്തിയുടെയും ചെറിയ മാറ്റങ്ങൾ വലിയ വിപ്ലവങ്ങൾക്ക് കാരണമാകും. പ്രകൃതി മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്കവണ്ണം സമ്പന്നമാണ്. എന്നാൽ അവന്റെ അത്യാഗ്രഹങ്ങൾ തീർക്കാൻ അതിനാവില്ല എന്ന മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. ഇനിയൊരു മൺസൂൺ കാലം വരുമ്പോൾ, ഇനിയൊരു പരിസ്ഥിതി ദിനം കടന്നു വരുമ്പോൾ, വെറുമൊരു ചടങ്ങിൽ ഒതുക്കാതെ നമ്മൾ ശ്വസിക്കുന്ന വായുവിനോടും കുടിക്കുന്ന വെള്ളത്തോടും കാണിക്കുന്ന നീതിയായിരിക്കണം നമ്മുടെ പരിസ്ഥിതി പ്രവർത്തനം. വരും തലമുറയ്ക്ക് ജീവിക്കാൻ യോഗ്യമായ പച്ചപ്പും ശുദ്ധവായുവുമുള്ള ഒരു ഭൂമിയെ കാത്തുസൂക്ഷിക്കണമെന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ദൃഢപ്രതിജ്ഞ ചെയ്യാം. പ്ലാസ്റ്റിക് മലിനീകരണമില്ലാത്ത, പച്ചപ്പ് നിറഞ്ഞ, ശുദ്ധവായു ശ്വസിക്കാൻ കഴിയുന്ന ഒരു സുന്ദരമായ ഭൂമിയെ നമുക്ക് വീണ്ടെടുക്കാൻ ഒന്നിച്ച് പ്രയത്നിക്കാം. കാരണം ഭൂമി ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ മനുഷ്യനും നിലനിൽപ്പുള്ളൂ. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ഭൂമിക്കായി കൈകോർക്കാം നാളെയുടെ നിലനിൽപ്പിനായി. തയ്യാറാക്കിയത് ലക്ഷ്മി ശ്രീ വിജയ.
4: ആകാശവാണി.
5: വയലും നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ.

0: സത്യവും സത്യസന്ധതയും ചിലപ്പോൾ ഫലശൂന്യമായി തോന്നിയേക്കാം. പക്ഷേ അവ ഒരു കോട്ട പോലെ നിങ്ങളുടെ പിന്നിൽ കാവൽ നിൽക്കും. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു പ്രഭാഷണം, ഗാനം, നിങ്ങൾക്കറിയാമോ, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: പ്രസവശേഷം പന്നിക്കുഞ്ഞുങ്ങളുടെ സൂചിപ്പല്ല് അഥവാ നീഡിൽ ടീത്ത് നീക്കം ചെയ്യുന്നത് എപ്പോഴാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. ജൂൺ മാസത്തെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ജൂണിലാണ് സ്കൂൾ തുറക്കുന്നത്, ഇടവപ്പാതി വരുന്നതും ജൂണിലാണ്. മഴയോടൊപ്പമുള്ള സ്കൂൾ തുറക്കൽ വളരെ പഴയ ഓർമ്മയാണ്. മഴ നനഞ്ഞ് സ്കൂളിലേക്കുള്ള യാത്ര എത്ര രസകരമായിരുന്നു. കാലം കുറേ കഴിഞ്ഞപ്പോൾ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വന്നു. സ്കൂൾ തുറന്നാലും മഴ പെയ്യാതെയായി. വളരെ വൈകിയാവും മഴ പെയ്യുക, ചിലപ്പോൾ പെയ്യുകയില്ല. മാസങ്ങളോളം നീണ്ടുനിന്ന വേനൽ നമ്മളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തി. കർഷകരുടെ കാര്യവും കഷ്ടത്തിലായി. അസ്ഥിരമായ കാലാവസ്ഥ നമ്മളെ പരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. മഴ വിചാരിക്കാതിരിക്കുമ്പോൾ പ്രളയമായി മാറുന്നു. വേനൽ കഠിനമായ ഉഷ്ണമായി മാറി അകവും പുറവും പൊള്ളിക്കുന്നു. ഫാൻ കൊണ്ടൊന്നും ചൂടിനെ അതിജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. കുളിർകാറ്റ് ഉഷ്ണക്കാറ്റിന് വഴിമാറി. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? പ്രകൃതിക്ഷോഭങ്ങൾ എന്തുകൊണ്ട് ഇടയ്ക്കിടെ ഉണ്ടാകുന്നു? ഇത്തരം ആലോചനകൾക്കിടയിലാണ് ലോക പരിസ്ഥിതി ദിനം കടന്നുവരുന്നത്. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. കൃത്യമായ ഇടവേളകളിൽ മഴയും മഞ്ഞും വേനലും ഒക്കെ വന്നിരുന്ന ആ നല്ല കാലത്തെ തിരിച്ചുപിടിക്കാൻ നാം എന്തൊക്കെ ചെയ്യണം എന്നാലോചിക്കാൻ ഈ ദിവസം ഉപയോഗിക്കാം. ലോക പരിസ്ഥിതി ദിനത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും നമ്മോട് സംസാരിക്കുന്നത് മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ഭാമിനി എല്ലൻ ആണ്.
1: എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു. ഓരോ വർഷവും ഇതിനായി ഒരു സെൻട്രൽ തീമും സ്ലോഗനും നിർവചിക്കാറുണ്ട്. ഈ വർഷം, അതായത് 2026 ജൂൺ 5, തീം ക്ലൈമറ്റ് ആക്ഷൻ വിത്ത് എ സ്ലോഗൺ ആണ്. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. അതായത് പ്രകൃതി എങ്ങനെ കാലാവസ്ഥയെ നിയന്ത്രിക്കും നമ്മുടെ ഭാവിക്ക് വേണ്ടി. ഒരു പുനർചിന്തനം ചെയ്യുകയാണെങ്കിൽ പണ്ട് കാലങ്ങളിൽ, അതായത് ഗുഡ് ഓൾഡൻ ഡേയ്സ് എന്ന് പറയും, നമ്മൾ മൺ ഭിത്തികളുള്ള വീടുകളിൽ താമസിച്ചു. ഇന്നാവട്ടെ എല്ലാം കോൺക്രീറ്റ് കെട്ടിടങ്ങളായി മാറി. അതുപോലെ വെള്ളം, നമ്മൾ ഫ്രിഡ്ജിന്റെ യൂസും എസിയുടെ യൂസും കൂട്ടി. പണ്ട് അങ്ങനെയല്ല, മൺപാനകളിലായിരുന്നു വെള്ളം വെച്ചത്. അത് പിടിച്ചു കുടിക്കുമ്പോൾ നല്ല ശീതളമായ ജലം ഉപയോഗിച്ചു പോന്നിരുന്നു. ഇനിയൊരു തിരിഞ്ഞുപോക്ക് നമുക്ക് അനിവാര്യമാണ്. പക്ഷേ നാം ഓവറായിട്ടുള്ള യൂസേജ്, അതായത് ഫ്രിഡ്ജിന്റെയും എസിയുടെയും ഒക്കെ അധികമായ യൂസേജ് കുറയ്ക്കേണ്ടിയിരിക്കുന്നു. രണ്ട് പ്രതിഭാസങ്ങളാണ് അത് ഉണ്ടാക്കുന്നത്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രൈമറി ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, ഗ്ലോബൽ വാർമിംഗ് എന്നിങ്ങനെയുള്ള വാക്യങ്ങൾ. ഇതിന്റെ മലയാള പദം ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ആഗോള താപനമാണ്. അതായത് മൊത്തത്തില് ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടി വരികയാണ്. ഇതെല്ലാം നമ്മുടെ ഓരോ പ്രവൃത്തികളുടെയും സൈഡ് ഇഫക്റ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. സോ പ്രകൃതിയെ നമ്മൾ, ഒരു അമ്മ എങ്ങനെയാണോ ഒരു കുഞ്ഞിനെ താലോലിച്ച് നർച്ചർ ചെയ്ത് വളർത്തുന്നത്, അതുപോലെ പ്രകൃതി എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒരു അമ്മയാണ്. ആ അമ്മയെ നമ്മൾ നല്ലവണ്ണം പരിചരിച്ച് സംരക്ഷിച്ചു വന്നാൽ തിരികെയും ആ അമ്മ നമുക്ക് എല്ലാ പ്രകൃതി വിഭവങ്ങളും നല്ല ശുദ്ധമായി തന്നെ നൽകും. നമ്മൾ

ശ്വസിക്കുന്ന വായുവാകട്ടെ, കുടിക്കുന്ന ജലമാവട്ടെ, ഈവൻ നമ്മൾ മണ്ണിൽ നിന്നാണല്ലോ പൊന്നുണ്ടാക്കുന്നത്. പൊന്ന് മീൻസ് നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസസ് ഉണ്ടാക്കുന്നത്. അതിനൊക്കെ ഒരു ഫലഭൂയിഷ്ഠമായ നല്ല ആരോഗ്യമുള്ള മണ്ണുണ്ടായാലേ അതിൽ നിന്ന് ആരോഗ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുള്ളൂ. ആ ആരോഗ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഭക്ഷിക്കുമ്പോഴാണ് നമുക്ക് നല്ല ആരോഗ്യം വരുന്നത്. ആരോഗ്യം എന്ന് പറയുമ്പോൾ അത് ഫിസിക്കലാവാം, മെന്റലും ആവാം. അതായത് നമുക്ക് ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും വേണം ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിനെ രൂപപ്പെടുത്തുവാൻ. അപ്പൊ ഇതെല്ലാം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഭക്ഷണത്തിൽ നിന്നാണ്. ആയുർവേദം അനുശാസിക്കുന്നത് ഭക്ഷണമാണ് ഔഷധം എന്നാണ്. ആ ഔഷധം നമ്മൾ കൃത്യ അളവിൽ പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് ബാലൻസ്ഡ് ഡയറ്റായിട്ട് എടുക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യമുള്ളാവുള്ളൂ. നല്ല ആരോഗ്യമുണ്ടെങ്കിലേ തലച്ചോറ് നന്നായി പ്രവർത്തിച്ച് നമുക്ക് നല്ല ചിന്തകൾ ഉണ്ടാകുകയും, ഒരു ടീച്ചറാണെങ്കിൽ കുട്ടികൾക്ക് നല്ല വിദ്യ പറഞ്ഞു കൊടുക്കാം, ഡാൻസ് ടീച്ചറാണെങ്കിൽ അങ്ങനെ, മ്യൂസിക് ടീച്ചറാണെങ്കിൽ അങ്ങനെ, ഇല്ല രക്ഷകർത്താക്കൾക്ക് തന്നെ ഒരു റോൾ മോഡൽ കുഞ്ഞുങ്ങൾക്കാവണമെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് റോൾ മോഡൽ ഗൃഹത്തിൽ എപ്പോഴും രക്ഷകർത്താക്കളാണ്. 3 വയസ്സ് കഴിഞ്ഞേ അവർ പുറം ലോകത്ത് ടീച്ചറിനെ ആശ്രയിക്കുന്നുള്ളൂ വിദ്യയുടെ കാര്യത്തിൽ. അപ്പോൾ നമ്മളൊരു ഗൃഹത്തിൽ തന്നെ ഒരു നല്ല ചുറ്റുപാട് ഉണ്ടാക്കിയെടുത്ത് പിള്ളേർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. പ്രകൃതി വിഭവങ്ങളെ നമ്മൾ സംരക്ഷിക്കണം, എന്നാലേ നമുക്കും വരും തലമുറയ്ക്കും ഇവ നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഏറെ നമ്മൾ കണ്ടുവരുന്നത് പല പൊതുസ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന ഒരു സ്വഭാവമാണ്. എത്രയോ ബോധവൽക്കരണം നമ്മൾ കൊടുക്കുന്നു, എന്നാലും കുട്ടികൾ മറ്റു കുട്ടികളായിട്ട് ചേർന്ന് കളിച്ച് പാർക്കിൽ പോകുമ്പം ചോക്ലേറ്റിന്റെ കവറും ചിപ്സിന്റെ കവറും ഒക്കെ അവരിങ്ങനെ കാറ്റിപ്പുറത്തേക്കാണ്. കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലുള്ള ആമയിഴഞ്ഞാൻ തോട് പോലും ഫുള്ളി കവറും മിനറൽ വാട്ടറിന്റെ ബോട്ടില്, ശീതള പാനീയങ്ങളുടെ ബോട്ടിൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതെന്ത് പറ്റും? മഴ സമയത്ത് ഡ്രെയിനേജ് ബ്ലോക്കായി, അത് കാരണം പല പ്രശ്നങ്ങളും വരും. പിന്നെ ഇതിൽ ബാക്ടീരിയ യൂട്രിഫിക്കേഷൻ കാരണം പെരുകി പെരുകി പെരുകി അതിൽ ഈച്ചയിരുന്ന് അത് അടുത്തുള്ള ഹോട്ടലിലുള്ള ഫുഡിലോ ചായക്കടയിലുള്ള വടയുടെ പുറത്തോ എല്ലാം പോയി ഇരിക്കുവാണെങ്കിൽ അത് വാങ്ങിച്ച് കഴിക്കുമ്പോൾ നമുക്കും ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ വ്യക്തി ശുചിത്വം പാലിക്കുന്നത്, അതുപോലെ നമ്മുടെ പരിസരവും ശുചിയായിട്ട് വച്ചിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വിദ്യാധനമുണ്ട്, ആരോഗ്യം ഒരു ധനമാണ്. പണ്ടൊരു ചൊല്ലുണ്ട്, അതായത് നമുക്ക് ഇച്ചിരി വെൽത്ത് സമ്പത്ത് കുറഞ്ഞു പോയാൽ വളരെ കുറച്ച് കാലമേ പോയുള്ളൂ, അതേസമയം ഹെൽത്ത് പോയാൽ കുറേ എന്തോ നഷ്ടപ്പെട്ടതായി നമുക്ക് തോന്നും. ക്യാരക്ടർ പോയാൽ എല്ലാം പോയി, നമുക്കൊരു ഗുണം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഹെൽത്ത് നന്നായിട്ട് നോക്കണമെങ്കിൽ മണ്ണിന് മലിനീകരണം പാടില്ല, ജലാശയങ്ങളിൽ മലിനീകരണം പാടില്ല, ഇത് രണ്ടുമാണ് ഇൻപുട്ട്. എന്തിനാ? ക്രോപ്സ് വളരാൻ, വിളകൾ വളരാൻ ഇത് രണ്ടും വേണം. പിന്നെ രാസവളപ്രയോഗം, നമ്മൾ ബ്ലാങ്കറ്റ് റെക്കമെൻഡേഷനിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്നു പണ്ട്. ഇപ്പോഴാണ് കർഷകരെല്ലാവരും സയന്റിസ്റ്റ്മാർ നൽകുന്ന ശുപാർശ പ്രകാരം വളയിടാൻ തുടങ്ങിയത്. അതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ രാസവളങ്ങൾ വാങ്ങുന്നതിനുള്ള ചെലവും കുറയ്ക്കാം, അന്തരീക്ഷ മലിനീകരണവും കുറയ്ക്കാം. ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഭൂമിയുടെ ശരാശരി താപനില ഉയരുന്ന അവസ്ഥയാണ് ആഗോള താപനം എന്ന് പറയുന്നത്. മാനുഷിക പ്രവർത്തനങ്ങൾ കൊണ്ടും മറ്റു പ്രകൃതിയിലുള്ള കാരണങ്ങൾ കൊണ്ടും ഹരിതഗൃഹവാതകങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയവ അന്തരീക്ഷത്തിലുള്ള അളവ് വർദ്ധിച്ചു വരുന്നു. ഇത് കാരണമാണ് കൂടുതലായിട്ട് ചൂട് അനുഭവപ്പെടുന്നത്. നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഇത്രയും ഡിഗ്രി കൂടി വേനലാവുമ്പോൾ പറയുന്നതാണ്. അപ്പൊ ഇതിനൊക്കെ കാരണം ഹരിതഗൃഹവാതകങ്ങൾ കൂടുതലായിട്ട് അന്തരീക്ഷത്തിൽ വരുന്നത് കൊണ്ടാണ്. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എത്തുന്ന ചൂടിന്റെ പ്രതിഫലനത്തെ ഈ വാതകങ്ങൾ തടയുകയും ഭൂമിയിലെ താപനില വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനത്തിനെയാണ് ആഗോള താപനം എന്ന് പറയുന്നത്. ലോകമെമ്പാടും നോക്കിക്കാണുന്ന ഒരു പ്രതിസന്ധിയാണ് ഈ ആഗോള താപനം. അപ്പം ഇതിനെല്ലാം കാരണം നമ്മുടെ ഓരോ ചെയ്യുകകൾ തന്നെയാണ്. അപ്പം നമ്മൾ കുട്ടികളെ മാത്രമല്ല, നാം തന്നെ ഒന്നുകൂടി നമ്മളെ ഒന്ന് സെൽഫ് അനലൈസ് ചെയ്യണം. നമ്മൾ സ്വയം നമ്മളെ പരിശോധിക്കണം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയാണോ. പ്രകൃതിയെ വികൃതമാക്കുന്ന ഒരു പരിപാടിയിലും ഏർപ്പെടരുത്. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നോക്കി നോക്കി ചെയ്തു കഴിഞ്ഞാൽ നമുക്കും വരതലമുറയ്ക്കും പ്രകൃതി വിഭവങ്ങൾ നന്നായി തന്നെ കിട്ടുകയും ചെയ്യും. ഒരു 2 ഇംഗ്ലീഷ് പ്രോവേർബ്സ് കൂടി ഞാനിവിടെ പറഞ്ഞോട്ടെ. വി കോണ്ട് കമാൻഡ് നേച്ചർ എക്സെപ്റ്റ് ബൈ ഒബേയിങ് ഹർ. നമുക്ക് പ്രകൃതിയെ അങ്ങോട്ട് കമാൻഡ് ചെയ്യാൻ പറ്റൂല. മഴ ഇപ്പോൾ വന്നാൽ മതി, പ്രളയം ഇപ്പോൾ വന്നാൽ മതി, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ ഒബേ ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ, അനുസരിക്കാനേ പറ്റുള്ളൂ. ഇത് പറഞ്ഞിരിക്കുന്നത് ഫ്രാൻസിസ് ബെക്കൺ എന്ന് പറഞ്ഞ ഒരു

0: ജിയോളജിസ്റ്റാണ്. ഇനി വേറൊരു കാര്യം കൂടെ, ഭൂമിയെ പറ്റി പറയുകയാണെങ്കിൽ, വി അബ്യൂസ് ലാൻഡ് ബിക്കോസ് വി റിഗാർഡ് ഇറ്റ് ആസ് എ കമോഡിറ്റി ബിലോങ്ങിങ് ടു അസ്, നമുക്കുള്ള ഒരു സാധനം, വാങ്ങിക്കുന്ന സാധനം എന്നാണ് നമ്മൾ ഭൂമിയെ കരുതിയിരിക്കുന്നത്. ബട്ട് വെൻ വി സീ ലാൻഡ് ആസ് എ കമോഡിറ്റി ടു വിച്ച് വി ബിലോങ് വി മേ ബിഗിൻ ടു യൂസ് ഇറ്റ് വിത്ത് ലവ് ആൻഡ് റെസ്പെക്ട്. നമ്മൾ അടങ്ങുന്ന ഒരു സമൂഹത്തിലെ വസ്തുവാണ് എന്ന് കരുതുകയാണെങ്കിൽ നമ്മൾ അതിനെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും തുടങ്ങും. കൃഷിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, വേനൽക്കാലാകുമ്പം ജലലഭ്യത കുറവാണ്, അപ്പോൾ മണ്ണിൻ്റെ ഉപരിതലത്തിൽ നിന്നും നീരാവിയായി ജലാംശം പോകും. അത് തടയാൻ വേണ്ടി പുതയിടണം. ഇതൊക്കെ പഴയ കൾച്ചറൽ പ്രോഗ്രാംസ് ആണ്. പക്ഷേ നമ്മളിപ്പോൾ മോഡേൺ ടെക്നിക്ക്, ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിങ്കിൾ ഇറിഗേഷൻ ഇതിൻ്റെയൊക്കെ പുറകെ പോകുമ്പോൾ പഴയ പല കാര്യങ്ങളും ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങളാണ്, പക്ഷേ അതിൻ്റെ മുതൽക്കൂട്ട് വളരെ വലുതാണ്. ഇപ്പം കേരളം എന്ന പേര് വന്നത് തന്നെ കേരം തിങ്ങി നിൽക്കുന്ന നാടായതുകൊണ്ടല്ലേ. അപ്പം തെങ്ങിൻ്റെ കേസിലാണെങ്കിൽ ഓല വീഴും, ക്ലാഞ്ഞില് വീഴും, തേങ്ങ പൊതിച്ചെടുക്കുമ്പം അതിൻ്റെ ഹസ്കുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, തെങ്ങും തടങ്ങളിൽ പുതയിടലായിട്ട് വച്ചു കഴിഞ്ഞാൽ ഉപരിതലത്തിൽ നിന്ന് ജലം നീരാവിയായി ഇവാപറേറ്റ് ചെയ്ത് പോകാതിരിക്കും. അപ്പം നനവ് എപ്പോഴും നിൽക്കും. ഒരു ഇറിഗേഷന്റെ ചെലവും അതിനു വേണ്ട സമയവും എനർജിയും കൂടെ നമുക്ക് ലാഭിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ. പിന്നെ അമിതമായി കീടനാശിനികളാകട്ടെ രാസവളങ്ങളാകട്ടെ ഉപയോഗിക്കാൻ പാടില്ല. കൂടുതലിട്ടാൽ കൂടുതൽ കിട്ടും എന്നുള്ള ആ ഒരു മെന്റാലിറ്റി മാറ്റിയിട്ട് ആവശ്യത്തിന് മാത്രം കൊടുത്ത് വേണ്ട പ്രൊഡക്ടിവിറ്റി പീസ് ഓഫ് ലാൻഡിലിരുന്ന് എടുക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ച് നമ്മുടെ ജീവനെയും സംരക്ഷിക്കുക, വരും തലമുറയ്ക്കും വേണ്ടി ശുദ്ധമായ പ്രകൃതി വിഭവങ്ങൾ, അതായത് മണ്ണ്, വായു, ജലം, ഇവ അവരെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോവാൻ നമ്മൾ കടമപ്പെട്ടിരിക്കുന്നു. മുതിർന്ന തലമുറയിലുള്ളവർ പിൻഗാമികൾക്കായി പ്രകൃതി വിഭവങ്ങൾ ബാക്കി വെച്ചിട്ട് വേണം പോവാൻ. നമ്മുടെ മുൻഗാമികൾ നന്നായി പ്രകൃതിയെ പരിചരിച്ചത് കൊണ്ടാണ് നാം ഇപ്പോഴും നല്ല ശുദ്ധമായ എയറും വായുവും ശുദ്ധമായ ജലവും നമുക്ക് കിട്ടുന്നത്. ഭൂമിയുടെ അധിപർ എന്നതിനേക്കാൾ ഭൂമിയുടെ പരിപാലകരാകാനാണ് നാം ശ്രമിക്കേണ്ടത്. ഈ ഒരു ഉദ്ദേശ ശുദ്ധിയോടുകൂടി നമുക്ക് കൈകോർക്കാം.
1: ലോക പരിസ്ഥിതി ദിനം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നും എന്തൊക്കെ മുൻകരുതലുകളാണ് നാം കൈക്കൊള്ളേണ്ടത് എന്നും മനസ്സിലായി കാണുമല്ലോ. മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ഭാമിനി എല്ലൻ ആണ് ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത്. ശ്രീമതി ഭാമിനിയുടെ ഫോൺ നമ്പർ 9600503 1050.

0: നിങ്ങൾക്കറിയാമോ? പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.
1: മുരിങ്ങ. കേരളത്തിൽ ഗൃഹപരിസരങ്ങളിൽ മുരിങ്ങ ഒരു അനിവാര്യ വൃക്ഷമായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞു വരികയാണ്. മുരിങ്ങയിലയും പൂവും കായും നമുക്കേറെ പ്രിയപ്പെട്ടതാണ്. ഒരു കപ്പ് മുരിങ്ങയില സൂപ്പിൽ 80 കപ്പ് പാലിനും 16 കിലോഗ്രാം ആട്ടിറച്ചിക്കും തുല്യമായ വൈറ്റമിൻ എയും 20 മാമ്പഴത്തിനും 2.5 കിലോ മുന്തിരിക്കും 6 ഓറഞ്ചിനും തുല്യമായ വൈറ്റമിൻ സിയും അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ 20 കോഴിമുട്ടയ്ക്ക് തുല്യമായ കാൽസ്യം 100 ഗ്രാം ആട്ടിറച്ചിക്കും 100 ഗ്രാം കോഴിയിറച്ചിക്കും 120 ഗ്രാം മത്സ്യത്തിനും 2.5 കപ്പ് പാലിനും 2 മുട്ടയ്ക്കും തുല്യമായ പ്രോട്ടീനും അടങ്ങിയിരിക്കുന്നു. ആന്റി ഓക്സിഡന്റുകളുടെ ഒരു കലവറയാണ് മുരിങ്ങയില. 1 കിലോ മുരിങ്ങയില, 1 ലിറ്റർ വെള്ളം, 1 ഗ്രാം ഉപ്പ്, 1 ഗ്രാം വാളൻപുളി എന്നിവ ചേർത്ത മിശ്രിതം 8-10 ദിവസങ്ങൾ കഴിഞ്ഞ് അരിച്ചെടുത്ത് പച്ചക്കറി കൃഷികളുടെ ഇലയിലും ചുവട്ടിലും തളിച്ചുകൊടുത്താൽ വിളകൾക്ക് കായികക്ഷമതയും ഉൽപാദനശേഷിയും വർദ്ധിക്കുന്നതാണ്. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിന്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൗരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ NFSM. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർവിളകളും ന്യൂട്രി ധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിള ഉയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. അതുവഴി രാജ്യത്തിന്റെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നു. NFSM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർവിളകളുടെയും ന്യൂട്രി ധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമന്വിത പോഷക കീടനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷിച്ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു.

0: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
1: നെല്ലിന്റെ വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളാഴുകൾ, ഇലപ്പുള്ളി രോഗങ്ങൾ തുടങ്ങിയവ ഉണ്ടാവുന്നതിനെ പ്രതിരോധിക്കാം. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനിയുണ്ടാക്കാം. പച്ചക്കറികൾ നടാനുള്ള സമയമാണിത്. കുഴികളെടുത്ത് സെന്റിന് 2.5 കിലോ കുമ്മായമിട്ട് 1 ആഴ്ച കഴിഞ്ഞ് പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനകളിലോ വേണം വിത്തിടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷകാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കളത്തോട്ടത്തിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകണം. സെന്റിന് 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. കാലിവളം, കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, പച്ചില, ചാരം, വിവിധതരം പിണ്ണാക്കുകൾ തുടങ്ങിയവ ഉപയോഗിക്കാം. ജൈവവളങ്ങളോടൊപ്പം രാസവളങ്ങളും നൽകാം. സെന്റൊന്നിന് 1 കിലോഗ്രാം യൂറിയ, 1.25 കിലോഗ്രാം മസൂറിഫോസ്, 500 ഗ്രാം പൊട്ടാഷ് ഇവ പല തവണകളായി ചേർത്തു കൊടുക്കാം. നേർവളങ്ങൾക്കു പകരം പച്ചക്കറി വിളകൾക്കായുള്ള മിശ്രിതവും ചേർക്കാം. നൈട്രജൻ വളങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് രോഗകീടങ്ങൾക്ക് വഴിയൊരുക്കും. ഇടവപ്പാതി തുടങ്ങുന്നതോടെ ഉയർന്ന തവാരണകൾ ഉണ്ടാക്കി വിത്ത് തേങ്ങകൾ പാകാം. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നീർവാർച്ച സൗകര്യം ഉറപ്പുവരുത്തണം. തെങ്ങിലെ കൂമ്പ് ചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ് സാഷെ 2 ഗ്രാം 1 പാക്കറ്റിൽ 3 എണ്ണം ഒരു തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചീയുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുതുമാറ്റിയ ശേഷം കുമ്മായം സെന്റൊന്നിന് 2.5 കിലോ വീതം ഇടണം. എന്നിട്ട് 1 ആഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണാസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. കുരുമുളകിലെ ദ്രുതവാട്ട രോഗത്തിന് മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടി 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. 4 മുതൽ 5 ദിവസത്തിനിടയിൽ 1 ഇളക്കിക്കൊടുക്കണം. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. കമുകൻ തൈകൾ ഈ മാസത്തിലും നടാം. നല്ല തൈ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലകൾ കൂടുതലുള്ളതും അധികം പൊക്കമില്ലാത്തതുമായ തൈകൾ തിരഞ്ഞെടുക്കണം. മംഗള, സുമംഗള, ശ്രീമംഗള, മോഹിത് നഗർ എന്നിവ ഉൽപ്പാദനശേഷി കൂടിയ ഇനങ്ങളാണ്. കുമിൾ രോഗത്തിനെതിരെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം പശ ചേർത്ത് തളിച്ചു കൊടുക്കണം. തോട്ടത്തിലെ നീർവാർച്ച മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി രോഗം ബാധിച്ച ഇലകൾ വെട്ടിമാറ്റി നശിപ്പിച്ച ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം സാൻഡോവിറ്റ് എന്ന പശ 2 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് ഇലയുടെ 2 വശത്തും വീഴത്തക്കവണ്ണം തളിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നത് ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന അറിയിപ്പുകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ കാർഷിക പ്രസിദ്ധീകരണങ്ങളും കൽപ്പധേനു എന്ന കാർഷിക സർവകലാശാലയുടെ ത്രൈമാസിക പ്രസിദ്ധീകരണവും വിൽപ്പനയ്ക്കുണ്ട്. കൂടുതൽ വിവരങ്ങൾ

0: ായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547070773 0487237773. കേരള കാർഷിക സർവകലാശാലയുടെ പബ്ലിക്കേഷനുകൾ ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയും ലഭ്യമാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ പ്രവർത്തിച്ചു വരുന്ന ഭക്ഷ്യ സംസ്കരണശാലയിൽ പഴങ്ങളും പച്ചക്കറികളും സംസ്കരിച്ച് ഉപഭോക്താവിന്റെ ആവശ്യാനുസരണം വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 8547070773.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, പ്രസവശേഷം പന്നിക്കുഞ്ഞുങ്ങളുടെ സൂചിപ്പല്ല് അഥവാ നീഡിൽ ടീത്ത് നീക്കം ചെയ്യുന്നത് എപ്പോഴാണ്? ഉത്തരം, പ്രസവം കഴിഞ്ഞ് ആദ്യ ദിവസം തന്നെ സൂചിപ്പല്ല് അഥവാ നീഡിൽ ടീത്ത് നീക്കം ചെയ്യേണ്ടതാണ്.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടിയായ ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 10:30 പ്രക്ഷേപണം ചെയ്യുന്നു. ഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിൽ വാട്സാപ്പ് സന്ദേശം അയയ്ക്കുക. ഇഷ്ടഗാനത്തിൻ്റെ ആദ്യ വരി, ചിത്രം തുടങ്ങിയ വിവരങ്ങൾക്കൊപ്പം പ്രിയപ്പെട്ടവർക്കുള്ള ഡെഡിക്കേഷനും സന്ദേശത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281200715.

പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ടെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്. ജില്ലാ ഭരണകൂടം, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത്, ശുചിത്വ മിഷൻ, ഹരിത കേരളം മിഷൻ എന്നിവ സംയുക്തമായി കളക്ടറേറ്റിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണവും തീവ്ര ശുചീകരണ യജ്ഞവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കളക്ടർ. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന പ്രവൃത്തികൾ എല്ലാവരും നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തണം. പരിസ്ഥിതി ദിനാചരണത്തിന്റെ സന്ദേശം വർഷം മുഴുവൻ നീണ്ടു നിൽക്കണം. ജീവജാലങ്ങളും പരിസ്ഥിതിയും സംരക്ഷിക്കപ്പെടേണ്ടത് മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. ഇടുക്കി ജില്ലയിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് സവിശേഷമായ പ്രാധാന്യമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള വെല്ലുവിളികളെ ചെറുക്കാൻ പ്രകൃതിയെ പരിപാലിക്കേണ്ടതുണ്ട്. നമ്മളുടെ മണ്ണും ജലവും വായുവും സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് വേണ്ടതെന്നും കളക്ടർ പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വെള്ളാപ്പാറയിലെ വനം വകുപ്പ് ഡോർമിട്രിയിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാഘോഷം വൃക്ഷത്തൈ നട്ട് റോയ് കെ പൗലോസ് MLA ഉദ്ഘാടനം ചെയ്തു. വനം വകുപ്പിന്റെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടുന്ന മരങ്ങളുടെ സംരക്ഷണവും തുടർ പരിപാലനവും ഉറപ്പാക്കണമെന്ന് MLA പറഞ്ഞു. പലപ്പോഴും മരങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ജാഗ്രത കുറവുണ്ടാകാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.

കട്ടപ്പന ഗവൺമെന്റ് ഐടിഐയിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, വയർമാൻ എന്നീ തസ്തികകളിലെ ഓരോ ഒഴിവുകളിലേക്ക് യഥാക്രമം ഒബിസി, ഒസി എന്നീ വിഭാഗങ്ങളിൽ നിന്നും ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനം നടത്തുന്നു. ഈ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ ഇതര വിഭാഗത്തിലുള്ളവരെയും പരിഗണിക്കും. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ജൂൺ 10 രാവിലെ 10 അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിന് കട്ടപ്പന ഗവൺമെന്റ് ഐടിഐ പ്രിൻസിപ്പൽ മുൻപാകെ എല്ലാ സർട്ടിഫിക്കറ്റുകളും കാറ്റഗറി തെളിയിക്കുന്നതിന് വില്ലേജ് ഓഫീസർക്ക് താഴെയല്ലാത്ത റവന്യൂ അധികാരികൾ നൽകുന്ന മേൽത്തട്ടിൽ പെടുന്നില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡും അവയുടെ പകർപ്പുകളുമായി ഹാജരാക്കണം. കെഎസ്ഇബിയുടെ 33 KV ലൈൻ വലിച്ചിരിക്കുന്ന പോസ്റ്റുകളിലൂടെ മറ്റു കേബിളുകൾ വലിക്കുന്നതിന് അനുവാദമില്ല. അതിനാൽ അടിമാലി ഇലക്ട്രിക്കൽ ഡിവിഷന് കീഴിൽ വരുന്ന ചിത്തിരപുരം, മറയൂർ, രാജകുമാരി, രാജാക്കാട് സെക്ഷൻ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന 33 KV പോസ്റ്റുകളിലൂടെ കേബിളുകൾ വലിച്ചിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവർ അവ ഈ മാസം 12 നീക്കം ചെയ്യണം. അല്ലാത്തപക്ഷം കെഎസ്ഇബി നീക്കം ചെയ്യുന്നതും കേബിളുകൾക്കോ അനുബന്ധ സാമഗ്രികൾക്കോ വരുന്ന കേടുപാടുകൾക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും കെഎസ്ഇബിക്ക് ഉണ്ടായിരിക്കുന്നതല്ല എന്നും അറിയിക്കുന്നു.

ടൂറിസം വകുപ്പിന്റെ തൊടുപുഴ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്ലസ് ടു പാസ്സായവർക്കുള്ള ഒരു വർഷത്തെ കോഴ്സുകളിലേക്കും 10-ാം ക്ലാസ് കഴിഞ്ഞവർക്കുള്ള 9 മാസത്തെ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചു. അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് 04862224601 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 04862224601. ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

0: സമയം 7:24:52. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കും. തിരുവനന്തപുരം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തും കടന്നുകയറ്റവും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിസിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ ജി ഡി പി വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമി ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ഒരേ സമയം വികസിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ലോകം ക്രമേണ ഒരു ഹരിത ഭാവിയിലേക്ക് പ്രയാണം ചെയ്യുകയാണെന്നും ഇന്ത്യ ഇതിന് വലിയ സംഭാവന നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: ये जो वैश्विक संकट चल रहा है ये दिखाता है कि एनर्जी के मामले में आत्मनिर्भरता कितनी जरूरी है और बीते 12 वर्षों में देश ने जो कैपेसिटी तैयार की है उसका कितना बड़ा महत्व है. 12 वर्ष पहले भारत में सौर ऊर्जा का उत्पादन नाम मात्र का था. आज हम दुनिया के टॉप 5 देशों में से एक हैं.
1: ദാമനിൽ 2,970 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കും. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട 885 കോടി രൂപയുടെ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമാകും. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തുകളും കടന്നുകയറ്റങ്ങളും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകുന്ന വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2047 വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും രാജ്യം വികസനം കൈവരിക്കുന്നതിന് മുമ്പ് സുരക്ഷിതമാകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ത്രിപുരയിലെ ലങ്കാമുറ ബോർഡർ ഔട്ട്പോസ്റ്റിൽ അതിർത്തി സുരക്ഷാ സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
3: ചാഹേ ത്രിപുര ഹോ, ചാഹേ പശ്ചിമ ബംഗാൾ ഹോ, ചാഹേ ബിഹാർ ഹോ, ജനസംഖ്യകി കാ പരിവർത്തൻ ഹം സീമാ കേ ഛിദ്രോ കേ മാധ്യമ സേ നഹീ ഹോനേ ദേംഗേ യേ ഹമാരാ അടൽ വിശ്വാസ് ഹൈ ഓർ അടൽ സങ്കൽപ് ഭീ ഹൈ. യേ ജനസംഖ്യകി കേ പരിവർത്തൻ കോ റോക്നേ കേ ലിയേ ബാഡ് ലഗായി ഗയി ഹൈ.
1: ഇന്ത്യയിലെ പാസഞ്ചർ വാഹന വിപണി 23% വളർച്ച കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കഴിഞ്ഞ മാസം ഏകദേശം 4.4 ലക്ഷം യൂണിറ്റുകളുടെ വിൽപ്പനയാണ് രേഖപ്പെടുത്തിയതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും മെയ്ഡ് ഇൻ ഇന്ത്യ വാഹനങ്ങൾക്കുള്ള വിശ്വാസ്യത വർദ്ധിച്ചു വരുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അണ്ടമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്തുള്ള ശ്രീവിജയപുരത്ത് പ്രകൃതിവാതകം കണ്ടെത്തിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഈ ഭാഗത്ത് നടന്നുവരുന്ന പര്യവേഷണത്തിന്റെ മറ്റൊരു വിജയമാണിതെന്നും സമൂഹമാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞു. സമുദ്ര മന്ധൻ മിഷനു കീഴിൽ രാജ്യത്തിന്റെ ഹൈഡ്രോ കാർബൺ നിക്ഷേപം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിനായി വൻതോതിൽ ആഴക്കടൽ പര്യവേഷണ കിണറുകൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും ശ്രീ പുരി പറഞ്ഞു. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിസിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ശ്രീ ജയശങ്കറുമായി അദ്ദേഹം നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ ജി ഡി പി വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. 2024-25 7.1% 2025-26 വർഷത്തിലെ നാലാം പാദത്തിൽ ജി ഡി പി വളർച്ച 7.8% ഉയർന്നു. ജി ഡി പി വളർച്ചാ നിരക്ക് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ കരുത്തിനെയും പരിഷ്കാരങ്ങളുടെ വിജയത്തെയും 140 കോടി ഇന്ത്യക്കാരുടെ കഠിനാധ്വാനത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_ TV

0: जो जारी किया गया कि ये बातचीत जो दोनों पक्षों के बीच में हुई ये काफी पॉजिटिव सकारात्मक रही।
1: ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൗരന്മാരെ യു എസിൽ നിന്ന് തിരികെ അയച്ചിട്ടുണ്ടെന്നും എന്നാൽ കഴിഞ്ഞ വർഷം ഇത് 3567 ആയിരുന്നുവെന്നും ജയ്സ്വാൾ പറഞ്ഞു. കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വ്യാപകമായ മഴക്കെടുതികളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരങ്ങൾ വീണ് വിവിധ ജില്ലകളിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ടുകൾ, ഹോം സ്റ്റേ ഉൾപ്പെടെ പ്രവർത്തിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. പോസ്റ്റ് റിസൾട്ട് സേവന പോർട്ടലിനെതിരെ നടന്ന ഏകോപിത സൈബർ ആക്രമണങ്ങൾക്കെതിരെ ഡൽഹി പോലീസിന് പരാതി നൽകി CBSE. ഫല പ്രഖ്യാപനത്തിനു ശേഷം സേവന പോർട്ടലിൽ നടന്ന നിരവധി സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് ഡൽഹി പോലീസിന്റെ ഇന്റലിജൻസ് ഫ്യൂഷൻ സ്ട്രാറ്റജിക് ഓപ്പറേഷൻസ് യൂണിറ്റിനാണ് ഔപചാരികമായ പരാതി നൽകിയത്. ബോർഡിന്റെ 12-ാം ക്ലാസ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളുടെ പരിശോധന, പുനർമൂല്യനിർണയം തുടങ്ങിയ സേവനങ്ങൾ സുഗമമാക്കുന്നതിനായി ആരംഭിച്ച പോർട്ടൽ കഴിഞ്ഞ 3 ദിവസമായി ആവർത്തിച്ചുള്ള സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമായതായി CBSE അറിയിച്ചു. ജപ്പാനിൽ നടന്ന അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. 3-5 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ജപ്പാനെയാണ് നേരിടുക. നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് 9-ാം റൌണ്ടിൽ ലോക ചാമ്പ്യൻ ഗുകേഷ് ദൊമ്മരാജുവിനെ പരാജയപ്പെടുത്തി പ്രജ്ഞാനന്ദ രമേശ് ബാബു. വിജയത്തോടെ മത്സരത്തിൽ തുടരുന്ന പ്രജ്ഞാനന്ദ 15 പോയിന്റിലേക്ക് ഉയർന്നു. കിരീടത്തിനായി ഇനി ശേഷിക്കുന്നത് 1 റൌണ്ട് മാത്രമാണ്. വനിതാ വിഭാഗത്തിൽ 16.5 പോയിന്റ് നേടിയ കസാഖിസ്ഥാന്റെ ബെബിസാര അസോബയേവ കിരീടം നേടി. ലെബനൻ പശ്ചിമേഷ്യൻ മേഖലകളിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഹിസ്ബുള്ളയുമായി ചർച്ച നടത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലെബനനിലെ ആക്രമണങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ചർച്ചകളിൽ പുരോഗതി ഉണ്ടായതായും ട്രംപ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തും കടന്നുകയറ്റവും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ്.

0: ഇന്നത്തെ ആരോഗ്യവേദിയിൽ ഗർഭിണി പരിചരണം എന്ന വിഷയത്തിൽ വഴിത്തല ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസറും സ്ത്രീരോഗ വിദഗ്ധയുമായ ഡോക്ടർ മിനി പി സംസാരിക്കുന്നു.
1: ലോകാരോഗ്യ സംഘടനയുടെ നിർവചനപ്രകാരം ഗർഭകാല പരിചരണം എന്നത് വിദഗ്ധരായ ആരോഗ്യ പ്രവർത്തകരുടെ മേൽനോട്ടത്തിൽ ഗർഭിണികൾക്ക് നൽകുന്ന പ്രതിരോധ പരിചരണമാണ്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം ഒരുപോലെ സംരക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. കൃത്യമായ ഇടവേളകളിലുള്ള പരിശോധനകളിലൂടെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും വളർച്ച വിലയിരുത്തുക, ഗർഭകാലത്തുണ്ടാകാൻ സാധ്യതയുള്ള ഉയർന്ന രക്തസമ്മർദ്ദം പോലുള്ള സങ്കീർണതകൾ മുൻകൂട്ടി കണ്ടെത്തുകയും ചികിത്സിക്കുകയും ചെയ്യുക, അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമായ പ്രതിരോധ കുത്തിവയ്പ്പുകളും മരുന്നുകളും ഉറപ്പാക്കുക, പോഷകാഹാരം, വ്യായാമം, പ്രസവത്തിനായുള്ള തയ്യാറെടുപ്പുകൾ എന്നിവയെക്കുറിച്ച് കൃത്യമായ ധാരണ നൽകുക എന്നിവയിലൂടെയാണ് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം എന്ന ലക്ഷ്യം കൈവരിക്കുന്നത്. ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയും പിൽക്കാലത്തുണ്ടാകുന്ന രോഗങ്ങളും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കിയാൽ എന്തിനാണ് ഗർഭിണി പരിചരണം എന്ന് അറിയാൻ കഴിയും. മാതൃജം, പിതൃജം, രസജം, സത്വജം, സാത്മ്യജം എന്നിങ്ങനെ അമ്മയിൽ നിന്നുണ്ടാകുന്നത്, അച്ഛനിൽ നിന്നുണ്ടാകുന്നത്, കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുണ്ടാകുന്നത്, മനസ്സിൽ നിന്നുണ്ടാകുന്നത്, ശീലത്തിൽ നിന്നുണ്ടാകുന്നത് എന്നിങ്ങനെ ഒരു കുട്ടി രൂപം പ്രാപിക്കുമ്പോൾ അവനെ ബാധിക്കാവുന്ന എല്ലാ ഘടകങ്ങളെയും കുറിച്ച് 3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ആയുർവേദ ഗ്രന്ഥങ്ങളിൽ സമഗ്രമായി പ്രതിപാദിച്ചിട്ടുള്ളതാണ്. 40s-ലും 50s-ലും ഒരാൾക്കുണ്ടാകുന്ന പല രോഗങ്ങളുടെയും വേരുകൾ കിടക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിലാണെന്ന് 1992 എപ്പിഡമോളജിസ്റ്റായ ഡേവിഡ് ബാർക്കർ കണ്ടെത്തി. ജനനസമയത്ത് തൂക്കം കുറഞ്ഞ കുട്ടികൾക്ക് മുതിർന്നവരാകുമ്പോൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് അദ്ദേഹം തെളിയിച്ചു. 1000s-ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സമൃദ്ധമായി ഭക്ഷണം ലഭിക്കുന്ന സമയവും പട്ടിണി കിടക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും മാറി മാറി വരുമായിരുന്നു. ഭക്ഷണത്തിൻ്റെ കുറവ് പരിഹരിക്കാൻ നമ്മുടെ ശരീരം ഒരു പ്രത്യേക ജനിതക വിദ്യ വികസിപ്പിച്ചെടുത്തു. ഭക്ഷണത്തിന് ക്ഷാമം നേരിടുമ്പോൾ ശരീരത്തിലെ ഊർജം തലച്ചോറിലേക്കും കരളിലേക്കും മാത്രമായി പരിമിതപ്പെടുത്തി അതിജീവിക്കാൻ നമ്മുടെ ശരീരം ശീലിച്ചു. പേശികൾക്കുള്ള വിഹിതം കുറച്ച് ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന ഈ വിദ്യയെ ത്രിഫ്റ്റി ജീനോടൈപ്പ് അഥവാ മിതവ്യയ ജീൻ എന്ന് വിളിക്കുന്നു. ഇന്ന് ഈ പ്രക്രിയ നടക്കുന്നത് ഗർഭപാത്രത്തിനുള്ളിലാണ്. ഗർഭിണിയായ അമ്മയ്ക്ക് കൃത്യമായ പോഷകാഹാരം ലഭിക്കാതെ വരുമ്പോൾ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാകുന്നു. ഈ സാഹചര്യത്തിൽ അതിജീവിക്കുന്നതിനായി ശിശു തൻ്റെ വളർച്ചയുടെ രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു. ശരീരത്തിൻ്റെ ഈ ക്രമീകരണങ്ങൾ പിന്നീട് മാറ്റാൻ കഴിയാത്ത വിധം സ്ഥിരമായി മാറുന്നു. ഗർഭപാത്രത്തിനുള്ളിലെ അതിജീവനത്തിന് ഈ മാറ്റങ്ങൾ സഹായിക്കുമെങ്കിലും ജനനത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ഇവ ഗുണകരമാകണമെന്നില്ല. ഗർഭകാലത്തുണ്ടാകുന്ന ഈ ശാരീരിക മാറ്റങ്ങളാണ് പിൽക്കാലത്ത് ഹൃദ്രോഗം, പ്രമേഹം, പക്ഷാഘാതം തുടങ്ങിയ രോഗങ്ങളായി പ്രത്യക്ഷപ്പെടുന്നത്. ഈ പ്രക്രിയയെ ഡെവലപ്മെന്റൽ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നു. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ശിശുവിൻ്റെ ശരീരം അത്യന്തം സംവേദനക്ഷമമാണ്. ഈ സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന പോഷണക്കുറവ് കുഞ്ഞിൻ്റെ ഭാവിയെ ആഴത്തിൽ സ്വാധീനിക്കുന്നു. ഗർഭകാലത്ത് ശരീരം സ്വീകരിക്കുന്ന പുതിയ ക്രമീകരണങ്ങൾ കേവലം താൽക്കാലികമല്ല, അവ ആയുസ്സിലുടനീളം നിലനിൽക്കുന്ന സ്ഥിരമായ മാറ്റങ്ങളാണ്. അതിജീവനത്തിനായി ഹൃദയം, പാങ്ക്രിയാസ് തുടങ്ങിയ സുപ്രധാന അവയവങ്ങളുടെ ഘടനയിൽ തന്നെ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ ശരീരം നിർബന്ധിതമാകുന്നു. അമ്മയെയും കുഞ്ഞിനെയും ബന്ധിപ്പിക്കുന്ന മറുപിള്ള വെറുമൊരു പാലമല്ല, മറിച്ച് ഈ മാറ്റങ്ങളെ നിയന്ത്രിക്കുന്ന പ്രധാന കേന്ദ്രമാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പക്ഷികളിലും എലികളിലും നടത്തിയ നിരീക്ഷണങ്ങൾ ഈ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടിയിരുന്നു. ഗർഭിണികളായ ജീവികളിൽ പ്രോട്ടീൻ്റെ അളവ് കുറച്ചപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങളിൽ ശാരീരികമായ വൈകല്യങ്ങളും പിൽക്കാലത്ത് വിട്ടുമാറാത്ത രോഗങ്ങളും കാണപ്പെട്ടു. ഇത് മനുഷ്യരിലും സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് ആധുനിക വൈദ്യശാസ്ത്രം അടിവരയിടുന്നു. ഗർഭകാലത്തെ പോഷകാഹാരക്കുറവ് പിൽക്കാലത്ത് വലിയ ശാരീരിക വെല്ലുവിളികൾക്ക് കാരണമാകുമെന്ന് വിവിധ പഠനങ്ങൾ തെളിയിക്കുന്നു. ഡച്ച് പട്ടിണിക്കാല പഠനം അഥവാ ദ ഡച്ച് ഹംഗർ വിൻ്റർ സ്റ്റഡി എന്ന ഈ പഠനത്തിൽ 2nd World War നെതർലൻഡ്സിലുണ്ടായ കഠിനമായ ക്ഷാമത്തിൽ അകപ്പെട്ട ഗർഭിണികളെ നിരീക്ഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. ആ കാലഘട്ടത്തിൽ ജനിച്ച കുട്ടികൾക്ക് ജനനസമയത്ത് തൂക്കം കുറവായിരുന്നു എന്ന് മാത്രമല്ല, മുതിർന്ന പ്രായത്തിൽ അവർക്ക് അമിതവണ്ണവും പ്രമേഹ സാധ്യതയും കൂടുതലായി കാണപ്പെട്ടു. ഗർഭസ്ഥ ശിശു വരാനിരിക്കുന്ന ലോകം പട്ടിണിയും പ്രയാസങ്ങളും നിറഞ്ഞതാണെന്ന് മുൻകൂട്ടി പ്രവചിക്കുന്നു. ഈ സാഹചര്യത്തെ നേരിടാൻ ശരീരം വരുത്തുന്ന മാറ്റങ്ങൾ ആദ്യഘട്ടത്തിൽ തിരുത്താവുന്നതാണെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ തുടരുകയാണെങ്കിൽ അവ സ്ഥിരമായി മാറുന്നു. ലോകം പട്ടിണി നിറഞ്ഞതാണെന്ന് കരുതി ശരീരം നടത്തുന്ന ഈ തയ്യാറെടുപ്പിനെ പ്രെഡിക്റ്റീവ് അഡാപ്റ്റീവ് റെസ്പോൺസ് എന്ന് വിളിക്കുന്നു. ബാർക്കറും ഹെയിലും മുന്നോട്ട് വച്ച ത്രിഫ്റ്റി ഫിനോടൈപ്പ് സിദ്ധാന്തം പ്രമേഹത്തിന്റെ വേരുകൾ ഗർഭപാത്രത്തിൽ തിരയുന്നു. ഗർഭപാത്രത്തിൽ ആഹാരക്കുറവ് അനുഭവപ്പെടുമ്പോൾ അതിജീവിക്കാനായി കുഞ്ഞ് ഇൻസുലിൻ ഉൽപ്പാദനം കുറയ്ക്കുകയും പേശികളിലേക്കുള്ള ഊർജ്ജം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഈ ഊർജ്ജം തലച്ചോറിനും ഹൃദയത്തിനുമായി മാറ്റിവെക്കുന്നു. എന്നാൽ ജനനത്തിന് ശേഷം കുഞ്ഞിന് സമൃദ്ധമായി ആഹാരം ലഭിക്കുമ്പോൾ ഗർഭകാലത്ത് ശരീരം ശീലിച്ച ഈ മിതവ്യയശീലം, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ്, കുഞ്ഞിന് വിനയാകുന്നു. ജനന സമയത്ത് തൂക്കം കുറവായ കുട്ടികൾ പിൽക്കാലത്ത് അമിതവണ്ണമുള്ളവരായി മാറുമ്പോൾ അവർക്ക് പ്രമേഹം വരാനുള്ള സാധ്യത ഇരട്ടിയാകുന്നത് ഇതിനാലാണ്. ഗർഭകാലത്ത് അമ്മയ്ക്ക് പോഷകാഹാരം നൽകുന്നത് കുഞ്ഞിൻ്റെ തൂക്കത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നില്ല എന്നൊരു നിരീക്ഷണം നിലവിലുണ്ട്. ഇതിനെ ഒരു വിരോധാഭാസം എന്ന് വിളിക്കാം. ഇത് മനസ്സിലാക്കാൻ അമ്മയുടെ പോഷണവും ശിശുവിൻ്റെ പോഷണവും തമ്മിലുള്ള വ്യത്യാസം അറിയണം. ചിലപ്പോൾ അമ്മ നല്ല രീതിയിൽ ആഹാരം കഴിക്കുന്നുണ്ടാകാം, പക്ഷേ അമ്മയുടെ ഉയർന്ന രക്തസമ്മർദ്ദം മൂലം ഗർഭപാത്രത്തിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞാൽ, അല്ലെങ്കിൽ മറുപിള്ളയിലെ തകരാറുകൾ മൂലം പോഷകങ്ങൾ കൈമാറാൻ കഴിയാതെ വന്നാൽ അമ്മ കഴിക്കുന്ന ആഹാരം കുഞ്ഞിലേക്ക് കൃത്യമായി എത്തുകയില്ല. അതായത് അമ്മയ്ക്ക് പോഷകാഹാരം ലഭിച്ചാലും കുഞ്ഞ് പട്ടിണിയിലായേക്കാം. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഈ കാര്യങ്ങൾ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. വെള്ളം തോട്ടിലൂടെ കൊണ്ടുപോയി ഒരു ചെടിക്ക് നനയ്ക്കാൻ ഉപയോഗിക്കുമ്പോൾ ആ തോടിൻ്റെ ബലവും തോട്ടിൽ അടിയപ്പെടുന്ന കരിയിലകളും ചെടിക്ക് ലഭിക്കുന്ന വെള്ളത്തിൻ്റെ അളവിനെ നിശ്ചയിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഗർഭിണിയിൽ സംഭവിക്കുമ്പോൾ കുഞ്ഞിന് വളർച്ചക്കുറവ് ഉണ്ടാകുന്നതായും അതിൻ്റെ പരിഹാരങ്ങളും നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. പല പ്രമുഖ രോഗങ്ങളുടെയും പ്രഭവ കേന്ദ്രം ഗർഭസ്ഥകാലമാണെന്ന് ഇന്ന് വൈദ്യശാസ്ത്രം തിരിച്ചറിയുന്നു. ഹൃദ്രോഗം, പക്ഷാഘാതം, പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, മാനസികാരോഗ്യ സംബന്ധമായ വെല്ലുവിളികൾ, അസ്ഥിക്ഷയം, PCOD എന്ന് വിളിക്കുന്ന ആർത്തസംബന്ധമായ തകരാറുകൾ എന്നിവ അവയിൽ ചിലതാണ്. ജനന സമയത്ത് തൂക്കം കുറയുന്നത്, ഉയർന്ന രക്തസമ്മർദ്ദം, വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങൾ, ഹൃദയധമനികളിലെ തകരാറുകൾ, വിഷാദരോഗം, Type 2 പ്രമേഹം, സ്കിസോഫ്രീനിയ, കൊളസ്ട്രോൾ വ്യതിയാനങ്ങൾ, പെരുമാറ്റ വൈകല്യങ്ങൾ, പക്ഷാഘാതം, നാഡീവ്യൂഹ വളർച്ചയിലെ കുറവ് തുടങ്ങിയ പല ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുറഞ്ഞ ജനനഭാരം മാത്രമല്ല, ജനന സമയത്തുള്ള അമിതമായ തൂക്കവും പിൽക്കാലത്ത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. അമിത ജനനഭാരവുമായി ബന്ധപ്പെട്ടേക്കാവുന്ന രോഗങ്ങൾ PCOD, സ്തനാർബുദം, വൃഷണങ്ങളിലെ അർബുദം, പ്രോസ്റ്റേറ്റ് അർബുദം, കുട്ടിക്കാലത്തുണ്ടാകുന്ന രക്താർബുദം എന്നിവയാണ്. ഇത്രയും ആമുഖമായി പറഞ്ഞത് ഗർഭകാല പരിചരണത്തിൻ്റെ പ്രാധാന്യം പറയാനാണ്. ഗർഭിണിക്കും ഗർഭസ്ഥ ശിശുവിനും വേണ്ട സർവതോന്മുഖമായ പോഷണത്തിനുതകുന്ന രീതിയിലാണ് ഗർഭിണിയുടെ ആഹാരക്രമവും ജീവിതചര്യയും ആയുർവേദ സംഹിതകളിൽ വിവരിക്കപ്പെടുന്നത്. തീക്ഷ്ണ ഗുണമുള്ള ഔഷധങ്ങളും ആഹാരങ്ങളും പരിപൂർണമായി ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഗർഭിണിയുടെ മാനസിക നിലയ്ക്ക് പ്രത്യേകം പരിഗണനയുണ്ട്. സൗമനസ്യം ഗർഭധാരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ന് ചരക സംഹിതയിൽ സൂചിപ്പിക്കുന്നു. നവനീത ഘൃതക്ഷീരൈ സദാചേന ഉപാചരയൽ എന്ന് വാഗ്ഭടൻ അഷ്ടാംഗഹൃദയത്തിൽ പൊതുവായ മാർഗനിർദ്ദേശം നൽകുന്നു. അതായത് മധുരരസപ്രധാനമായതും മധുരവിഭാഗവും ശീതവീര്യം എന്നിവയുള്ളതും പോഷകണത്തിന് ഉതകുന്നതുമായ ഭക്ഷ്യവസ്തുക്കളാണ് ഗർഭിണിക്കായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഗർഭിണിക്ക് ഒരു തരത്തിലുള്ള മാനസിക സംഘർഷവും പാടില്ലെന്ന നിഷ്കർഷ വിഹാരങ്ങളുടെ കാര്യത്തിലും കാണാം. അവരെ എപ്പോഴും ശാന്തചിത്തരായും ശുഭചിന്തകരായും നിലനിർത്തുവാൻ വേണ്ടി യോഗരത്നാകരത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. കസ്തൂരി ചന്ദനം മാല കർപ്പൂരം അനുലേപനം ചന്ദ്രികാസ്നാനം അഭ്യംഗോ മൃദുശയ്യ ഹിമാനില സന്ദർപ്പണം പ്രിയാശ്ലേഷോ വിഹാരശ്ച മനോരമ പ്രിയങ്കരം ച അന്നപാനാം ഗർഭിണീനാം ഹിതം സദാ. അതായത് ബാഹ്യമായിട്ടുള്ള ചന്ദനം മുതലായവ ചാർത്തലും ഇഷ്ടപ്പെട്ടവരുടെ കൂടെയുള്ള സമയം കൊള്ളലും ഏറ്റവും ഹിതകരമായ അന്നപാനവും എല്ലാം തന്നെ ഗർഭിണികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിന് വിരുദ്ധമായതെല്ലാം ഉപേക്ഷിക്കണമെന്ന് ആയുർവേദ സംഹിതകൾ അക്കമിട്ട് പറയുന്നു. പാല്, വെണ്ണ, നെയ്യ് തുടങ്ങിയവയെല്ലാം നിർദ്ദേശിക്കുമ്പോൾ തന്നെ ഗർഭിണിയുടെ ദഹനത്തിന് പ്രത്യേകം പ്രാധാന്യം നൽകുന്നുണ്ട്. ദഹനം നോക്കാതെ ചെയ്യുന്ന ആഹാരം പ്രയോജനം ചെയ്യുകയില്ല എന്നത് ആയുർവേദത്തിൻ്റെ സവിശേഷതയാണ്. ചെറുപയറും ചെന്നല്ലരിയും ചേർത്തുണ്ടാക്കുന്ന ആഹാരം, സൂപ്പുകൾ എന്നിവ ഗർഭിണിയുടെ പോഷണത്തെ ഉദ്ദേശിച്ചിട്ടുള്ളവയാണ്. കുഞ്ഞിൻ്റെ ബുദ്ധി വളർച്ചയ്ക്ക് വെണ്ണ വളരെ പ്രയോജനം ചെയ്യുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഗർഭപോഷണത്തിനും സുഖപ്രസവത്തിനും ഉതകുന്ന ക്രമങ്ങളിൽ ശ്രദ്ധയൂന്നുമ്പോൾ തന്നെ അവയ്ക്കൊപ്പം ഓരോ മാസവും ഗർഭിണി അഭിമുഖീകരിക്കാനിടയുള്ള പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവയ്ക്കുള്ള പ്രതിരോധ മാർഗങ്ങൾ കൂടി നിർദ്ദേശിക്കുന്നു. ഉദാഹരണത്തിന് 6-ാം മാസത്തിൽ പറയുന്ന ഞെരിഞ്ഞിൽ ഇട്ട് കാച്ചിയ നെയ്യ്, ഗർഭിണിക്ക് വരുന്ന നീർക്കെട്ട്, രക്താതിമർദ്ദം എന്നിവയ്ക്കുള്ള സാധ്യതകളെ കണ്ടുകൊണ്ടാണ് നിർദ്ദേശിക്കുന്നത്. അതുപോലെ ഗർഭത്തിന് ധാതുവൃദ്ധി കൂടുതലുണ്ടാകുന്ന മാസങ്ങളിൽ ഞവരേറിച്ചോറ് മാംസം എന്നിവ പറയുന്നതിൽ നിന്നും ഗർഭത്തിൻ്റെ വളർച്ചയ്ക്കുള്ള പ്രാധാന്യം കൂടി വ്യക്തമാകുന്നു. മൂന്നാം മാസത്തിൽ ഹൃദയത്തിന് ആരോഗ്യം നൽകുന്ന ഊരില ചേർന്ന മരുന്നാണ് നിശ്ചയിക്കുന്നത്. അഞ്ചാം മാസത്തിൽ ചിറ്റമൃത് ചേർന്ന മരുന്നാണ് നിർദ്ദേശിക്കുന്നത്. ഗർഭിണിക്കുണ്ടാകുന്ന പ്രമേഹം, രക്താതിമർദ്ദം എന്നിവ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഈ മരുന്ന് വളരെ ഫലപ്രദമാണ്. അതുപോലെ ഒൻപതാം മാസത്തിൽ ഗർഭാശയത്തിന് ബലം നൽകുന്നതും മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതുമായ ശതാവരി നിർദ്ദേശിക്കുന്നത് പ്രസവവും മുളയൂട്ടുന്ന ഘട്ടവും കൂടി പരിഗണിച്ചുകൊണ്ടാണ്. അതുപോലെ ഓരോ മാസവും രക്തസ്രാവം ഉണ്ടാകാതിരിക്കാൻ ഉള്ള ഔഷധങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഇതോടൊപ്പം നടുവേദന, മാംസപേശി ഉരുണ്ടുകയറുക, മലബന്ധം, ചൊറിച്ച് തുടങ്ങി ഗർഭിണികൾ അനുഭവിക്കുന്ന ലക്ഷണങ്ങളെല്ലാം പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളും ഔഷധങ്ങളും ലഭ്യമാണ്. ഗർഭിണി ഒഴിവാക്കേണ്ട കാര്യങ്ങളുടെ വലിയ ഒരു ലിസ്റ്റ് തന്നെ അഷ്ടാംഗഹൃദയം മുന്നോട്ട് വയ്ക്കുന്നു. അതിവ്യവായ, ആയാസം, ഭാരം, പ്രാവരണം, ഗുരു എന്നിങ്ങനെ അമ്മയ്ക്കും കുഞ്ഞിനും അപകടമുണ്ടായേക്കാവുന്ന എല്ലാ കാരണങ്ങളും നിരത്തുന്നു. അമിതമായി വ്യായാമം ചെയ്യാൻ പാടില്ല, ഉറക്കം ഒഴിവാക്കാൻ പാടില്ല, ആഹാരം ഒഴിവാക്കാൻ പാടില്ല, മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഇതുകൂടാതെ പ്രസവിച്ച് പരിചയമുള്ള സ്ത്രീകൾ എന്തെല്ലാം നിർദ്ദേശിക്കുന്നുവോ അതുകൂടി ശീലിക്കാനും നിർദ്ദേശിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗർഭസ്രാവം ഉണ്ടാകാനോ അല്ലെങ്കിൽ കുട്ടിക്ക് വളർച്ചക്കുറവോ മരണമോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഓരോ രസവും അധികമായി ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളും പറഞ്ഞിരിക്കുന്നു. ഗർഭിണി മധുരം അധികമായി ഉപയോഗിച്ചാൽ കുട്ടിക്ക് പ്രമേഹം, കേൾവിക്കുറവ്, അമിതവണ്ണം എന്നിവ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതുപോലെ പുളി അധികമായി ഉപയോഗിച്ചാൽ ആന്തരികമായുള്ള രക്തസ്രാവം, നേത്രരോഗങ്ങൾ എന്നിവയും ഉണ്ടാകുന്നു. അത്ര സൂക്ഷ്മമായിട്ടാണ് ആയുർവേദം ഗർഭിണി പരിചര്യ വിഭാവനം ചെയ്തിട്ടുള്ളത്. കാരണമെന്തെന്നറിയാത്ത നിരവധി രോഗങ്ങൾക്കുള്ള യഥാർത്ഥ ഹേതുക്കളെ ഇവയിലെ അഹിതങ്ങളുടെ പട്ടികയിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞുവെന്ന് വരും. ഓട്ടിസം, ADHD എന്നിവ പോലെ ഇന്ന് വൈദ്യശാസ്ത്രത്തിന് വെല്ലുവിളി ഉണർത്തുന്ന നിരവധി രോഗങ്ങളുടെ ബീജാവാപം നടക്കുന്നത് ഗർഭധാരണത്തിന് തൊട്ടു മുമ്പോ ഗർഭകാലത്തോ അതിശൈശവദശയിലോ ആണെന്ന കാര്യം ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ജീവിതചര്യയിൽ വരുത്തുന്ന ഒരു ചെറിയ ചിട്ടപ്പെടുത്തലിലൂടെ ജനങ്ങളിൽ ആശങ്ക വിതച്ചുകൊണ്ടിരിക്കുന്ന അത്തരം രോഗാവസ്ഥകൾ ഇല്ലാത്ത ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ കഴിയും. ശിശുവിന് ഒരു മനസ്സുണ്ടെന്നും അത് ഗർഭാവസ്ഥയിൽ മൂന്നാം മാസം മുതൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നുവെന്നും ഗർഭസ്ഥ ശിശുവിൻ്റെ ആഗ്രഹങ്ങളാണ് അമ്മ പ്രകടിപ്പിക്കുന്നതെന്നും വേദസംഹിതകൾ മുതൽ പരാമർശമുണ്ട്. ഈ ആഗ്രഹങ്ങളെ ദൗഹൃദം എന്നാണ് പറയുന്നത്. അമ്മയെയും ഗർഭസ്ഥ ശിശുവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീവ്യൂഹ ബന്ധനങ്ങൾ ഒന്നും തന്നെയില്ല. എന്നാൽ അമ്മയുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും അമ്മയുടെ അനുഭവങ്ങളും ഗർഭസ്ഥ ശിശുവിന് ഉണ്ടാകുന്നു. ഈ വിവരങ്ങൾക്ക് കുട്ടിയുടെ ജനിതകത്തെ മാറ്റിമറിക്കാൻ കഴിയും. ആയുർവേദം ദൗഹൃദത്തെ വളരെ പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അഹിതമോ അബദ്ധമോ ആയ കാര്യമാണ് ഗർഭിണി ആവശ്യപ്പെടുന്നതെങ്കിൽ പോലും അത് ചെറിയ അളവിലെങ്കിലും സാധിച്ചു കൊടുക്കണമെന്നതാണ് ആയുർവേദ മതം. അപ്രകാരം ചെയ്യാതിരുന്നാൽ അത് അംഗവൈകല്യം ഉൾപ്പെടെയുള്ള ഗുരുതരമായ നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുമെന്ന് ആയുർവേദം സിദ്ധാന്തിക്കുന്നു. ഫീറ്റൽ മൈൻഡ്, ദൗഹൃദം എന്നീ വിഷയങ്ങളും എപ്പിജനറ്റിക്സിന്റെ വെളിച്ചത്തിൽ തുടർ പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഇപ്രകാരം ശാരീരികവും മാനസികവുമായി അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാകുന്ന രോഗങ്ങളുടെ പ്രതിരോധത്തിലൂന്നിയ പരിചരണത്തിനൊപ്പം ഗർഭിണിക്കുണ്ടാകുന്ന രോഗങ്ങളുടെ ചികിത്സയും വളരെ സമഗ്രമായി ആയുർവേദത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലാ പഞ്ചായത്തും ഭാരതീയ ചികിത്സാ വകുപ്പും സംയുക്തമായി ഇടുക്കി ജില്ലയിലെ എല്ലാ ഗവൺമെൻറ് ഡിസ്പെൻസറികളിലും മാതൃവന്ദനം എന്ന പേരിൽ ഗർഭിണി പരിചരണവും പ്രസവാനന്തര ശുശ്രൂഷയും ഉറപ്പാക്കിയിട്ടുണ്ട്. തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ആശുപത്രികളിലും പ്രസൂതി ചികിത്സാ പദ്ധതി എന്ന പേരിൽ ഗർഭിണി പരിചരണം നടന്നുവരുന്നു. ഗർഭകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി ബോധവൽക്കരണത്തിനുള്ള നിർദ്ദേശങ്ങളും നൽകപ്പെടുന്നു. ഗർഭകാലത്ത് അയൺ, കാൽസ്യം എന്നിവ കഴിക്കുന്നതോടൊപ്പം തന്നെ ആയുർവേദ ഔഷധങ്ങൾ കഴിക്കാമോ, ഗർഭിണിയായ അവസ്ഥയിൽ ആയുർവേദ ഔഷധങ്ങൾ കഴിക്കുന്നത് കൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യം സംഭവിക്കുമോ, ഗർഭകാലത്ത് ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കണമോ എന്നിങ്ങനെ ഒരുപാട് സംശയങ്ങൾ, ആശങ്കകൾ ജനങ്ങളുടെ ഇടയിലുണ്ട്. കുട്ടിയുടെ വളർച്ചയിൽ ഓരോ ഘട്ടത്തിലും അതാത് അവയവങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്ന രീതിയിലുള്ള ഔഷധങ്ങളാണ് ആയുർവേദത്തിൽ നിർദ്ദേശിക്കുക എന്നുള്ളതുകൊണ്ട് അവ കഴിക്കേണ്ടതാണ്. വൈദ്യനിർദ്ദേശപ്രകാരം കഴിക്കുകയാണെങ്കിൽ കുഞ്ഞിന് ഒരു അപകടവും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, ആരോഗ്യകരമായൊരു ജീവിതം കുഞ്ഞിന് ഉണ്ടാവുകയും ചെയ്യും. ശരിയായ സമയത്ത് ഗർഭിണിക്ക് ചിട്ടയായ ആഹാരവും ഔഷധങ്ങളും നൽകുന്നതുകൊണ്ട് അസ്ഥിക്ഷയമോ രക്തക്കുറവോ ഉണ്ടാകാതെ ആരോഗ്യപൂർണമായ ജീവിതം നയിക്കാൻ സ്ത്രീകൾക്ക് കഴിയുകയും ചെയ്യുന്നു. ജീവിതശൈലീ രോഗങ്ങൾ വരും തലമുറയ്ക്ക് ഉണ്ടാകാതിരിക്കാൻ ഈ ഗർഭിണി പരിചരണം വളരെ പ്രയോജനം ചെയ്യുന്നു. ഓർക്കുക, കൃത്യമായ അളവിലുള്ള പോഷകാഹാരവും മികച്ച പരിചരണവും വഴി നമുക്ക് മാറാ രോഗങ്ങളില്ലാത്ത ഒരു പുതുതലമുറയെ വാർത്തെടുക്കാം. നമ്മുടെ മക്കളുടെ ആരോഗ്യം തുടങ്ങുന്നത് അവരുടെ ആദ്യത്തെ ശ്വാസത്തിലല്ല, മറിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിലാണ്.
0: ഗർഭിണി പരിചരണം എന്ന വിഷയത്തിൽ ആരോഗ്യവേദിയിൽ ഇതുവരെ സംസാരിച്ചത് വഴിത്തല ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസറും സ്ത്രീരോഗ വിദഗ്ധയുമായ ഡോക്ടർ മിനി പി.
2: ആരോഗ്യവേദി സമാപിക്കുന്നു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പ്രണയവിലാസം എന്ന ചിത്രത്തിന് വേണ്ടി മിഥുൻ ജയരാജ് പാടിയത്. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം ഷാൻ റഹ്മാൻ.

കപിൽ കപിലൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആന്റണി. ഗാനരചന ജ്യോതിസ് ടി കാശി. സംഗീതം ജേക്സ് ബിജോയ്.

പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ് എമ്മിൽ നിന്നുള്ള ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ലോക പരിസ്ഥിതി ദിനാചരണത്തിന് നേതൃത്വം നൽകുന്ന സംഘടന ഏതാണ്? ഉത്തരം: യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം എന്ന സംഘടനയാണ് ലോക പരിസ്ഥിതി ദിനാചരണത്തിന് നേതൃത്വം നൽകുന്നത്.

0: ആകാശവാണി സമയം 8 മണി.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
2: സാഹിത്യവേദി
3: സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ മഞ്ജു വിജയൻ, കല്ലറ, ആതിര എം എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും മണി കെ ചെന്താപ്പൂര്, ഇജാസ് യൂനുസ് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കഥകളുമാണ്. സാഹിത്യവേദിയിൽ ആദ്യം മഞ്ജു വിജയൻ, കല്ലറ അവതരിപ്പിക്കുന്ന കവിതകൾ. ആദ്യ കവിത, യാത്രയുടെ അന്ത്യം.
4: യാത്ര.

സംസാരം, എങ്ങും നിശബ്ദത, ലേശവും ഭയമില്ലെനിക്ക്. ഭയക്കണ്ടമർത്യരെ തെല്ലും ജന്മകൽപ്പനയനുസരിച്ചിടേണം നാം. എത്തി ഞാനേതോ ലോകത്തിൽ, ഹാ കാണായി എഴുതിരികൊളുത്തു.

കൂരിരുട്ടിൽ അലയുമെനിക്ക് മോക്ഷമേകാൻ രാമനായി അലറുന്ന പേമാരിയായി അവസാന ദിവസത്തിൻ അവസാന നിമിഷത്തിലെങ്കിലും നീ വരുമെന്നു പ്രതീക്ഷിച്ചു കാലങ്ങൾ.

0: സർവസ്വമാക്കി ശാപമോക്ഷമേ കിരാമാനി ഞാൻ വീണ്ടും അഹല്യയായി. ശാപമോക്ഷമേ കിരാമാ നീ വീണ്ടും ഞാൻ അഹല്യയായി.
1: മഞ്ജു വിജയൻ കല്ലറ അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി മണി കെ ചെന്താപ്പൂര് അവതരിപ്പിക്കുന്ന കഥ വാർദ്ധക്യ കനവുകൾ.
2: വാർദ്ധക്യത്തിൻ്റെ ഗാഢാലിംഗനത്തിൽ തല നരച്ച് കണ്ണുകൾ കുഴിയിലാണ്ട് കവിളൊട്ടി പല്ലുകൾ കൊഴിഞ്ഞ് എല്ലുന്തിയ ശരീരവുമായി ഉണക്കച്ചുള്ളി പോലെ ഉന്മേഷരഹിതനായി കാറ്റും വെളിച്ചവും സ്വാതന്ത്ര്യത്തോടെ കടന്നുചെല്ലാൻ മടിക്കുന്ന മുറിക്കുള്ളിൽ സദാ വീടിൻ്റെ മേൽക്കൂരയിൽ കണ്ണറിഞ്ഞ് വൃദ്ധൻ കിടന്നു. ഈ കിടപ്പ് തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല, വളരെ കാലമായിരിക്കുന്നു. എല്ലാറ്റിനും ഒരു കൈത്താങ്ങ് ഒഴിച്ചുകൂടാൻ കഴിയാതാവുകയും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ശരീരം മരവിക്കുകയും പൊട്ടുകയും ചെയ്തിരിക്കുന്നു. വാർദ്ധക്യ സഹജമായ അസ്വാസ്ഥ്യങ്ങൾ ഒഴിച്ചാൽ വൃദ്ധന് ഭക്ഷണത്തിലോ പരിഗണനയിലോ ഒരു കുറവും വീഴ്ചയും ഉണ്ടായിരുന്നില്ല. എങ്കിലും വൃദ്ധൻ്റെ കൺകോണുകളിൽ പലപ്പോഴും ഒരു തുള്ളി കണ്ണീർ തിളങ്ങിക്കിടന്നു. അത് ആരും ശ്രദ്ധിച്ചിരുന്നില്ല. വൃദ്ധന് മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യൗവനാരംഭത്തിൽ തന്നെ മകൾക്ക് അനുയോജ്യനായ ഭർത്താവിനെ കണ്ടെത്തി അവൾക്കൊരു ജീവിതം രൂപപ്പെടുത്തി കൊടുത്തിരുന്നു. അതിനാൽ വൃദ്ധന് മകളെ ഓർത്ത് വേവലാതിപ്പെടേണ്ടിയിരുന്നില്ല. അവൾ ഭാര്യയും അമ്മയുമായി ഭർത്താവിനൊപ്പം

വിലാസജീവിതം നയിക്കുന്നതിൽ വൃദ്ധൻ വളരെ സന്തോഷിച്ചു. വൃദ്ധൻ മകളോടൊപ്പമായിരുന്നു. അങ്ങനെ മകൾക്ക് എപ്പോഴും അച്ഛനെ ശ്രദ്ധിക്കുവാനും സാധിച്ചു. അച്ഛനോട് മകൾക്ക് അതിരുകവിഞ്ഞ സ്നേഹവും ബഹുമാനവുമായിരുന്നു. മരുമകനും പേരക്കിടാവിനും അങ്ങനെ തന്നെ. മകളുടെ സ്നേഹസമ്പന്നമായ ശുശ്രൂഷയിൽ വൃദ്ധൻ വീർപ്പുമുട്ടാറുണ്ടെന്ന സത്യം അവൾ അറിഞ്ഞില്ല. ചിലപ്പോഴൊക്കെ വൃദ്ധൻ അതോർത്ത് കരഞ്ഞു. വൃദ്ധൻ്റെ ഏത് ആവശ്യവും ഏത് സമയത്തും നിർവഹിക്കുവാൻ മകൾ സന്നദ്ധത പ്രകടിപ്പിച്ചു. അവൾ കുട്ടിയായിരിക്കുമ്പോഴാണ് അമ്മ മരിച്ചത്. പിന്നെ മറ്റൊരു വിവാഹത്തിന് ചിന്തിക്കാതെ അയാൾ അവൾക്ക് അമ്മയുമായി. അച്ഛൻ്റെ ത്യാഗനാളുകളെ അവൾ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിച്ചു വച്ചു. തന്നെ കുളിപ്പിക്കുന്നത്, കുഞ്ഞുടുപ്പുകൾ ധരിപ്പിക്കുന്നത്, പൊട്ടു തൊടുന്നത്, ബാഗും തൂക്കി സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്, അങ്ങനെ അങ്ങനെ. വൃദ്ധൻ ഭാഗ്യവാനായിരുന്നു. വാർദ്ധക്യത്തിൽ ഇത്ര സുരക്ഷയും സൗഭാഗ്യവും ആർക്ക് ലഭിച്ചു എന്ന് വരില്ലല്ലോ. പക്ഷേ എല്ലാ സുഖ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും വൃദ്ധനെ എന്തോ അലട്ടുന്നതുപോലെ ചുക്കിച്ചുളിഞ്ഞ മുഖം വിളിച്ചറിയിച്ചു. ആർക്കും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. വൃദ്ധൻ ആരോടും അത് പറഞ്ഞതുമില്ല. അന്ന് മുറ്റത്ത് പത്തുമണിപ്പൂക്കൾ ഉറക്കത്തിൻ്റെ ആലസ്യം വിട്ടുണർന്നു. മകനെ സ്കൂളിലേക്കും ഭർത്താവിനെ ഓഫീസിലേക്കും യാത്രയാക്കി മകൾ അച്ഛൻ്റെ മുറിയിലേക്ക് പാളി നോക്കി. അപ്പോൾ വൃദ്ധൻ്റെ കൺകോണുകളിൽ നിന്നും കണ്ണുനീർ കവിളിലൂടെ കട്ടിലിൽ വിരിച്ച പുത്തൻ പുതപ്പിൽ അലിഞ്ഞു ചേരുന്നത് അവൾ കണ്ടു. അച്ഛൻ കരയുന്നത് ആദ്യമായി കണ്ട അവൾ വല്ലാതെ പരിഭ്രമിക്കുകയും അസ്വസ്ഥയാവുകയും ചെയ്തു. അവൾ അച്ഛൻ്റെ അരികിലെത്തി സാരിത്തുമ്പുകൊണ്ട് കണ്ണീരൊപ്പി. മകൾ ചോദിച്ചു, അച്ഛന് എന്തുപറ്റി? പറയൂ അച്ഛ, എന്തിനാണ് കരഞ്ഞത്? വൃദ്ധൻ ഒന്നും പറയാതെ മുകളിലേക്ക് നോക്കിത്തന്നെ കിടന്നു. സാധാരണ കാണുന്ന മാത്രയിൽ തന്നോട് എന്തെങ്കിലും ചോദിക്കുകയും വരണ്ട ചുണ്ട് കോട്ടി ചിരിക്കുകയും ചെയ്യുന്ന അച്ഛൻ തന്നെ തീരെ ഗൗനിക്കാത്തതിൽ അവൾ ആശ്ചര്യപ്പെട്ടു. അവൾ ആലോചിക്കുകയായിരുന്നു, അച്ഛൻ എന്തിനാകും കരഞ്ഞത്? താൻ മറ്റുള്ളവർക്ക് ഒരു ഭാരമായി എന്ന തോന്നൽ കൊണ്ടാകുമോ? ഇനി വല്ല അസുഖവും? അതോ ഇനി ഏതു നിമിഷവും മരണത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ആണ്ടുപോകുമെന്ന ഉൾഭയമാകുമോ? നിശബ്ദമായി കരയാൻ തക്ക വിധം മറ്റൊരു കാരണവും കാണുന്നുമില്ല. എങ്കിലും അവൾക്ക് തെല്ലും സമാധാനം തോന്നിയില്ല. മകൾ അച്ഛൻ്റെ തലയ്ക്കൽ ചെന്നിരുന്ന് വീണ്ടും ചോദിച്ചു, അച്ഛ പറയൂ, എന്തിനാണ് അച്ഛൻ കരഞ്ഞത്? വൃദ്ധൻ മുകളിലേക്ക് നോക്കിത്തന്നെ കിടന്നു. അവൾ പറഞ്ഞു, അച്ഛന് എന്തെങ്കിലും അസുഖം തോന്നുന്നുണ്ടോ? എങ്കിൽ നമുക്കുടനെ ആശുപത്രിയിൽ പോകാം. ഞാൻ വണ്ടി വരുത്തട്ടെ? വേണ്ട മോളെ, വൃദ്ധൻ പതുക്കെ ചുണ്ടനക്കി. എനിക്ക് ഒരസുഖവുമില്ല. വൃദ്ധൻ നിശബ്ദനായി. അവൾ നിർബന്ധിച്ചു. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. മനസ്സിലാക്കാൻ എൻ്റെ അവസ്ഥയിൽ എത്തണം. ഇക്കാര്യത്തിൽ അച്ഛനെ സന്തോഷിപ്പിക്കാൻ ആർക്കും കഴിയില്ല. വൃദ്ധൻ നനവുപടർന്ന കണ്ണുകളോടെ മകളെ നോക്കി. മകൾ ഒന്നും പിടികിട്ടാതെ അച്ഛനെയും നോക്കിയിരുന്നു. വൈകുന്നേരം വീട്ടിലെത്തിയ ഭർത്താവിനോട് അവൾ കാര്യം പറഞ്ഞു. അയാൾ അവളെ ആശ്വസിപ്പിച്ചു. അവർ ഒരുമിച്ച് വൃദ്ധൻ്റെ മുറിയിലെത്തി. കാൽപ്പെരുമാറ്റം കേട്ട് വൃദ്ധൻ മുഖം തിരിച്ചു. കസേര വൃദ്ധന് അരികിലേക്ക് വലിച്ചിട്ട് അയാൾ ഇരുന്നു. രേണുക എല്ലാം പറഞ്ഞു. അച്ഛന് കരയത്തക്കതായി ഇവിടെ എന്താണുണ്ടായത്? അച്ഛൻ്റെ കണ്ണീര് കണ്ട ശേഷം അവൾ ഇന്നൊരു വക കഴിച്ചിട്ടില്ല. കാര്യമെന്തുമാകട്ടെ, അച്ഛൻ പറഞ്ഞേ പറ്റൂ. വൃദ്ധൻ നിശബ്ദത പാലിച്ചു. എന്നാൽ അവരുടെ നിർബന്ധം കൂടി വന്നപ്പോൾ പറയാതിരിക്കാൻ വയ്യെന്നായി. വൃദ്ധൻ പതുക്കെ പറഞ്ഞു, എനിക്ക് കവല വരെ ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. പുറം ലോകം കണ്ടിട്ട് എത്ര നാളായി. എൻ്റെ സ്നേഹിതൻ രാഘവനും നല്ല സുഖമില്ലെന്ന് കേട്ടു. അവനെ കാണാൻ ഒരു കൊതി. പിന്നെ ചായക്കടക്കാരൻ വാസുപിള്ളയെയും ബീഡി തീർപ്പുകാരൻ ആശാനെയും ഒന്ന് കാണണം. കുറച്ച് ദിവസമായി ഇങ്ങനെയൊക്കെ തോന്നുന്നു. നാട്ടിൻപുറം അച്ഛൻ അവസാനമായി ഒന്ന് കണ്ടോട്ടെ. എപ്പോഴാ എന്നെ പുറത്തേക്ക് കൊണ്ടുപോവുക? വാക്കുകൾ മുറിഞ്ഞു.

0: അർത്ഥൻ അവരുടെ മുഖത്തേക്ക് നോക്കി. നിസ്സഹായത നിഴൽ വിരിച്ചിരിക്കുന്നു. വൃദ്ധൻ അത് പ്രതീക്ഷിച്ചിരുന്നു. മകളാണ് അല്പം കർക്കശ ഭാഷയിൽ പറഞ്ഞത്, അച്ഛൻ എന്താണ് ഈ പറയുന്നത്? തനിയെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അച്ഛന് ഇവിടെ എന്തിൻ്റെ കുറവാണുള്ളത്? സ്വസ്ഥമായി കിടന്നാൽ പോരെ. മകൾ സ്നേഹത്തോടെ എതിർപ്പ് പ്രകടിപ്പിച്ചു. നനവ് പടർന്ന് വൃദ്ധന് കാഴ്ച മങ്ങി. വൃദ്ധൻ പറഞ്ഞു, ഞാൻ അതാണ് പറഞ്ഞത്, നിനക്ക് മനസ്സിലാകില്ലെന്ന്. എൻ്റെ അവസ്ഥയിൽ എത്തുമ്പോഴേ മോൾക്കത് മനസ്സിലാകൂ, അല്ലാതെ ആർക്കും അത് മനസ്സിലാവില്ല. വൃദ്ധൻ ആരോടൊന്നില്ലാതെ പ്രവൃത്തുകൊണ്ടിരുന്നു. എന്നാൽ മകൾക്ക് എല്ലാം മനസ്സിലാവുക തന്നെ ചെയ്തു. പിറ്റേന്ന് ഭർത്താവിനെ ഓഫീസിലേക്കും മകനെ സ്കൂളിലേക്കും വിട്ട ശേഷം മകൾ അച്ഛൻ്റെ അടുത്തെത്തി. വൃദ്ധനെ അമ്പരപ്പിച്ചുകൊണ്ട് മകൾ പറഞ്ഞു, അച്ഛൻ വരൂ, കൂട്ടുകാരെ കാണാൻ പോകാം. വൃദ്ധൻ അത് പ്രതീക്ഷിച്ചതേയില്ല. മകൾ വസ്ത്രങ്ങൾ ധരിക്കുവാൻ അച്ഛനെ സഹായിച്ചു. പിന്നെ മകളുടെ കൈപിടിച്ച് വൃദ്ധൻ പുറത്തേക്ക് നടന്നു. ആദ്യം സഹപാഠിയായ രാഘവക്കുറുപ്പിൻ്റെ വീട്ടിലേക്കാണ് പോയത്. പിന്നെ വാസുപിള്ളയെയും വീടിതെർപ്പുകാരൻ ആശാനെയും കണ്ടു. അപ്പോഴത്തെ അച്ഛൻ്റെ സന്തോഷം കണ്ട് മകൾക്ക് കണ്ണു നിറഞ്ഞു. പിന്നെ പഴയ ഊടുവഴികളിലൂടെ കുറച്ചു നടന്നു. വല്ലാത്ത കിതപ്പ്. മതിമോളെ, ഇനി വീട്ടിലേക്ക് പോകാം. മകളുടെ കൈത്തണ്ടയിൽ പിടിച്ച് വൃദ്ധൻ വീട്ടിലേക്ക് പതുക്കെ നടന്നു. അന്നു രാത്രി കതകിൽ ആരോ മുട്ടുന്നത് കേട്ടാണ് വൃദ്ധൻ ഉണർന്നത്. ആരാ? വൃദ്ധൻ ഭയത്തോടെ ചോദിച്ചു. ജനൽ ഗ്ലാസിലൂടെ പുറത്ത നിലാവിൽ ആരോ നിൽക്കുന്നതായി തോന്നി. കതക് മാന്ത്രിക സ്പർശം പോലെ തുറക്കപ്പെട്ടു. മുന്നിൽ ചിരിച്ചുകൊണ്ട് ലക്ഷ്മിക്കുട്ടി. അതെ, തൻ്റെ ലക്ഷ്മിക്കുട്ടി. വൃദ്ധൻ്റെ ചുക്കിച്ചുളിഞ്ഞ വലതുകൈയിൽ അവർ പതുക്കെ പതുക്കെ തൊട്ടു.
1: മണി കെ ചെന്താപൂര് അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. അടുത്തതായി ആതിര എം അവതരിപ്പിക്കുന്ന കവിതകൾ. ആദ്യ കവിത സ്വാർത്ഥത.

0: ആതിരായം അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി ഇജാസ് യൂനുസ് അവതരിപ്പിച്ച കഥ ഒരു പുഴു ജനനം.
1: വെറുമൊരു പുഴുവായി ഇഴഞ്ഞു നീങ്ങിക്കണ്ട കാഴ്ചകൾ, ഒരു നിറം, ഒരേ രുചി, ഒരേ ചിന്ത. കഴിഞ്ഞു എൻ്റെ ഈ ലോകം. ചുരുങ്ങിയ ലോകകാഴ്ചകളാൽ ഇടുങ്ങിപ്പോയ ചിന്ത. മതി, എല്ലാം കഴിഞ്ഞു. പക്ഷേ അന്നെല്ലാം അവസാനിക്കുന്നതിന് മുന്നേ തല ഉയർത്തി നോക്കാൻ തോന്നി. ഹോ, ഞാൻ കണ്ട കാഴ്ച എന്ത് ഭംഗിയാണ്! ഒരുപാട് നിറങ്ങൾ തുള്ളിയിളകുന്നു. എന്താണത്? ശലഭം, ചിത്രശലഭം എന്ന അറിവ്. കൗതുകമായിരുന്നു പിന്നെ അതുപോലെ തുള്ളിയിളകാൻ, നിറങ്ങളുണ്ടാകാൻ. അവസാനിച്ച ലോകത്ത് നിന്ന് പ്രതീക്ഷ എന്ന ആദ്യ മുകുളം പൊട്ടി. ഞാനതിനുവേണ്ടി ആഗ്രഹിച്ചു. വെറുമൊരാഗ്രഹമല്ല, പിന്നെ എൻ്റെ ലോകത്തോളം വലിപ്പത്തിൽ. അന്നത്തെ കാഴ്ചകൾ പതിയെ മങ്ങി. ഇരുട്ടിൻ്റെ പുതപ്പ് മൂടി ഞാൻ സ്വപ്നം കണ്ടു. പ്രകൃതി എൻ്റെ ആഗ്രഹത്തെയും പൊതിഞ്ഞു സംരക്ഷിച്ചു. ഒരു യുഗമെടുത്തോ അറിയില്ല. വല്ലാത്ത പ്രകാശം. ഇരുട്ടിന് ഇനി പിടിച്ചു നിൽക്കാനാകില്ല. ഞാൻ ഉണരുകയാണ്. അതോ പുനർജനിക്കുകയാണോ? അതെ, എനിക്കെല്ലാം കാണാം പഴയതുപോലെ. പക്ഷേ എന്നിലെ മാറ്റം, പുതുമയുള്ള ശ്വാസം, തെളിഞ്ഞ കാഴ്ച. നിറങ്ങളിൽ മുങ്ങി ഞാൻ പതിയെ പുറത്തേക്ക് വന്നു. ഹായ്, ഇന്നെനിക്ക് ഭംഗിയുള്ള ചിറകുകളുണ്ട്, ആരോ പിടിപ്പിച്ചു തന്ന പോലെ. ഞാൻ ആ ചിറകുകൾ മെല്ലെ വീശി തുള്ളിയിളകാൻ തുടങ്ങി. ഇഴഞ്ഞു നടന്ന ഞാൻ പറക്കുന്നു. ഇഴഞ്ഞു കണ്ടതല്ല ലോകം, അത് വെറുമൊരു ഇലവട്ടം മാത്രമായിരുന്നു. പതിയെ ഞാൻ പറന്നു. ഇലവട്ടം കഴിഞ്ഞു. ഒരു ചെടിക്കും മീതെ, പൂക്കൾക്കും മീതെ, കുറച്ചുകൂടി മുകളിലേക്ക്, പൂന്തോട്ടത്തിനും മീതെ. ശരിക്കും ഇതാണ് ലോകം, ഇതാണ് ജീവിതം. എൻ്റെ മനസ്സ് മന്ത്രിച്ചു. മണമുള്ള, തേൻ നിറഞ്ഞ പൂക്കളുള്ള, നിറങ്ങളുള്ള കൂട്ടുകാരുടെ, പുതിയ അയൽവാസികളുടെ ലോകം. എൻ്റെ ആഗ്രഹം പോലെ, സ്വപ്നം പോലൊരു ജീവിതം. പുഴുവല്ല, ഇന്ന് ഞാൻ പൂമ്പാറ്റയാണ്. മതിച്ചു നടന്ന വസന്തകാലങ്ങൾ, എന്തിലും സന്തോഷം കണ്ട ചങ്ങാത്തങ്ങൾ, എൻ്റെ ഈ നിറങ്ങളുടെ വലിയ ലോകത്ത് എന്നാലാകുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു വച്ചു. മണമുള്ള, നിറങ്ങളുള്ള പൂക്കളുടെ തലമുറകൾ ഞാനും എൻ്റെ ചങ്ങാതിമാരും കൂടി ഉണ്ടാക്കി. ഹാവോ, ഇതൊക്കെയാണ് ജീവിതവും ലോകവും. ഞാൻ നെടുവീർപ്പിട്ടു. പെട്ടെന്നാണ് എന്തോ ഒന്ന് താഴ്ന്നു വന്ന എൻ്റെ കൂട്ടുകാരൻ പൂമ്പാറ്റയെ റാഞ്ചി പറഞ്ഞത്. എൻ്റെ കാഴ്ചയിൽ ഇന്ന് വരെ പെടാത്ത ഒന്ന്, ശക്തൻ. നടുക്കത്തിലാണേലും എന്നിൽ കൗതുകം ഉണർന്നു. എൻ്റെ നീലക്കറുമ്പൻ ചങ്ങാതിയോട് ഞാൻ തിരക്കി. അവനും അറിയില്ല. ആ നിമിഷം മനസ്സിലായൊരു കാര്യം, എൻ്റെ ലോകത്തിനപ്പുറം കുറെ കൂടെ വിശാലമായൊരു ലോകം കാത്തിരിക്കുന്നു. ശക്തരുടെ, ബുദ്ധിമാന്മാരുടെ. ഇല്ലേൽ പതുങ്ങിയിരുന്ന് ഈ പണി ചെയ്യില്ല. തീർച്ച. ആ ലോകം സ്വപ്നം കണ്ട് കണ്ട് തേന്നുകർന്ന് ഞാനൊരു പൂവിലിരുന്ന് ഉറങ്ങിപ്പോയി. ആ പൂവ് പിന്നെ വിടർന്നില്ല. പക്ഷേ എൻ്റെ ആഗ്രഹത്തിനാൽ ഞാൻ ഇന്നൊരു പക്ഷിയായി. വലിയ ആകാശ കാഴ്ചകൾ, അരുവിയും കുന്നിൻ ചെരുവുകളും എല്ലാം നിറഞ്ഞ പുതിയ ലോകം. കുടത്തിലെ ഇച്ചിരി വെള്ളത്തിൽ കല്ലുകൾ പെറുക്കിയിട്ട് ഞാൻ വെള്ളം കുടിച്ചു. ഇഴഞ്ഞ ശൈശവും തുള്ളിച്ചാടിയ ബാല്യവും അല്ലെന്ന്, ഇവിടെയാണ് ജീവിതം. കൗമാരത്തിൻ്റെ തെറുപ്പ്, വലിയ കാഴ്ചവട്ടം, ഉയർന്ന ചിന്തകൾ സമ്മാനിക്കുന്നു. നന്മ നിറഞ്ഞ കുറേ ചങ്ങാതിക്കിളികൾ, പറവ ജീവിതത്തിൻ്റെ എല്ലാം എല്ലാം, കുസൃതിത്തരങ്ങൾ, വാശികൾ, ഇണക്കങ്ങൾ, പിണക്കങ്ങൾ. ഒരിക്കൽ എൻ്റെ സന്തത സഹചാരക്കിളി എന്നോട് പറഞ്ഞു, നീ നിന്നെ നോക്കിയിട്ടുണ്ടോ? നിനക്ക് ഞങ്ങളുടെ രൂപമല്ല, ശരിക്കും വലിയ ചിറകുകളാണ് നിനക്ക്. ഞാനന്ന് ആദ്യമായി എന്നെ നോക്കിക്കണ്ടു. ശരിയാണ്, ഞാൻ വെറുമൊരു പക്ഷിയല്ല. അതേടാ, നീ വലിയ ചിറകുള്ള, കൂടുതൽ കാഴ്ചയുള്ള, ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന പരുന്താണ്. പിന്നെ നീ എന്തിനാണ് ഈ കാക്കകൾക്കും താഴെ പറക്കുന്നത്? അവൻ്റെ ഇടറിയ ശബ്ദവും നിറഞ്ഞ കണ്ണുകളും എൻ്റെ കുസൃതിത്തരങ്ങളെ പൊള്ളിച്ചു. ഉണരുമ്പോൾ ഞാൻ പരുന്തായിരിക്കുന്നു. ഇന്നെനിക്ക് യൗവനത്തിൻ്റെ പ്രസരിപ്പാണ്. ഉയർന്നു പറന്ന് വലിയ ലോകത്തെ കണ്ടു. ആ അറിവും വിശാലമായ ചിന്തയും മനസ്സിനും വിശാലത നൽകി. മാമരങ്ങളും മലകളും എല്ലാം താഴെയാക്കി ഞാൻ ഉയരങ്ങളിൽ ചിറകു വീശി. മേഘങ്ങൾ കൂട്ടിമുട്ടി ശബ്ദമുണ്ടാക്കി ഭയപ്പെടുത്തി. അതിൽ ചിലത് ഗർഭം ധരിച്ചു മഴയെ പെറ്റുകൂട്ടി. പതിയെ ഞാൻ ആ മഴമേഘങ്ങൾക്കും മുകളിൽ പറക്കാൻ പഠിച്ചു. ഇന്ന്

0: മഴയും ഇടിമിന്നലുകളും എന്നെ ഭയപ്പെടുത്താറില്ല. ഞാൻ ഉയരങ്ങളിൽ ജീവിച്ചു. പറവയായിരുന്നപ്പോൾ എന്നിലെ എന്നെ കണ്ട ചങ്ങാതിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ഏയ് കൂട്ടുകാരാ, ഉയരങ്ങളിൽ പറക്കാതെ അന്ന് ഞാൻ നിങ്ങൾക്കൊപ്പം പറന്നിരുന്നെങ്കിൽ തണലേകാൻ കഴിയാത്ത വെറുമൊരു നിഴലായി മാത്രം ഇന്നും അവശേഷിച്ചേനെ. എൻ്റെ കുസൃതിത്തരങ്ങളെ പൊള്ളിച്ച ആ സങ്കടങ്ങൾക്കിന്ന് എത്ര വലിയ സന്തോഷമാണ്. ഇവിടെയും നല്ല ബന്ധങ്ങളുണ്ടായി. ഉയർന്നു പറക്കുമ്പോഴും എൻ്റെ കാഴ്ച ഇങ്ങു താഴെ ഒരു നെൽമണിയിൽ പോലും ഞാൻ സൂക്ഷിച്ചു പോന്നു. ഒരു പുഴുജന്മം നൽകിയ ദൈവത്തെ ഞാൻ സ്തുതിച്ചു. കുറെ കൂടെ വലിയ ചിറകുകളായി. മറ്റു പരുന്തുകളെ നയിച്ചു മുന്നോട്ടു പോയി. കാലങ്ങളുടെ ബന്ധങ്ങളും സ്നേഹവും പരുന്തുമല്ല നീ ചിറകുള്ള മാലാഖയല്ലേ എന്ന് ചോദിച്ചു. അതെ, ഞാൻ മാലാഖയാണ്. ഞാനൊരു പിടി നന്മ സൂക്ഷിക്കേണ്ടവൻ, നേതൃത്വത്തിനപ്പുറം സഹായമാകേണ്ടവൻ. മാലാഖമാരിൽ ശ്രേഷ്ഠനായ ജിബ്രീലിനെ പോലെ നിനക്ക് തിളങ്ങുന്ന കണ്ണുകളുണ്ട്, ഒരു നക്ഷത്ര തിളക്കം. ഇനി നീ നക്ഷത്രമാകേണ്ടവനാണോ അതോ മാലാഖയായി ജീവിച്ചതുകൊണ്ട് തിളങ്ങാതെ പോയ നക്ഷത്രമാണോ? ഞാനിന്ന് തിരിച്ചറിയുന്നു എൻ്റെ ഈ വലിയ ലോകം, ഏഴാകാശങ്ങളും അതിനു താഴെയുള്ളതെല്ലാം അടങ്ങിയ വലിയ കാഴ്ചകളുടെ അറിവുകളുടെ വിശാലതയിൽ ഞാൻ ആ നക്ഷത്രമാകാൻ മോഹിച്ചു. ആയിരം കാന്താരി പൂത്തിറങ്ങിയ ആകാശത്ത് ഇന്ന് ഞാനൊരു നക്ഷത്രമാണ്. വേലികളില്ലാത്ത ചിന്തകളുടെ, നേട്ടങ്ങളുടെ, മനുഷ്യത്വത്തിൻ്റെ ആഗ്രഹങ്ങൾ സഫലമായ ഒരു നക്ഷത്രം കൂടുതൽ തിളക്കത്തിൽ കാണപ്പെട്ടു. കണ്ടോ നീയെ, ഒരു പുഴുവായി ജന്മമെടുത്ത് ശലഭമായി, പക്ഷിയായി, പക്ഷിരാജാവായി, മാലാഖയായി, പിന്നെ ആ തിളങ്ങുന്ന നക്ഷത്രമായി മാറിയ വലിയ നേട്ടത്തെ. ഒരു ഇടനാഴിയുടെ വലിപ്പത്തിലിരുന്ന് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മടിയിലിരുത്തി, മോനും ആകണ്ടേ ആ നക്ഷത്രത്തെ പോലെ എന്ന് പറഞ്ഞു മാമൂട്ടുന്നു. ആ കുഞ്ഞ കൈകൾ മുകളിലേക്കുയർത്തി കണ്ണുകൾ മിഴിച്ച് ഇങ്ങ് ആകാശത്തേക്ക് നോക്കി ചിരിച്ചു. ഞാൻ കണ്ണുകൾ ചിമ്മിക്കാണിച്ചു.
1: ഇജാസ് യൂനുസ് അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

0: ആകാശവാണി സമയം 8:30.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രിയ ശ്രോതാക്കളെ, ഇന്നീ പരിപാടിയിൽ ദേശീയ ആരോഗ്യ ദൗത്യത്തെക്കുറിച്ച് കേൾക്കാം.
2: ഗ്രാമീണ ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുക, മാതൃ നവജാത ശിശുക്കളുടെയും കൗമാരക്കാരുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുക, ഇവരിലെ പോഷകാഹാരക്കുറവ് പ്രശ്നം പരിഹരിക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളോടെ 2005 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം. 2013 ദേശീയ നഗര ആരോഗ്യ ദൗത്യം രൂപീകൃതമായതോടെ ദേശീയ ആരോഗ്യ ദൗത്യം എന്ന് പൊതുവായ പേര് നൽകുകയും ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം NRHM, ദേശീയ നഗര ആരോഗ്യ ദൗത്യം NUHM

0: ശരാശരി എണ്ണമാണ് TFR എന്ന് പറയുന്നത്. ഇത് 2.1 കുറയ്ക്കുക, ശിശുമരണനിരക്ക് 25 കുറയ്ക്കുക, മാതൃമരണനിരക്ക് 1 കുറയ്ക്കുക, മലേറിയ കേസുകൾ 1000 പേരിൽ 1 എന്നതിൽ താഴെ കൊണ്ടുവരിക, 15 വയസ്സ് മുതൽ 49 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ വിളർച്ച തടയുകയും കുറയ്ക്കുകയും ചെയ്യുക, ക്ഷയരോഗം മൂലമുള്ള മരണനിരക്കും പകുതിയായി കുറയ്ക്കുക എന്നിവയാണ് ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇനി ഈ ദൌത്യത്തിന് കീഴിലുള്ള പ്രധാന സംരംഭങ്ങളെക്കുറിച്ചറിയാം. ആശുപത്രികളിൽ രോഗികൾക്ക് സൗകര്യങ്ങൾ ഉറപ്പാക്കാനായി രോഗി കല്യാൺ സമിതി രൂപവത്കരിക്കുക, രോഗികൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണം നൽകുന്നതിനായി സബ് സെന്ററുകളിലേക്കുള്ള യുണൈറ്റഡ് ഗ്രാന്റുകൾ അനുവദിക്കുക, സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രസവിക്കാൻ ഗർഭിണികളെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി മാതൃമരണ നിരക്ക് കുറയ്ക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള ജനനി സുരക്ഷാ യോജന, ഗർഭിണികളായ സ്ത്രീകൾക്ക് പൊതു ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്രസവവും 1 വയസ്സിന് താഴെയുള്ള രോഗബാധിതരായ കുട്ടികൾക്ക് ആരോഗ്യ സേവനങ്ങളും സൗജന്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ജനനി ശിശു സുരക്ഷാ കാര്യക്രം, ദേശീയ ആംബുലൻസ് സേവനങ്ങൾ, ദേശീയ മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, വിവര സാങ്കേതിക വിദ്യയിലൂടെ പരിചരണത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്നീ സംരംഭങ്ങളൊക്കെ ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ ഭാഗമാണ്. രാജ്യത്തുടനീളം 10 ലക്ഷത്തിലധികം വരുന്ന അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകർ അഥവാ ആശാ പ്രവർത്തകർ ഗർഭകാല പരിചരണത്തെക്കുറിച്ച് അവബോധം നൽകുകയും അമ്മയ്ക്കും കുഞ്ഞിനും കൃത്യസമയത്തുള്ള പ്രതിരോധ കുത്തിവയ്പ് ഉറപ്പുവരുത്തുകയും സാംക്രമിക രോഗ നിയന്ത്രണ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നു. പ്രതിരോധ കുത്തിവയ്പ് യജ്ഞമായ മിഷൻ ഇന്ദ്രധനുസിന് വ്യാപകമായ പ്രചരണം നൽകുകയും ചെയ്യുന്നു. ശുചിത്വം, വിദ്യാഭ്യാസം, പോഷകാഹാരം തുടങ്ങിയ ആരോഗ്യത്തിന്റെ വിവിധ നിർണായക ഘടകങ്ങൾ ഒരേ സമയം പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് എല്ലാ തലങ്ങളിലും അന്തർമേഖലാ സംയോജനത്തോടെ പൂർണമായും പ്രവർത്തനക്ഷമമായ കമ്മ്യൂണിറ്റി ഉടമസ്ഥതയിലുള്ള വികേന്ദ്രീകൃതമായ ആരോഗ്യ വിതരണ സംവിധാനം സ്ഥാപിക്കാൻ ദേശീയ ആരോഗ്യ ദൗത്യത്തിലൂടെ സാധിക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദേശീയ ആരോഗ്യ ദൗത്യത്തെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇനി 8:35 വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ്. എൽ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ലോകം ക്രമേണ ഒരു ഹരിത ഭാവിയിലേക്ക് പ്രയാണം ചെയ്യുകയാണെന്നും ഇന്ത്യ ഇതിന് വലിയ സംഭാവന നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഡാമിനിൽ 2,970 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കും. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട 885 കോടി രൂപയുടെ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമാകും. ഡൽഹി മാളവ്യ നഗറിലുണ്ടായ തീപിടുത്തത്തിൽ 13 വിദേശ പൗരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൗരന്മാരെയാണ് US നിന്ന് തിരികെ അയച്ചതെന്നും എന്നാൽ കഴിഞ്ഞ വർഷം ഇത് 3,567 ആയിരുന്നുവെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ലഫ്റ്റനന്റ് ജനറൽ ദേവേന്ദ്ര ശർമ്മയുടേതെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി സൃഷ്ടിച്ച AI നിർമ്മിത വീഡിയോ പങ്കിടരുതെന്നും PIB അഭ്യർത്ഥിച്ചു. കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത.

0: എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വ്യാപകമായ മഴക്കെടുതികളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരങ്ങൾ വീണ് വിവിധ ജില്ലകളിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ടുകൾ, ഹോം സ്റ്റേ ഉൾപ്പെടെ പ്രവർത്തിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. ജില്ലയിലെ എല്ലാ ക്വാറികളുടെ പ്രവർത്തനവും മണ്ണ് നീക്കലും നിർത്തിവയ്ക്കാനും നിർദ്ദേശം. കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് UBMC സ്കൂളിന് സമീപമുള്ള വലിയ മതിൽ ഇന്ന് ഉച്ചയോടെ തകർന്നു. അപകട സമയത്ത് പരിസരവാസികൾ പ്രദേശത്ത് ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. കോഴിക്കോട് നഗരത്തിൽ ശക്തമായ മഴ. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ബീച്ച് റോഡിലാണ് വെള്ളക്കെട്ട് രൂക്ഷം. വീശിയടിച്ച കാറ്റിൽ കടകളുടെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. പലയിടങ്ങളിലും വൈദ്യുതി തടസ്സവും നേരിടുന്നുണ്ട്. ചിന്താവളപ്പ് ജംഗ്ഷന് സമീപം റോഡിലേക്ക് മരം വീണെങ്കിലും ആളപായമുണ്ടായില്ല. ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് കരമനയാറ്റിലെ വെള്ളൈക്കടവ് സ്റ്റേഷൻ ഭാഗത്തും മണിമലയാറ്റിലെ കല്ലൂപ്പാറ മേഖലയിലും കേന്ദ്ര ജലകമ്മീഷൻ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകി. ഈ നദികളിൽ ഇറങ്ങരുതെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഓപ്പറേഷൻ തൂഫാനിലൂടെ മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ കർശന പരിശോധന തുടരും. ഇതിനായി പ്രത്യേക ഇന്റലിജൻസ് സംഘത്തെ നിയോഗിച്ചതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ നൽകുന്നവരുടെ സ്വകാര്യത സംരക്ഷിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകി. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് വനംവകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് നിലവിലുള്ള 2000 കിലോമീറ്റർ സൗരോർജ്ജ വേലി പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കുന്നതിനോടൊപ്പം 100 കിലോമീറ്റർ പുതിയ സൗരോർജ്ജ വേലി 100 ദിവസത്തിനുള്ളിൽ സ്ഥാപിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. എറണാകുളം മലയിടം ദുരത്തിലെ പരിയത്തുകാവ് ഭൂമി തർക്കത്തിൽ June 16 പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി റോജി എം ജോൺ. ഇരുവിഭാഗങ്ങളുമായും ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്നും മന്ത്രി അറിയിച്ചു. പ്രദേശത്ത് തന്നെ താമസിക്കാൻ അനുവദിക്കണമെന്ന് ഉന്നതി നിവാസികൾ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഈ മാസം 28-ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായും എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളിമരുന്ന് നൽകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അഭ്യർത്ഥിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിന് വേണ്ടി ശ്രേയാ ഘോഷ്, രഞ്ജിത്ത് എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ബിജുപാൽ. ചലച്ചിത്ര ഗാനങ്ങളിനി 10:05 കേൾക്കാം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മനുഷ്യമൃഗം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനം. ഗാനരചന പാപ്പനംകോട് ലക്ഷ്മണൻ, സംഗീതം കെ ജി ജോയ്.

എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബെൻസ് വാസു. ഗാനരചന ബി മാണിക്യം. സംഗീതം എ ടി ഉമ്മർ.

ആഗമനം എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറിപ്പ് രചിച്ച് വിദ്യാധരൻ ഇണം പകർന്ന് പി ജയചന്ദ്രൻ ഉഷാരവി എന്നിവരും സംഘവും പാടിയത്.

യേശുദാസും വാണി ജയറാമും പാടിയത്. ചിത്രം എയർ ഹോസ്റ്റസ്. ഗാനശില്പികൾ ONV കുറുപ്പ്, സലീൽ ചൗധരി.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയരാഗങ്ങൾ ആരംഭിക്കുന്നു. ആദ്യഗാനം ദേവികുളത്ത് നിന്നും സോണിയ ആവശ്യപ്പെട്ടത്. ഗാനം പാടിയത് യേശുദാസും ചിത്രയും. ചിത്രം ക്ഷണക്കത്ത്. ഗാനരചന കൈതപ്രം. സംഗീതം ശരത്.

സർഗവസന്തം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച യാമിനി നിൻ കിനാവിൽ ഏതു സന്ധ്യാകുങ്കുമം എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇനി. കൈതപ്രം രചിച്ച് ഔസേപ്പച്ചൻ ഈണം പകർന്ന് ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അങ്കമാലിയിൽ നിന്നും ജോഷി.

അടുത്ത സന്ദേശം. കുട്ടനാട് പശ്ചാത്തലമാക്കി നിർമ്മിച്ച ചിത്രമായ ഇതാ ഇവിടെ വരെയിലെ വെണ്ണയോ വെണ്ണിലാവ് ഉറഞ്ഞതോ എന്ന ഗാനം ഹൃദയരാഗങ്ങളിലൂടെ കേൾപ്പിക്കുമോ? സന്ദേശം അയച്ചിരിക്കുന്നത് കുട്ടനാട് നിന്നും പി കെ വേണുഗോപാലൻ നായർ. ഗാനം കേൾക്കാം. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസ്.

എതിരാളികൾ എന്ന ചിത്രത്തിനു വേണ്ടി രാമകൃഷ്ണൻ നായർ രചിച്ച് എ ടി എമ്മർ ഇണം പകർന്ന് വാണി ജയറാം പാടിയ വേനൽ കിനാവുകളെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇനി. ഈ ഗാനം ആവശ്യപ്പെട്ടത് കണ്ണൂർ പയ്യന്നൂരിൽ നിന്നും ഗംഗാധരൻ.

സല്ലാപം എന്ന ചിത്രത്തിലെ പൊന്നിൽ കുളിച്ചു നിന്നു എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇനി. ഗാനം ആവശ്യപ്പെട്ടത് ഇടുക്കിയിൽ നിന്നും വിജയൻ. ഈ ഗാനത്തിൻ്റെ വരികൾ കൈതപ്രത്തിൻ്റേതാണ്, ഈണം പകർന്നത് ജോൺസൺ, പാടിയത് യേശുദാസും ചിത്രയും.

തൊടുപുഴയിൽ നിന്നും മംഗല്യ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല രചിച്ച് ഇളയരാജ ഈണം പകർന്ന് എസ് ജാനകി പാടിയത്.

അങ്കമാലിയിൽ നിന്നും സിമി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ രാത്തിങ്കൽ പൂത്താലി ചാർത്തി എന്ന് തുടങ്ങുന്ന ഗാനം. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ജോൺസൺ.